0: You're listening to Home 92.2 FM. Home is a feeling.
1: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാണ്
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇതാ ഇവിടെ നമുക്ക് ആരംഭിക്കാം. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ നമുക്ക് ചിലപ്പം ചില മടിയൊക്കെ തോന്നാറുണ്ട്. എന്നാലും മടി പിടിച്ചിരിക്കാതെ അതേപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. ജീവിതത്തിൽ റിസ്ക് എടുത്തു നോക്കൂ, നമ്മൾ ഒരു പക്ഷേ വിജയിക്കും, അല്ലെങ്കിൽ ചിലപ്പം തോറ്റുപോയേക്കാം. നമ്മൾ വിജയിക്കാനാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിജയിച്ചു എങ്കിൽ, ഡെഫിനറ്റ്ലി യു ക്യാൻ ലീഡ് അതേഴ്സ്. കാരണം സക്സസ്ഫുൾ ആയി, നമ്മൾ വിൻ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷേ തോറ്റുപോവുകയാണെങ്കിലോ, നിങ്ങൾക്ക് മറ്റുള്ളവരെ വഴികാട്ടാൻ സാധിക്കും. യു ക്യാൻ ബി എ ഗൈഡ്. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് സാരം. അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒരുപാടധികം കാരണങ്ങളുണ്ട് നമുക്ക് ചുറ്റും സന്തോഷിക്കാൻ. അവയെ കണ്ടെത്താനും നമ്മൾ ഒരു ചെറിയൊരു പോസ് ബട്ടൺ ഇടയ്ക്കെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പൊ രാവിലെ തന്നെ പരക്കം പാഞ്ഞ് ഓഫീസിലേക്ക് പോവുകയാണ്. ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണ് പലരും മോർണിംഗ് ഷോ കേൾക്കുന്നത് തന്നെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇൻക്ലൂഡിംഗ് മീ, നമുക്കൊരു ലഞ്ച് ബ്രേക്ക് വരുമ്പോൾ, 1 o'clock ലഞ്ച് ബ്രേക്ക് വരുമ്പോൾ എത്ര പേർ ആ സമയം വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടാകാം ഇനി ജോലി എന്ന് വിചാരിക്കുന്നത്? കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ. ചിലരെന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതോടെ കൂടെ തന്നെ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്മോൾ ബൈറ്റ് എടുക്കും. ഒരു ലഞ്ച് ബ്രേക്കിന്റെ ഒരു 1 hour ഒന്നും അവർ യൂട്ടിലൈസ് ചെയ്യാൻ മടിക്കുന്നവരാണ്. അതുപോലെ ഒരു ഒരു ഒരു ഷോർട്ട് നാപ്പ്, നമ്മൾ പറയും നമ്മുടെ കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്ക് ഒരു ഷോർട്ട് നാപ്പ് എടുക്കാന്ന്. പക്ഷെ നമ്മൾ എത്ര പേരത് ചെയ്യുന്നുണ്ട്? ഓഫീസിൽ എല്ലാവരോടും സംസാരിച്ചിരിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാറില്ല. വീക്കെൻഡ്സ് എല്ലാം നമ്മൾ പറയും ഫോണൊന്ന് മാറ്റിവെക്കുക. ഓഫീസ് ഫോൺ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ തീർച്ചയായിട്ടും മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചു നോക്കൂ. ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അതിനും ഓഫ് എടുത്ത് നോക്കൂ. ആ സമയം ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മുടെ മാനസികവും ശാരീരികവുമായ തളർച്ച കൂട്ടേണ്ട കാര്യമില്ല. സിക്ക് ലീവ് ഉണ്ടോ? വയ്യായ്ക ഉണ്ടെങ്കിൽ സിക്ക് ലീവ് എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്നത് ജോലിയോടാണ് അല്ലേ? ആ ജോലി നന്നായി ചെയ്യണമെങ്കിൽ നാം എന്നൊരു മെഷീൻ, മനുഷ്യൻ എന്നൊരു അതിൻ്റെ ശരീരവും ആ മെഷീനും എപ്പോഴും നല്ല കണ്ടീഷനിലായിരിക്കാൻ മനസ്സും സന്തോഷവും ബാഹികവും ആന്തരികവുമായ സന്തോഷം നമുക്ക് ആവശ്യമാണ്. സോ വെൻ യു ഗോ ടു അവർ വർക്ക്, ഈ ഒരു കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചിരുന്നാൽ ഏറ്റവും നല്ല പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്നത് ഏറ്റവും സന്തോഷവാനായ ഒരാൾക്ക് മാത്രമായിരിക്കും. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: മത്സരങ്ങളുടെ ലോകത്താണ് നാം ഉള്ളത്. ചുറ്റും മത്സരം, എങ്ങും മത്സരം, ഒരു നെട്ടോട്ടമാണ്, ഒരു ഓട്ട മത്സരമായി മാറുകയാണ് ലൈഫ് എന്ന് പറയുന്നത്. എവിടെയോ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്, ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം ആരോടാണ് മത്സരിക്കേണ്ടത്? ശരിക്കും നാം മത്സരിക്കേണ്ടത് നമ്മോട് തന്നെയാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നിയേക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ്പറ്റീഷൻ ഇസ് ഇൻ വിത്ത് അദർ പീപ്പിൾ. അത് മറ്റുള്ളവരോട് വേണ്ട, നമുക്ക് സ്വയമേ തന്നെ ഒന്ന് മത്സരിച്ച് നോക്കൂ. അതായത് നമ്മുടെ ഉള്ളിലെ ആ വ്യക്തിത്വം, ആ വ്യക്തിയെ ഏറ്റവും നല്ലതായി, ഏറ്റവും മികച്ചതായി പുറത്തേക്ക് കൊണ്ടുവരിക, ഏറ്റവും നല്ലൊരു റിഫ്ലക്ഷൻ നമ്മുടെ വ്യക്തിത്വത്തിന് കൊടുക്കണമെങ്കിൽ നാം മത്സരിക്കേണ്ടത് നമ്മോട് തന്നെയാണ്. മുമ്പത്തെക്കാളും സ്ട്രോങ്ങർ ആവുക, മുമ്പത്തെക്കാളും വിവേകപരമായി പെരുമാറുക, മുമ്പത്തെക്കാളും അച്ചടക്കമുള്ളവരാവുക, മുമ്പത്തെക്കാളും ഫോക്കസ്ഡ് ആവുക. ചെയ്യുന്ന കാര്യങ്ങൾ ഏതുമാകട്ടെ, ചെറിയ ജോലിയോ വലിയ ജോലിയോ, ഏത് ജോലിയിലും ഈ നാല് കാര്യങ്ങൾ കൊണ്ടുവന്ന് നോക്കൂ. ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ്, നമ്മൾ പറയുമല്ലോ പലതുള്ളി പെരുവെള്ളം, ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ മാറ്റങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം സാധിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ പറയും സാധാരണ കുറച്ചുകൂടെ ശക്തി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അറിവ് കൊണ്ടുവരാൻ അച്ചടക്കത്തിന് കഴിയും, അല്ലെങ്കിൽ ഏകാഗ്രതയ്ക്ക് കഴിയും എന്നൊക്കെ പറയുമെങ്കിൽ നമ്മളിതൊന്നും കെയർ ചെയ്യാറില്ല. ഓ, ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ ഓരോ ദിവസവും സ്ഥിരമായി ചെയ്യുന്ന ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടല്ലോ, അത് കാലക്രമേണ അസാധാരണമായ നേട്ടങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ യാത്രയെ താരതമ്യം ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നാം നമ്മോട് തന്നെ, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളിൽ വിശ്വസിച്ച് നോക്കൂ, നമ്മുടെ പുരോഗതിയെ ആഘോഷിച്ച് നോക്കൂ. ഓരോ ദിവസവും ജയിക്കേണ്ട പോരാട്ടം അത് നമ്മോട് മാത്രമായിരിക്കണം. വിൻ ടുഡേസ് ബാറ്റിൽ അഗെയിൻസ്റ്റ് യെസ്റ്റർഡേസ് വേർഷൻ ഓഫ് യുവർ സെൽഫ്.
4: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒരിക്കലൊരു പക്ഷിക്കുഞ്ഞ് തേനീച്ചയോട് ഒരു ചോദ്യം ചോദിച്ചു. എവിടെ നിന്ന് കിട്ടി ഇത്തരം കഥകൾ എന്നാണോ? പക്ഷെ അതിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അത് നമുക്ക് ശരിക്കും നമ്മൾ മനഃപൂർവ്വമെങ്കിലും ഇതൊന്നും നോക്കാതെ പോകുന്ന, നമുക്ക് കെയർ കൊടുക്കാതെ പോകുന്ന ചില കാര്യങ്ങളിലെ ആ ഒരു അന്തസത്ത ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ തേനീച്ച കഥയും കൊണ്ട് ഇന്ന് വന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു പക്ഷി തേനീച്ചയോട് ചോദിച്ചു, നീ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു, എപ്പോഴും ബിസി ബീന്ന് നമ്മൾ പറയുമല്ലോ, ബിസിയാണ്. ചെറുകിട്ടടിച്ച് ഒരു ബസ് സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നീ ഉറങ്ങുന്നത് പോലും വിശ്രമിക്കുന്നത് പോലും ഞാൻ കാണാറില്ല. നീ കഠിനാധ്വാനത്തിലൂടെ തേനുണ്ടാക്കുന്നു, പക്ഷേ മനുഷ്യൻ ചെയ്യുന്നത് എന്താ? വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ആ തേനീച്ച ആ ഒരു തേൻകൂന മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ തേനെടുക്കുന്നു. അവൻ ഒരു ജോലിയും ചെയ്തില്ല, നീ ഉണ്ടാക്കി വെച്ച തേൻ അവൻ അടിച്ചു മാറ്റുന്നു. അപ്പോൾ നിനക്ക് സങ്കടം തോന്നാറില്ലേ എന്ന് പക്ഷി ചോദിച്ചു. അപ്പോൾ തേനീച്ച ഒരു മറുപടി നൽകി. എന്താണെന്നോ? എനിക്കൊരിക്കലും സങ്കടം തോന്നാറില്ല, കാരണം തേനുണ്ടാക്കുന്ന കഴിവ് അത് എന്നിൽ മാത്രമുള്ളതാണ്. മനുഷ്യനൊരുപക്ഷെ തേനെടുത്തേക്കാം, പക്ഷേ തേനുണ്ടാക്കാനുള്ള കഴിവ് അവനില്ല. ആ കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ. എന്റെ കഴിവ് അവന് മോഷ്ടിക്കാനാവില്ല. എത്ര നല്ല ക്യൂട്ട് ആൻസർ ആണല്ലേ. എന്നിലുള്ള കഴിവ്, കലാകാരന്മാരുടെ കാര്യങ്ങൾ പറയുമല്ലോ, നമുക്കറിയാം എത്രയോ ജന്മങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു കലാകാരനെ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അത്രയധികം റെയറാണ് ഒരു കലാകാരനെ കിട്ടാൻ. ഇനി ഒരു കലാകാരന്റെ ഏറ്റവും യഥാർത്ഥമായ പ്രയത്നം വരുന്നത് എവിടെയാണെന്നോ, ഓരോ ദിവസവും തനിക്ക് പുതിയതൊരു കാര്യം സമൂഹത്തിന് നൽകേണ്ടതുണ്ട്. ഓരോ ദിവസവും എനിക്ക് ഒരു പുതിയ ആശയം, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നു, ആ ഒരു ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോൾ പോലും ഏറ്റവും താഴ്മയായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ഹൃദയമുള്ള, സ്നേഹ ഹൃദയമുള്ള കലാകാരൻ. ലെറ്റ്സ് ലിസൺ ടു ദിസ് ഓഡിയോ.
2: പലർക്കും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ അവരത് പ്രകടമായി കാണിക്കും, പക്ഷെ ഒരു പെർഫോമർക്ക് അതൊരിക്കലും സാധിക്കില്ല. നമ്മൾ ഏറ്റവും, ഞാൻ എന്റെ സിനിമകൾ 48 വർഷമായിട്ട് ഞാൻ സിനിമയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഏത് സിനിമയായാലും ഞാൻ ഏറ്റവും പുതിയ ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമ പോലെ ഭയം എനിക്കുണ്ട്. ഇത് കള്ളത്തരമല്ല പറയുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാര്യം ആ ഒരു ഫയർ, ആ ഒരു ഡിസയർ, ആ ഒരു ആത്മാർത്ഥത എല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
1: ദാറ്റ്സ് മോഹൻലാൽ. തന്റെ ജോലി കൃത്യ കൃത്യമായി ചെയ്യുന്നു. ചെറിയ റോളെന്നോ വലിയ റോളെന്നോ നായകനെന്നോ സൈഡ് റോളെന്നോ വില്ലനായിട്ട് വന്ന ആളാണ്, അങ്ങനെയൊന്നുമില്ല. ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പുതിയൊരു ക്യാരക്ടറാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ ഇതിൽ ചെയ്യാനുണ്ട്, പുതിയത് പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്ന ആൾ വിജയിക്കാതിരിക്കാൻ സാധ്യമല്ല. അത്ര വിനയം കാത്തു സൂക്ഷിക്കുന്ന, എളിമ കാത്തു സൂക്ഷിക്കുന്നത് നാം കണ്ടുപഠിക്കണം. നമ്മൾ പറയുമല്ലോ, മഴവില്ല് കാണാൻ മുകളിലേക്ക് നോക്കുക, ആകാശത്തേക്ക് നോക്കുക, അപ്പോൾ മാത്രമേ അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
3: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ദുബായിൽ ചരിത്രം. ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിയും അബുദാബിയെയും റെയിൽ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിനിന്റെ ആദ്യ യാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഒരു മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്ന് അബുദാബിയിലെത്താം. 39 ദിർഹമാണ് നിരക്ക് പ്രീമിയം ക്ലാസ്സിന്, 109 ദിർഹവും. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലായിസ്നെ. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് RSS അജണ്ട ചെറുക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കോൺഗ്രസ് നിർദ്ദേശം. മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. RSS വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്നത് വിഷലിപ്തമായ അജണ്ടയെന്ന ഹൈക്കമാൻഡിന്റെ വിമർശനം. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ യോഗത്തിൽ തീരുമാനമായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്തത്. കേരളത്തിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന റിപ്പോർട്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഇന്ന് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കേരളത്തിൽ വീണ്ടും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു. മധ്യപ്രദേശിൽ നിന്നുള്ള 200 മെഗാവോട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടായി. കഴിഞ്ഞ ദിവസം പീക്ക് അവറിൽ 800 മെഗാവോട്ട് വൈദ്യുതിയുടെ കുറവുണ്ടായി. രാത്രി 9 മണിക്ക് ശേഷവും വൈദ്യുതി ലഭ്യമായില്ല. കരാറടിസ്ഥാനത്തിലുള്ള വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ ഇന്നും കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരിക്കും. ജമ്മുകശ്മീരിലെ കത്വയിൽ 4 CSF ജവാന്മാർ കൊല്ലപ്പെട്ടു. സഹപ്രവർത്തകനാണ് ഇവർക്ക് നേരെ വെടിയുതിർത്തത്. ആക്രമണം നടത്തിയ ജവാനെ പിടികൂടിയിട്ടുണ്ട്. ജലവൈദ്യുത പദ്ധതിക്കായി നിയോഗിക്കപ്പെട്ട CSF സൈനികരാണ് കൊല്ലപ്പെട്ടത്. 2009 ബാച്ചിലെ ഹെഡ് കോൺസ്റ്റബിൾ ആണ് വെടിയുതിർത്തതെന്നാണ് റിപ്പോർട്ട്. സഹപ്രവർത്തകർ തമ്മിലുള്ള വാക്തർക്കമാണ് ദാരുണമായ കൊലപാതകത്തിൽ എത്തിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണവും CSFന്റെ ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ്. കുട്ടികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ചതിൽ മെറ്റയ്ക്കും കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിനും മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. ഉത്തർപ്രദേശിലെ ഒരു കോച്ചിംഗ് സെന്ററിലെ കുട്ടികളുടെ വീഡിയോകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പരാമർശങ്ങളുമുണ്ടായിരുന്നു. സംഭവത്തിൽ ഉത്തർപ്രദേശിലെ എറ്റാ ജില്ലാ ഭരണകൂടത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടി മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനും ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഷാജൻസ്കറയും ഇന്ന് കോടതിക്ക് മുന്നിൽ വിശദീകരണം നൽകണം. എറണാകുളം സെഷൻസ് കോടതിയാണ് മഞ്ജു വാര്യരുടെ മാനനഷ്ടക്കേസിലെ ഉപഹർജിയിൽ വിശദീകരണം കേൾക്കുക. വരുന്ന 5 തീയതിയാണ് മാനനഷ്ടക്കേസ് കോടതി പരിഗണിക്കുക.

0: ഏഷ്യൻ ഗെയിംസിന്റെ 11-ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. അമ്പെയ്ത്തിൽ വനിതകളുടെ കോമ്പൗണ്ട് ടീമിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ 1-ാം സീഡുകളായ ചൈനയെ തകർത്ത് ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ പട്ടം നിലനിർത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. ജ്യോതി സുരേഖാവിനം, പ്രീതിക പ്രദീപ്, തനിപ്രതിക ചികിത്സ എന്നിവരടങ്ങിയ ടീമാണ് ഇത്തവണത്തെ ഗെയിംസിലെ ഇന്ത്യയുടെ 7-ാം സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. ഫൈനലിൽ ദക്ഷിണ കൊറിയ ലോക റെക്കോർഡിനൊപ്പം എത്താനും ഇന്ത്യൻ സംഘത്തിന് കഴിഞ്ഞു. സമ്മർദ്ദഘട്ടങ്ങളിലും തികഞ്ഞ ശ്രദ്ധയോടെയും ആത്മവിശ്വാസത്തോടെയും മത്സരിച്ച ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിൽ ഉടനീളം വ്യക്തമായ മേധാവിത്വം പുലർത്തി. 4-ാം മിനിറ്റിന്റെ ആദ്യ റൊട്ടേഷൻ ചൈന 10-9-9 എന്നിങ്ങനെ സ്കോർ ചെയ്തപ്പോൾ ഇന്ത്യ തികഞ്ഞ കൃത്യതയോടെ 10-10-10 സ്കോർ ചെയ്താണ് തിരിച്ചടിച്ചത്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: You are listening to

0: Sand Dunes with Akshay on Home 92.2 FM.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. അങ്ങനെ സെപ്റ്റംബർ മാസം 30-ാം തീയതി ആയിരിക്കുന്നു. മാസത്തിന്റെ അവസാനം, 2-3 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷവും അവസാനിക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു ബുധനാഴ്ച ദിവസമാണ്. അക്ഷയ് എവിടെ നിന്നല്ലേ? അക്ഷയ് നമ്മുടെ പ്രധാനപ്പെട്ട, നമ്മുടെ അഭിമാനമായിട്ടുള്ള ഇത്തിഹാദ് റെയിൽ, ദുബായ് ടു അബുദാബി, അബുദാബി ടു ദുബായിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. യാത്ര ആരംഭിച്ചിട്ടുണ്ടാണ്. യുഎയുടെ ചരിത്രത്തെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, ഫുജൈറയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഒരു ആദ്യ യാത്രയുണ്ടായിരുന്നു. ആ ആദ്യ യാത്രയിൽ ആദ്യ പാസഞ്ചറായിട്ടൊക്കെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എനിക്ക്. എന്തൊരു മനോഹരമായിട്ട് യാത്രയായിരുന്നു. ഇതിപ്പോ മാസങ്ങൾക്കുള്ളിൽ ദുബായിയും അബുദാബിയും കണക്ട് ചെയ്തുകൊണ്ടുള്ള എത്തിഹാദ് റെയിൽ വരുന്നു ഇനി ഷാർജയിലേക്ക്. അങ്ങനെ യുഎയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ജനങ്ങൾക്ക് ട്രെയിൻ യാത്ര, അതും ഏറ്റവും സുരക്ഷിതമായിട്ട്, ഏറ്റവും വേഗതയിൽ, ഏറ്റവും നല്ല രീതിയിൽ, ആഡംബരത്തോടുകൂടിയിട്ട്, വലിയ ചിലവില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ വേഗതയ്ക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് അല്ലേ മലയാളികൾ? മലയാളികളല്ല, ലോകത്തിലെ ഏത് മനുഷ്യർക്കും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, വളരെ പെട്ടെന്ന് എത്തണം. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പെട്ടെന്നെത്തുന്ന യാത്രാ മാർഗ്ഗങ്ങൾ, അതിൻ്റെ ഒരു കണക്ടിവിറ്റി, ഞാൻ ഇന്നലെ അതൊക്കെ ആലോചിക്കായിരുന്നു. ഇന്നലെ ഞങ്ങൾ മീഡിയയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു എത്തിഹാദ് റെയിൽ കാണാനും ദുബായിലെ അൽ എലായി സ്റ്റേഷൻ കാണാനും അത് വിലയിരുത്താനും ആ ട്രെയിനിൽ കയറാനും യാത്ര ചെയ്യാനും ഒക്കെ. അപ്പോൾ ആലോചിക്കായിരുന്നു, എങ്ങനെയാണ് നമ്മുടെ ദുബായ് അല്ലെങ്കിൽ യു എ ഇങ്ങനെയുള്ള കണക്ടിവിറ്റി, മൊബിലിറ്റിയുടെ രംഗത്ത് ഇത്രയും വലിയ വിപ്ലവം തീർക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു യാത്രാ പദ്ധതി വരുമ്പോൾ തന്നെ അതെങ്ങനെ ഫുജൈറയെയും അബുദാബിയെയും ബന്ധിപ്പിക്കുന്നു, പിന്നീട് എങ്ങനെയാണ് അതിനെ ദുബായിലേക്ക് കൊണ്ടുവരുന്നു, പിന്നീട് എങ്ങനെയാണ് ഷാർജ വഴി വീണ്ടും അത് ഫുജൈറയെ കണക്ട് ചെയ്തിട്ട് മുഴുവൻ രാജ്യത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന, നഗരങ്ങൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കുന്ന ഒരു പദ്ധതിയായിട്ട് എങ്ങനെ മാറ്റുന്നു. ഇപ്പോൾ ദുബായ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേഷൻ ദുബായിലെ അൽ എലായി സ്റ്റേഷനാണ്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 50 മീറ്റർ ഇല്ല ചുരുക്കം, നമ്മളൊരു ഒരു മിനിറ്റിൽ താഴെ നമുക്ക് എത്താൻ പറ്റും ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക്. നമ്മൾ അവിടെ നിന്ന് കയറി ട്രാമിലേക്ക് പോയാലും ബസ്സിലേക്ക് പോയാലും നമുക്ക് എല്ലാ പൊതുഗതാഗത സംവിധാനത്തെയും ഒരു കുടക്കീഴിൽ അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ യു എയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള ഇത്തിഹാദ് റെയിലിനെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതാക്കണം. നമ്മുടെ കേരളത്തിലും അതിവേഗ ട്രെയിൻ വരണമെന്ന് പറയുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇത്തിഹാദ് റെയിലിൻ്റെ ദുബായ് പാസഞ്ചർ സർവീസ് ഇന്ന് മുതൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ദുബായിക്കും അബുദാബിക്കും ഇടയിൽ പ്രതിദിനം 5 സർവീസ്, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് 10 ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് അധികൃതർ. ഇരു എമിറേറ്റുകൾക്കും ഇടയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും വലിയ ആശ്വാസമാകുന്ന രീതിയിലാണ് സമയമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിലെ ദുബായ് അൽ എലായി സ്റ്റേഷൻ ശൃംഖലയുടെ ഭാഗമാകുന്നതോടെ അബുദാബി, ദുബായ്, ഫുജൈറ എന്നീ 3 എമിറേറ്റുകൾ തമ്മിൽ നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടി കഴിയുന്നു. ദുബായ്ക്കും അബുദാബിക്കും ഇടയിൽ വെറും 1 മണിക്കൂർ 4 മിനിറ്റും ആണ് സമയം പറയുന്നത്. ദുബായിൽ നിന്ന് ഫുജൈറയിലേക്ക് 1 മണിക്കൂറും 10 മിനിറ്റും കൊണ്ടും എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അബുദാബിയിൽ നിന്ന് നമുക്ക് ഫുജൈറയിൽ എത്തണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പറ്റും. ഇതിനു പുറമെ അബുദാബിക്കും ഫുജൈറയ്ക്കും ഇടയിൽ ദിവസേന 6 സർവീസുകൾ എത്തിഹാദ് നടത്തുന്നുണ്ട്. റോഡിലെ ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം രാവിലെ തന്നെ കേൾക്കുന്നവരൊക്കെ കാറിലിരുന്നിട്ടും വാഹനങ്ങളിലിരുന്നിട്ടും യാത്ര ചെയ്യുന്നവരും ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ചിരിയുണ്ടാവില്ല, എത്ര മണിക്കൂറുകൾ, എത്ര സമയമാണ് നമ്മൾ റോഡുകളിൽ പോകുന്നത്. അവർക്കൊക്കെ വലിയൊരു ആശ്വാസമായിട്ടാണ് ഇത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. മണിക്കൂറുകളോളം വാഹനം ഓടിക്കുന്നതിന് പകരം യാത്രക്കാർക്ക് കൂടുതൽ ലാഭകരവും ആശ്വാസകരവുമായിട്ടുള്ള അനുഭവമാണ് ഇത്തിഹാദ് റെയിൽ വാഗ്ദാനം ചെയ്യുന്നത്. ഗ്യാരണ്ടീഡ് സീറ്റുകൾ, സൗജന്യ വൈഫൈ, ചാർജിംഗ് പോയിന്റ് എന്നിവയൊക്കെ ട്രെയിനിൽ ലഭ്യമുണ്ട്. യാത്രാ സമയത്ത് ഓഫീസിലെ ജോലികൾ ചെയ്യാനോ പുസ്തകം വായിക്കാനോ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനോ ട്രെയിൻ യാത്ര സൗകര്യമൊരുക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള യാത്ര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ട്രെയിൻ യാത്ര. നമുക്ക് വേറെ ടെൻഷനുകളൊന്നുമില്ല. റോഡിൽ കൂടി പോകുമ്പോൾ നമുക്ക്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടോ, നമുക്ക് ഉറങ്ങിപ്പോ വേഗത കൂടും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്കും വാഹനത്തിൽ യാത്രക്കാരായിട്ടിരിക്കുമ്പോഴുണ്ടാവും. പക്ഷേ ട്രെയിൻ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള യാത്രകളിലൊന്ന്, ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന, പുസ്തകം വായിക്കാം, ഉറങ്ങാം, കാഴ്ചകൾ കാണാം, ആളുകളുമായിട്ട് സംസാരിക്കാം, അങ്ങനെ എന്തിനും പറ്റുന്ന ഒന്നാണ് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ സൗജന്യ വൈഫൈ, ചാർജിംഗ് പോയിന്റ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ആദ്യഘട്ടത്തിൽ ആരംഭിച്ച അബുദാബി ഫുജൈറ സർവീസിൽ ഇതിനകം തന്നെ 150,000-ത്തിലധികം ആളുകൾ ചുരുങ്ങിയ മാസം കൊണ്ട് യാത്ര ചെയ്തുവെന്ന് എത്തിഹാദിന്റെ സ്ട്രാറ്റജി ആൻഡ് ഗ്രോത്ത് ഡയറക്ടർ അമീറ അൽ ഖലീഫി അറിയിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ സാധാരണയായിട്ട് 10 ദിവസം മുൻപ് തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ അത്രയ്ക്ക് നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട് എത്തിഹാദ് റെയിൽ എന്നാണ് പറയുന്നത്. അത്രത്തോളം ഈ പദ്ധതിയെ, ഈ പ്രോജക്റ്റിനെ ആളുകൾ ഇരു കൈയ്യിൽ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ദുബായിൽ യുവയിലൊരു ട്രെയിൻ വരുമ്പോൾ എത്രത്തോളം അതിൽ ആളുകൾ കയറും, ഫിജേറിയിൽ നിന്നൊക്കെ ആളുകൾ അബുദാബി പോകുമെന്നൊക്കെ അമ്പരന്ന് അത്ഭുതപ്പെട്ട് ഏയ് എന്നൊക്കെ നെറ്റിച്ചുളിച്ചവരുണ്ട്. അവർക്ക് മുന്നിലാണ് 1.5 ലക്ഷം യാത്രക്കാരാണ് ചുരുങ്ങിയ മാസം കൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും യുവയും ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹഫീത്ത് റെയിൽ പദ്ധതി പൂർത്തിയാകുന്നതോടെ നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കും ട്രെയിൻ സർവീസ് വിപുലീകരിക്കപ്പെടും. അങ്ങനെ GCCയിലെ മുഴുവനും റെയിൽ യാത്ര വരുന്നു. ഇതിന് യാത്രക്കാർ മാത്രമല്ല ചരക്ക് നീക്കത്തിന് പ്രാദേശിക വാണിജ്യ രംഗത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. 2021 ഡിസംബറിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. വലിയ ബൃഹത്തായ പദ്ധതിയായിരുന്നു. നമുക്കറിയാം യുദ്ധത്തിന്റെയൊക്കെ കാലഘട്ടത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും. രാജ്യത്തിന്റെ പുരോഗതി, രാജ്യത്തിന്റെ നേട്ടം, രാജ്യത്തിന്റെ അഭിമാനം ഒക്കെ നമ്മുടെ UAE ദുബായൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ എന്തൊരു അഭിമാനമാണല്ലേ ഈ രാജ്യത്ത് ജീവിക്കുന്നതിൽ, ഈ രാജ്യത്ത് ഓരോ ദിവസവും നമുക്കിങ്ങനെ ഓരോ അവസരം കിട്ടുന്നതിൽ. എന്തായാലും എല്ലാവരോടും പറയാൻ, പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത് ഇങ്ങനെയാണ്, നിങ്ങൾ ആരും ഇത്തിഹാദ് റെയിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒന്ന് ഫിജേറ ടു അബുദാബിയോ അല്ലെങ്കിൽ ദുബായിൽ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദുബായ് ടു അബുദാബി, അബുദാബി ടു ദുബായ്, ആ ഒരു സ്ട്രെച്ചിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് ഫിജേറ ടു ദുബായ്, അത് ആ ഒരു ടെറൈൻ, ആ ഒരു ഭംഗി അങ്ങനെയുള്ളത് കൊണ്ടാണ്. കുറച്ച് ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ, അതായത് അബുദാബി ടു ദുബായ് വരുമ്പോൾ, നമുക്ക് ഗ്രാമഭംഗിയേക്കാൾ കുറച്ചുകൂടെ നഗരത്തിൻ്റെ ആ ഒരു പളവളപ്പും മിന്നിപ്പൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഇത്തിഹാദ് റെയിലുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. നമുക്കറിയാം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ദുബായ് മെട്രോ വന്നതുപോലെ, അതുപോലെ ബുർജ് ഖലീഫ വന്നതുപോലെ ഈ രാജ്യത്തിൻ്റെ ഓരോ നേട്ടങ്ങളും നമ്മൾ മലയാളികൾ അഭിമാനത്തോടെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ ഉണ്ടല്ലോ അവിടെ പോയപ്പം, ഏറ്റവും അധികം മലയാളികളാണ്, മാധ്യമപ്രവർത്തകരായിക്കോട്ടെ അതല്ലാത്ത ഉദ്യോഗസ്ഥരായിക്കോട്ടെ, കൂടുതലും മലയാളികൾ അവിടെയുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നമ്മുടേതായിട്ടുള്ളൊരു പ്രോജക്റ്റ്, അതിന് നമ്മുടേതായിട്ടുള്ള എല്ലാ ഒരു പിന്തുണയും ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് കണ്ടത്. ഈ രാജ്യത്തെ ഈ രാജ്യമാക്കുന്നതും അതുപോലെ നമ്മുടെ കേരളത്തെ കേരളമാക്കിയതിലും വലിയ പങ്ക് വഹിച്ച ഒരു മനോഹരമായിട്ടുള്ള മഹത്തായ രാജ്യമാണ് നമ്മുടെ UAE എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തിനൊരു വലിയ സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിന്ന് നമ്മുടെ വാർത്തകളുടെ ലോകത്തേക്ക് കടക്കാം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിട്ട്, ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച്, UAE സംബന്ധിച്ചിട്ട് വിപ്ലവമായിട്ടുള്ളൊരു ദിവസമാണ് യാത്രാ ചരിത്രത്തിൽ. ഇന്ന് എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ന്യൂ ഹൊറൈസൺ ഇൻ ഹിസ്റ്ററി ഓഫ് മൊബിലിറ്റി എന്നാണ് ദുബായ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യാത്രാ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ട് തന്നെ UAE ഇതിനെ വിശേഷിപ്പിക്കുകയാണ്. ഇനി UAE അടുത്ത വാർത്ത, UAE 2 ചാന്ദ്ര ദൗത്യം അന്തിമഘട്ടത്തിലാണ്. റാഷിദ് റോവർ 2 റഡാർ സംയോജനം പൂർത്തിയായി എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ആ വാർത്തയുടെ ഉൾവാർത്തയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. ഞാൻ വൃത്തിയായിട്ട് വായിച്ചില്ല, വ്യക്തമായിട്ട് വായിച്ചില്ല ആ വാർത്ത എന്താണെന്ന്. ഇവിടെ 2 ചാന്ദ്ര ദൗത്യമായിട്ടുള്ള റാഷിദ് റോവർ 2 പുതിയ നാഴികക്കൽ കൈവരിച്ചുവെന്ന് ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ പ്രഖ്യാപിച്ചു. ചന്ദ്രന്റെ ഉപരിതലത്തിന് താഴെ ഗവേഷണം നടത്താൻ ശേഷിയുള്ള RTX എന്ന അത്യാധുനിക ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ട്രാൻസ്മിറ്റർ റോവറിൽ വിജയകരമായി ഘടിപ്പിച്ചുവെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇനി നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ നിന്നുള്ള വാർത്ത, ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള സമരം കോൺഗ്രസും TVKയും 2 തട്ടിൽ എന്ന വാർത്തയും പ്രധാന വാർത്തയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ സഖ്യകക്ഷിയായിട്ടുള്ള TVK മുഖം തിരിച്ചു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ സമരം ശ്രദ്ധ തിരിക്കൽ തന്ത്രമാണെന്ന് TVK നേതാവും മന്ത്രിയുമായ A.Rajmohan കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. മറ്റൊരു വാർത്ത, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഏർപ്പെടുത്തിയ ഒരു വലിയ ചർച്ച വന്നിരുന്നു. അതായത് കേന്ദ്രതലത്തിൽ ഏർപ്പെടുത്തുന്ന പദ്ധതികൾ, വിദ്യാഭ്യാസ മേഖലയിലെ RSS ഇടപെടൽ, അതിനെ ചെറുക്കണം, അത് PM ശ്രീയുടെ കാര്യത്തിൽ അപ്പോൾ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം. നേരത്തെ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയിട്ട് പിന്നെ വന്നപ്പോൾ PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകാം, അത് മുൻ സർക്കാർ ഒപ്പ് വച്ചതല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്, പറ്റില്ല എന്ന്. ഗാന്ധിജയന്തി അവധി ദിവസത്തോടനുബന്ധിച്ചുള്ള യാത്രാ തിരക്ക് കണക്കിലെടുത്ത് നമ്മുടെ കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും 102 പ്രത്യേക ദീർഘദൂര ബസ് സർവീസുകൾ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയും വലിയ വാർത്തയായിട്ട് വരുന്നുണ്ട്. മറ്റൊരു വാർത്ത, നമുക്ക് നാട്ടിൽ നമുക്കറിയാം ഈ എൽനിനോ പ്രതിഭാസം ഉള്ളതുകൊണ്ട് മഴയും ചൂടും കാറ്റും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പോകുന്നത്. മറയൂരിൽ നിന്ന് വരുന്നൊരു വാർത്ത, മഴ മറയൂരിൽ നിന്ന് മാറി നിന്നതിനാൽ ചന്ദനക്കാടുകളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. തീറ്റയില്ലാതെ വലയുന്ന കാട്ടുപൂത്തുകൾ ചന്ദനമരങ്ങൾ കുത്തിമറിച്ചിട്ട് ഇലകളും ചെറു കമ്പുകളും തിന്നുകയാണ്. ചെറുതും വലുതുമായിട്ട് 100 ചന്ദനമരങ്ങളാണ് മറയൂർ റേഞ്ചിലെ നാച്ചിവയൽ ചന്ദന റിസർവിൽ കാട്ടുപോത്തുകൾ മറിച്ചിട്ടത്. ചെറുമരങ്ങളാണ് കൂടുതൽ. നിങ്ങൾ പറ്റുമെങ്കിൽ മറയൂരിലെ ആ ചന്ദനക്കാടുകൾക്കിടയിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചുറ്റും ഗ്ലാസ്സൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റൊരു ചന്ദനമാണ് നമുക്ക് അനുഭവപ്പെടും. അവിടെയാണ് ചന്ദനമരങ്ങളൊക്കെ ആനകൾ കുത്തിയിട്ടിട്ട്, അവർക്ക് കഴിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ് പൂർണ്ണ വളർച്ചയെത്താത്ത ചന്ദനമരങ്ങൾ ലേലത്തിന് വയ്ക്കാൻ കഴിയില്ല. വനംവകുപ്പിന് വലിയ നഷ്ടമാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത്. കനത്ത ചൂടിൽ അടിക്കാടുകൾ ഇല്ലാതായതോടെയാണ് കാട്ടുപോത്തുകൾ തീറ്റയ്ക്കായിട്ട് ചന്ദനമരങ്ങളെ ആശ്രയിക്കുന്നത്. മറയൂരിൽ മഴ ഇല്ലാതായിട്ട് മാസങ്ങളായി. വരൾച്ച, കടുത്ത ചൂടും മണ്ണിലെ ഈർപ്പം വേഗം ഇല്ലാതാക്കും. വലിയ മരങ്ങളെ അപേക്ഷിച്ച് വേരുകൾ ആഴത്തിലില്ലാത്ത അടിക്കാടുകളിലെ ചെറിയ ചെടികൾ ഉണങ്ങി നശിക്കുകയാണ്. അങ്ങനെയാണ് അടിക്കാടുകൾ ഇല്ലാതായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. ജി എസ് ടി സംബന്ധിച്ച ഒരു വാർത്തയും കൂടി പറയാം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സർവകലാശാല അവകാശവാദം ഉന്നയിക്കും. ലഭിക്കാത്ത പാട്ടത്തുകയ്ക്ക് 8 crore ജി എസ് ടി നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ മത്സരത്തിന് കാണികളുടെ ഒരു വലിയ പങ്കാളിത്തമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ കേരള സർവകലാശാല തീരുമാനിച്ചു. നിലവിൽ ഉടമസ്ഥാവകാശത്തിൽ തർക്കം നിലനിൽക്കുന്ന സ്റ്റേഡിയം തങ്ങൾക്ക് നൽകണമെന്ന് സർവകലാശാല സർക്കാരിനോട് ആവശ്യപ്പെടും. സർവകലാശാലയുടെ 35 acres സ്ഥലം പാട്ടത്തിനെടുത്താണ് പി പി പി പദ്ധതി പ്രകാരം സ്റ്റേഡിയം പണിതത്. ഐ എൻ ആൻഡ് അതുപോലെ സംസ്ഥാന സർക്കാർ, കേരള ഫൈനാൻഷ്യൽ സർവകലാശാല എന്നിവർ തമ്മിലുള്ള ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യവട്ടത്ത് സ്റ്റേഡിയം നിർമ്മിച്ചത്. 2012 ഇത് നിർമ്മാണം പൂർത്തിയായത്. വാർത്തകൾ പറയാൻ ഒരുപാട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. ആ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ട്രെൻഡിങ് സോങ് ഒക്കെ കേട്ടിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. സാൻറ്റൂൺസ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. അതിൽ പ്രസ് ക്ലബ്ബാണ് വാർത്തകളുടെ ലോകം. മിനി പത്മയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. സ്റ്റേ ട്യൂൺഡ്.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയ നമുക്ക് അപ്പനെക്കൊണ്ടുള്ള ഉപദ്രവം അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം
2: മാത്രം. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
4: Tickets available on ticketsfy.net.
2: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
4: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
7: നമസ്കാരം, ഗുഡ് മോർണിംഗ്. സാൻഡ്യൂൺസിലേക്ക് വാർത്തകളുടെ ലോകത്തേക്ക് പ്രസ് ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്ന ഒരു മെസ്സേജ്, കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതിന്റെ റിസൾട്ട് ഒരു പ്രധാന ന്യൂസ് അല്ലേ, ഇതുവരെ ഒന്നും കേട്ടില്ല. ഇന്ന് ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഏതാണ്ട് ഒരു 10 കഴിഞ്ഞപ്പോൾ തന്നെ വാർത്തകൾ വന്നു. ഇന്നലെ വൈകിട്ട് നമ്മുടെ ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിൽ നമ്മൾ ആ വിഷയമാണ് എടുത്തിരുന്നത്. അങ്ങനെ മുഴുവനായിട്ടും നമ്മൾ ഇന്നലെ ആ വാർത്തകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് പത്രങ്ങളിലും ആ വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും വാർത്തയിലും ചർച്ചയിലും ഒക്കെ കേട്ട് ഇന്ന് രാവിലത്തെ പത്രങ്ങളിലും ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് കൂടുതലായിട്ട് പറയാത്തത്. ഉപതെരഞ്ഞെടുപ്പിൽ ചെറുതായിട്ട് യു ഡി എഫിനൊരു ക്ഷീണമുണ്ട്. എൽ ഡി എഫ് കുറച്ച് സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ യു ഡി എഫും പിടിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും എം എൽ എമാർ അവർ ഭരിച്ചിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്ക് കൈവിട്ട് പോയിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ നിങ്ങൾക്കറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്ക് കൂടുതലായിട്ടും ഇതുപോലുള്ള പൊളിറ്റിക്കൽ ന്യൂസ്, പ്രത്യേകിച്ച് ഇലക്ഷൻ സംബന്ധിച്ച വാർത്തകൾ നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാതിരുന്നത് കേട്ടോ, എന്നോട് ക്ഷമിക്ക. പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊന്ന് രാജീവാണോ, രാജീവ് പണിക്കർ എന്നാണ് പേര് കാണിക്കുന്നത്. താങ്ക് യു സോ മച്ച് രാജീവ്. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് അതിൻ്റെ പേര് ഗീതയാണ്. ഗീത അസുഖമായിരിക്കുന്നോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഗീത പറഞ്ഞിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് മിനി. ട്രെയിൻ ജേണി അത്ര സേഫ് അല്ല, 100% സേഫ് അല്ല. നമ്മുടെ ഇന്ത്യയിൽ റോബറി ഒക്കെ നേത്രാവതി എക്സ്പ്രസ്സിലുണ്ട്, എസ്പെഷ്യലി ഇൻ എ സി കമ്പാർട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റാൾക്കാരൊന്നും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, അവിടെ പോലും നമ്മൾ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് വരാറുണ്ട്. ആളുകളെ തള്ളിയിടുന്നതും അപകടം ഉണ്ടാകുന്നതും റോബറിയും കളവും തട്ടിപ്പൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന യു എയിൽ ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഉണ്ടാകില്ല എന്ന്. ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് സന്തോഷത്തോടെ, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇത്തിഹാദ് റെയിൽ വരുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന് വേഗതയ്ക്ക്, ഒന്ന് സുരക്ഷയ്ക്ക്, ഒന്ന് നമ്മുടെ ലക്ഷറിക്കൊന്നും ഒട്ടും കോട്ടം തട്ടാതെ എല്ലാ വിഭാഗത്തിലുള്ളവർക്കും താങ്ങാനാവുന്ന ഒരു പ്രൈസ് ടിക്കറ്റ് നിരക്കിൽ, ഇനി കുറച്ച് നല്ല നിരക്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അതിന് പ്രീമിയമായിട്ട് വരുന്നുണ്ട്. അതിന് 150 ദിർഹം, 39 ദിർഹം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമുക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യു എയുടെ ഈ ട്രെയിൻ യാത്രയെ നമുക്ക് ഇരുകയും കിട്ടി നല്ല മനസ്സോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യാം അല്ലേ. കേരള വാർത്തയിലേക്ക് കൂടുതലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ, മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടത്തുന്ന രീതി തൽക്കാലം ഇനി മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നേരത്തെ വന്ന വാർത്ത മൈക്ക് കൊടുക്കും, അവർ ചോദ്യം ചോദിക്കും, മൈക്കുള്ള ആൾ ചോദിച്ചതിന് മാത്രം മുഖ്യമന്ത്രി മറുപടി പറയും എന്നാണ്. പക്ഷേ ചോദ്യം ചോദിക്കുന്നവർക്ക് മൈക്ക് നൽകുന്ന രീതി കൊണ്ടുവരുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് ശരിയല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ഒരേ സമയം ഒന്നിലധികം പേർ ചോദ്യം ചോദിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. മൈക്ക് ലഭിക്കുന്നവർ മാത്രം ചോദ്യം ചോദിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മൈക്കിന് വേണ്ടി തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. പകരം എന്ത് സംവിധാനമാണ് ഫലപ്രദമെന്ന് മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നാണ് പറയുന്നത്. പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ഇതിനായിട്ട് പ്രത്യേക യോഗം വിളിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ നിന്ന് എത്തുന്നതിനനുസരിച്ചായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം നിശ്ചയിക്കുക. ഇന്ന് ബുധനാഴ്ച ദിവസമാണ്. നമുക്കറിയാം സാധാരണഗതിയിൽ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആരായാലും വി ഡി സതീശൻ അദ്ദേഹമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാർത്താ സമ്മേളനം നടത്തും, മാധ്യമങ്ങളെ അത് ബ്രീഫ് ചെയ്യും. അതിനുശേഷമാണ് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ, വേറെ വിവാദ വിഷയങ്ങളിലൊക്കെ ചോദ്യം ചോദിക്കാനുള്ള ഒരു സമയമുണ്ടാകുന്നത്. അതിന് മറുപടി പറയാം, പറയാതിരിക്കാം, മൈക്ക് ഓഫ് ചെയ്തിട്ട് പോകാം, ചോദ്യങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകാം. അങ്ങനെയൊക്കെയാണ് മുൻ മുഖ്യമന്ത്രിമാരും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും കാണിക്കുന്നതെന്ന് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അദ്ദേഹം കാണുമെന്നാണ് അറിയുന്നത്. യോഗം വൈകിട്ടത്തേക്ക് മാറ്റിയാൽ വാർത്താ സമ്മേളനം ഒരു പക്ഷേ ഒഴിവാക്കിയേക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാധ്യമങ്ങളെ കാണുന്ന രീതിക്ക് ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന്. ആരാധകരെ, ശാന്തരാഘവൻ ടി വി കെ കേരളത്തിൽ താൻ ഇനിയും കാക്കണം, ബംഗാളിൽ ഓഫീസ് തുറന്നതിൽ പങ്കില്ല, ആശംസകൾ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും അല്ലാതെ മറ്റൊരിടത്തും ഔദ്യോഗികമായി പ്രവർത്തനമില്ല എന്ന് തമിഴക വിട്ടറി ഘടകം പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും പാർട്ടി പ്രവർത്തനം ആരംഭിച്ചു എന്ന ആ പ്രചരണം ഉണ്ടല്ലോ, അത് അടിസ്ഥാനരഹിതമാണെന്നാണ് ടി വി കെയുടെ സ്റ്റേറ്റ് ജോയിന്റ് കോർഡിനേറ്റർ ജെ അശ്വിൻ പറഞ്ഞത്. വിവിധ സംസ്ഥാനങ്ങളുടെ ടി വി കെയുടെ പേരിൽ പാർട്ടി പ്രവർത്തനം സജീവമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത്. വിജയുടെ ഫാൻസ് അസോസിയേഷൻ പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സജീവമാണെന്നും അധികൃതർ പറയുന്നു. നടൻ വേറെ, നായകൻ വേറെ. അതായത് നാടിന്റെ നായകനായിട്ട് മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. മിൽമ ചെയർമാൻ ഇപ്പോൾ മറുപടി കൊടുക്കുന്നുണ്ട് മന്ത്രി ബിന്ദു കൃഷ്ണ. മിൽമയും അതുപോലെ മന്ത്രിസഭയായിട്ട് എന്തോ ഒരു വിഷയം നടക്കുന്നുണ്ട്, അതിൽ കൂടുതൽ മറുപടിയുമായിട്ട് മന്ത്രി വരുന്നു. മിൽമ ചെയർമാൻ മന്ത്രി എന്ത് മറുപടിയാണ് കൊടുക്കുന്നതെന്ന് ലൈവായിട്ട് നിങ്ങൾ കേൾപ്പിക്കാൻ ഇപ്പം എനിക്ക് പറ്റുന്നില്ല. കേരളത്തിലെ വിദഗ്ധ സംഘത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനമൊക്കെ നിലച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി പെട്ടെന്നൊന്ന് കടന്നാലോ. അമ്പെയ്ത്തിൽ ചൈനയെ കീഴടക്കി. ഏഷ്യൻ ഗെയിംസിൽ നമ്മുടെ ഇന്ത്യൻ വനിതകൾ, ഇന്ത്യൻ പെൺകുട്ടികൾ, ഇന്ത്യൻ ആൺകുട്ടികൾ, നമ്മുടെ ഇന്ത്യക്കാർ നല്ല നേട്ടം കൊയ്യുന്നൊരു വാർത്ത. ചൈനയെ കീഴടക്കിയിട്ട് അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് സ്വർണം. വനിതാ സ്ക്വാഷിൽ നമ്മുടെ ടീം മെഡൽ ഉറപ്പിച്ചിട്ടുണ്ട്. വനിതാ ജൂഡോയിൽ ഇന്ത്യൻ താരം അസ്മിത ഡേ ക്വാർട്ടർ ഫൈനലിൽ കടന്നിട്ടുണ്ട്. 48 kg വിഭാഗത്തിൽ വിയറ്റ്നാം ജുഡോയ്ക്ക് കീഴടക്കിയിട്ടാണ് ഓപ്പണിംഗ് റൗണ്ടിൽ അസ്മിതയുടെ കുതിപ്പുണ്ടായിരിക്കുന്നത്. അതുപോലെ വനിതാ വിഭാഗം സ്ക്വാഷിൽ ഇനത്തിലും ഇന്ത്യ മെഡൽ ഉറപ്പിച്ചു. അനാഹത്ത് തൻവി സഖ്യം സിംഗപ്പൂരിനെ 2-0 തോൽപ്പിച്ചാണ് സെമിയിൽ കടന്നിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ ആർച്ചറിയിൽ അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് സ്വർണം. അമ്പെയ്ത്തിന്റെ കോമ്പൗണ്ട് വനിതാ ടീം ഇനത്തിലാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. ചൈനയെ 238-234 സ്കോറിനാണ് തോൽപ്പിച്ചത്. ആരൊക്കെയാണ്? ജ്യോതി സുരേഖ, പ്രീതിക പ്രതീക്, ചിക്കിത തനിപ്പാർത്തി എന്നിവരടങ്ങുന്ന ഇന്ത്യൻ സംഘമാണ് ഈ ഇനത്തിൽ വിജയം കണ്ടിരിക്കുന്നത് എന്ന വാർത്ത. ഇനി AI അല്ല, സൂപ്പർ ഇന്റലിജൻസ്. ഷീ ജിൻപിങ്ങിന് അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു. പേര് ചൊല്ലി കഴിഞ്ഞ ദിവസം പേര് ചൊല്ലൽ, നമ്മൾ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ 28-ാമത്തെ ദിവസമാകുമ്പോൾ പേര് ചൊല്ലി ചെവിയിലൊക്കെ വിളിക്കില്ലേ, അതുപോലൊരു പേര് വിളി കർമ്മം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പേര് നിർദ്ദേശിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആ പേര് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ ആ പേര് ചൊല്ലി വിളിച്ചു എന്ന ഒരു രസകരമായിട്ടുള്ള വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ, അതായത് AI സൂപ്പർ ഇന്റലിജൻസ് എന്ന പുനർ നാമകരണം ചെയ്യുമെന്ന നിർണായക പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തി. വൈറ്റ് ഹൌസിൽ പ്രമുഖ സാങ്കേതിക വ്യവസായ മേധാവികൾക്കായിട്ട് സംഘടിപ്പിച്ച ഉന്നതതല ഉച്ച ഭക്ഷണ വിരുന്നിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിട്ട് ഈ ആർട്ടിഫിഷ്യൽ എന്ന വാക്ക് വരുമ്പോൾ, ഇന്റലിജൻസ് എന്ന വാക്ക് വരുമ്പോൾ എന്തോ വ്യാജമായിട്ടുള്ളതെന്നുള്ള പ്രതീതി മനുഷ്യരുടെ മനസ്സിലുണ്ടാകും. അപ്പൊ അങ്ങനെ വിളിക്കേണ്ട, സൂപ്പർ അല്ലേ അത്, സൂപ്പർ ഇന്റലിജൻസ് എന്ന് വിളിച്ചാൽ മതി എന്ന്. എന്തായാലും സ്പേസ് എക്സ് ടെസ്ല മേധാവി ഇലോൺ മസ്ക്, മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്, ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചി, എൻവിഡിയ സിഇഒ ജെൻസൺ ഹുവാങ് എന്നിവരിൽ ഒക്കെ ഉൾപ്പെട്ട പ്രമുഖ ഉൾപ്പെട്ട യോഗത്തിലാണ് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ടായത്. നമ്മളിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പേര് മാറ്റുന്നതിനുള്ള ഔദ്യോഗിക രേഖയിൽ ഒപ്പുവയ്ക്കാൻ പോവുകയാണ്. കാരണം ഇത് ആർട്ടിഫിഷ്യൽ, കൃത്രിമമല്ല എന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും യോജിക്കുന്നു അല്ലേ എന്നാണ് ട്രംപ് ചോദിച്ചത്. അപ്പോൾ അതിനെല്ലാവരും ഓക്കെ, നമ്മളതിനോട് യോജിക്കുന്നു എന്നൊരു മറുപടിയും കൂടി കൊടുത്തു. ഇന്റർനെറ്റിനേക്കാളും വ്യാവസായിക വിപ്ലവത്തെക്കാളും എത്രയോ വലുതാണ് AI സാങ്കേതിക വിദ്യയെന്ന് ഡൊണാൾഡ് ട്രംപ്. പേരുമാറ്റത്തെക്കുറിച്ച് താൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് ഇത് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും ട്രംപ്. ഷീ ജിൻപിങ്ങിന്റെ US സന്ദർശന വേളയിലും പിന്നീട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും ട്രംപ് സൂപ്പർ ഇന്റലിജൻസ് എന്ന പദമാണ് നേരത്തെ ഉപയോഗിച്ചിരുന്നത്. ആന്റോ ഹാജരാകണമെന്ന് പറഞ്ഞൊരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ വിവാഹ ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. ആ കേസിൽ കളമശ്ശേരി പോലീസിൽ ഹാജരാകണമെന്ന വാർത്ത ഇപ്പോൾ പ്രധാന വാർത്തയായിട്ട് നമ്മുടെ ചാനലുകളൊക്കെ, മാധ്യമങ്ങളൊക്കെ, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഹൈലൈറ്റ് വാർത്തയായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഇപ്പോൾ കൂട്ടി എന്ന് പറയുന്നൊരു വാർത്തയും കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത. കഴിഞ്ഞ ദിവസം വലിയൊരു മീറ്റിംഗ് നടന്നിരുന്നു കോഴിക്കോട്. വന്യജീവി ആക്രമണത്തിൽ കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര തുകയിൽ വർധന വരുത്താൻ സർക്കാർ തീരുമാനിച്ചുവെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുഖ്യമന്ത്രി, കൃഷിമന്ത്രി, ധനകാര്യമന്ത്രി ഇവരുമായിട്ട് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നഷ്ടപരിഹാര തുകയൊക്കെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചത്. കുരങ്ങുൾപ്പെടെയുള്ള വന്യജീവികൾ തേങ്ങ കൊണ്ടുപോയാൽ ഒരു തേങ്ങയ്ക്ക് 15 രൂപ നൽകാൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. നിലവിൽ തെങ്ങ് തള്ളിയിട്ടാൽ നഷ്ടപരിഹാരം നൽകിയിരുന്നുവെങ്കിലും തേങ്ങയ്ക്ക് നൽകിയിരുന്നില്ല. അതുപോലെ കൊക്കോ നശിപ്പിച്ചാൽ ഇനി മുതൽ നഷ്ടപരിഹാരം ലഭിക്കും. ഇതുവരെ കൊക്കോ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകിയിരുന്നില്ല. അങ്ങനെ നഷ്ടപരിഹാരത്തിന്റെ തോത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്ന ഒരു വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേങ്ങ പോയാലും ഇനി നഷ്ടപരിഹാരം കിട്ടുമെന്നാണ് പറയുന്നത്. 2012 മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് നഷ്ടപരിഹാരത്തിന് തുക നിശ്ചയിച്ചിട്ടൊരു പട്ടിക തയ്യാറാക്കിയത്. 2015 10% വർധനവ് വരുത്തി. പിന്നെ ഇത്രയും കാലമായിട്ടും ഒരു വർധനവും ഉണ്ടായിട്ടില്ല. അനുദിനം സങ്കീർണ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം 3 തരത്തിൽ നേരിടാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. എന്തായാലും വയനാട് MP പ്രിയങ്ക ഗാന്ധി, കേരളത്തിന്റെ മന്ത്രിമാരൊക്കെ ഉൾപ്പെടുത്ത വലിയ ഒരു ചർച്ചയായിരുന്നു നടന്നത്. വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കാൻ ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഹോം സ്റ്റേ ബാക്ക് പാക്കിംഗ് പൈലറ്റ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഈ വാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നുണ്ട്. കായിക വാർത്തയിൽ നമ്മൾ ഇന്ന് പറയേണ്ട ഒരു വാർത്ത, മറക്കാൻ പാടില്ലാത്ത ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ISL ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയ ഉടമകൾ. ഇപ്പം നമുക്കിവിടെ ഓഡിയോ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. രാവിലെ നമ്മളിങ്ങനെ പത്രങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ചെവിയിലെ ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സന്ദേശങ്ങൾ ഇങ്ങനെ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറ്റുമ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം, എങ്കിലും ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുമായിരുന്നു. കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ അങ്ങനെ ചെയ്താൽ രാവിലെ കുറച്ചുകൂടി നല്ലതായിരുന്നു. അല്ലാതെ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഒരു സെഷൻ കഴിയുമ്പോൾ ഒരു ചെറിയ ബ്രേക്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ISL ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയ ഉടമകൾ. UAE ആസ്ഥാനമായ അൽ ഫുർസാൻ ഗ്രൂപ്പാണ് ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുത്തത്. നിലവിലെ ഉടമസ്ഥരായിട്ടുള്ള മാഗ്നസ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലബിന്റെ 100% ഓഹരികളും വിറ്റഴിക്കുന്നതിനായി അന്തിമ കരാറിൽ ഒപ്പുവച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ UAE ഇരിക്കുന്നു, ഗൾഫ് രാജ്യത്തിരിക്കുന്നു, നമ്മളെ നമ്മളാക്കിയ ഒരു രാജ്യത്തും നമുക്കിന്ന് അഭിമാനം നൽകുന്ന ഇത്തിഹാദ് റെയിലിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ സിരകളിൽ എപ്പോഴും ഉള്ളതാണ് ഫുട്ബോൾ എന്ന് പറയുന്ന കാര്യം. നമുക്ക് കാൽപ്പന്ത് കളിയുടെ ആ അഴകിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ. ആ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുത്തിരിക്കുകയാണ് UAE ആസ്ഥാനമായിട്ടുള്ള അൽ ഫർസാൻ ഗ്രൂപ്പ്. 100% ഓഹരിയും. പുതിയ സീസണിൽ ഉടനീളം ഘട്ടങ്ങളായിട്ടായിരിക്കും ഉടമസ്ഥാവകാശം കൈമാറുക. പൂർണ്ണമായും കൈമാറുന്നതോടെ ഇന്ത്യയിലെ ക്ലബിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ചുമതല ഒഫിയോ സ്പോട്ടി എന്ന കമ്പനിക്കായിരിക്കും. ബ്ലാസ്റ്റേഴ്സിനെ ആഗോള ബ്രാൻഡായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ് പുതിയ ഉടമകളുടെ ലക്ഷ്യം എന്നാണ് അറിയുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന നിമ്മഗിട ഗ്രൂപ്പിന്റെ മാഗ്നസ് സ്പോർട്സിനായിരുന്നു ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥാവകാശം. എന്നാൽ കഴിഞ്ഞ സീസണിൽ ക്ലബ് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതോടെയാണ് കൈമാറ്റത്തിന് മാഗ്നസ് സ്പോർട്സ് നിർബന്ധിതരായത് എന്നതാണ് ഈ വാർത്തയിലുടനീളം പറയുന്നത്. എന്തായാലും അങ്ങനെ നമുക്ക് മലയാളികൾക്ക് സന്തോഷം തരുന്ന, ഗൾഫിലിരുന്ന UAE-യിലിരുന്നിട്ട് നമുക്ക് ഈ സന്തോഷത്തോടെ ഈ വാർത്ത പറയാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കുന്നു, ബ്ലാസ്റ്റേഴ്സ് വലിയ ശക്തിയോടെ തിരിച്ചു വന്നിട്ട് കാൽപ്പന്ത് കളിയിൽ നമ്മളെ വിപ്ലവം തീർക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. മരുന്ന് കണക്കുകളിൽ വ്യക്തത വരുത്തണമെന്ന നിർദ്ദേശം നൽകി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. KSU പ്രവർത്തകൻ ആക്രമിച്ചെന്ന കേസ് വീണാ ജോർജിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്ന് SIT പറഞ്ഞ വാർത്ത. UEFA നേഷൻസ് ലീഗിൽ ഐസ്ലൻഡിന് മിന്നുന്ന ജയം. ഇന്ത്യയിൽ നിന്ന് 1100 മെഗാവോട്ട് വൈദ്യുതി ഇറക്കുമതി ചെയ്യാൻ നേപ്പാൾ. ബുള്ളറ്റ് ട്രെയിൻ മഹാരാഷ്ട്രയിൽ ആദ്യ സ്റ്റീൽ പാലം സ്ഥാപിച്ചു എന്ന വാർത്തകളൊക്കെയാണ് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും സന്തോഷമുള്ള വാർത്ത പറഞ്ഞിട്ട് നമുക്ക് വാർത്തകളുടെ ലോകം, അതായത് പ്രസ് ക്ലബ്ബ് അവസാനിപ്പിക്കാം. എന്തായാലും കുറച്ച് സമയത്തിനകത്ത് യാത്രയൊക്കെ 1-2 മണിക്കൂർ എടുക്കും. അക്ഷയ് എന്തായാലും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യും. അതുവരെ ഞാനുണ്ടാവും നിങ്ങൾക്ക് കൂട്ടായിട്ട് വാർത്തകളും വിശേഷങ്ങളും ട്രാഫിക് അപ്ഡേറ്റ്സ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരുന്ന മണിക്കൂറുകളിലൊക്കെ പോവാം. ദുബായ് അബുദാബി യാത്രയ്ക്ക് ഇനി ഒറ്റ മണിക്കൂർ. നാളെ മുതൽ ദിനം പ്രതി 10 ആളെയല്ല, ഇന്ന് മുതൽ ദിനം പ്രതി 10 സർവീസുകളുമായിട്ട് ഇതിഹാദ്രയിൽ, ടോട്ടൽ 5 അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 10 സർവീസുകളുമായിട്ട് ഇതിഹാദ്. ആ യാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. അങ്ങനെ ദുബായ് അബുദാബി ആദ്യ യാത്രയിൽ നമ്മുടെ ഹോം എഫ് എം ടീമും നമ്മുടെ തമിഴ് എഫ് എം ടീമും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവരും ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്ന് അക്ഷയെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് യാത്ര, എത്ര മനോഹരമായിരുന്നു, എത്ര രസകരമായിരുന്നു, എങ്ങനെയായിരുന്നു ട്രെയിൻ യാത്ര എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കാം. എന്തായാലും വാർത്തകളുടെ ലോകം നമുക്കിവിടെ ഒന്ന് അവസാനിപ്പിച്ചാലോ. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരും. 8 വാർത്തയുണ്ട്. ഒരുപാട് വലിയ വലിയ വാർത്തകൾ വരാനുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത്, കേരളത്തിലെ മരുന്ന് ക്ഷാമത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും, കണക്ക് തേടി ആരോഗ്യവകുപ്പൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും ഈ വിഷയത്തിലെ നിലപാട് എന്നൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു സമയമാണ്. അപ്പോൾ സന്തോഷം എല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരുന്നതിൽ. രാവിലെ അക്ഷയ്, നാളെ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. ഇന്ന് ആ യാത്രയൊക്കെ കഴിഞ്ഞ് അക്ഷയൻ്റെ വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. 8 നമ്മൾ അക്ഷയനെ വിളിക്കുന്നതായിരിക്കും. 8 വാർത്ത കഴിഞ്ഞ ഉടനെ നമ്മൾ അക്ഷയെ വിളിക്കും. യാത്രയുടെ വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ അറിയും. ഇവിടെ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്രയാണ് പിന്നെ നിരക്കുകൾ വരുന്നത്, അതുപോലെ സമയം എവിടെയാണ്, സമയം എത്രയാണ്, സ്റ്റേഷൻ എവിടെയാണ്, അവിടെ എത്താനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്. ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊരു വീഡിയോ നമ്മുടെ പേജിലിടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. വിളിക്കുമ്പോൾ ഒരു സന്തോഷമില്ല, ഒരു അഭിമാനവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വിൽക്കുമ്പോൾ അതെനിക്ക് മനസ്സിലായി താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്. ദേവൻ, എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? വിളിക്കുമ്പോൾ ഒരു സന്തോഷം ഇല്ല, എന്താണത്, എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്? ആ കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്തും കേട്ടോ. പ്രത്യേകിച്ച് വാട്സപ്പ് അയക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ കിട്ടുന്നതെന്ന് മനസ്സിലാവില്ല. എന്തായാലും എല്ലാവരോടും സന്തോഷം, സ്നേഹം. സ്റ്റേ ട്യൂൺഡ്.
1: You are listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
2: 922 മദ്രാസ് മെയിൽ. ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: പോടാ പോയി, വണ്ടിയുടെ ഏസി അടിച്ചു പോയി.
1: അണ്ണം പേടിക്കണ്ട,
2: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
0: അമ്പാണ് എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
3: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് എൻ ഇ.
4: ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
5: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
4: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
5: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
4: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
7: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ദുബായ്ക്ക് ഇന്ന് ചരിത്ര ദിനം. ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കം. പി എം ശ്രീക്കെതിരെ ഹൈക്കമാൻഡിന്റെ സന്ദേശം. മുഖ്യമന്ത്രിക്കെതിരായ വ്യാജ ആരോപണം. ആന്റോ നാളെ ഹാജരാകണം. ഏഷ്യൻ ഗെയിംസ് സമ്പയത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിയെയും അബുദാബിയെയും റെയിൽ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിനിന്റെ ദുബായിലെ ആദ്യ യാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പ് ഒരുക്കിയിരുന്നു. ഒരു മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്ന് അബുദാബിയിലെത്താം. 39 ദിർഹമാണ് നിരക്ക്. പ്രീമിയം ക്ലാസ്സിന് 109 ദിർഹവും. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലായിസിനെ. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിലെ ദുബായ് അൽ എലായി സ്റ്റേഷൻ ശൃംഖലയുടെ ഭാഗമാകുന്നതോടെ അബുദാബി, ദുബായ്, ഫിജൈറ എന്നീ മൂന്ന് എമിറേറ്റുകൾ തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കപ്പെടുകയാണ്. ദുബായ്ക്കും അബുദാബിക്കുമിടയിലുള്ള യാത്രയ്ക്ക് വെറും ഒരു മണിക്കൂറും 4 മിനിറ്റും സമയം. ദുബായിൽ നിന്ന് ഫിജൈറയിലേക്ക് 1 മണിക്കൂറും 10 മിനിറ്റും. ഇതിനു പുറമെ അബുദാബിക്കും ഫിജൈറയ്ക്കുമിടയിൽ ദിവസേന 6 സർവീസുകളും ഇത്തിഹാദ് റെയിൽ നടത്തുന്നുണ്ട്. ദുബായ്ക്കും അബുദാബിക്കുമിടയിൽ പ്രതിദിനം 10 ട്രെയിൻ സർവീസുകൾ നടത്തുമെന്നാണ് ഇത്തിഹാദ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇരു എമിറേറ്റുകൾക്കുമിടയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും വലിയ ആശ്വാസമാകുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശിനെ അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ് നൽകി കളമശ്ശേരി പോലീസ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടി ആദ്യം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ 5 ഒക്ടോബർ ശേഷമേ ഹാജരാകൂ എന്നാണ് ആന്റോ മറുപടി നൽകിയത്. എന്നാൽ ഇത്രയും ദിവസം നൽകാനാകില്ലെന്നാണ് പോലീസ് നൽകിയ മറുപടി. മന്ത്രിസഭായോഗത്തിനുശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടത്തുന്ന രീതിയിൽ തൽക്കാലം മാറ്റങ്ങളില്ല. ചോദ്യം ചോദിക്കുന്നവർക്ക് മൈക്ക് നൽകുന്ന രീതി കൊണ്ടുവരുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒരേ സമയം ഒന്നിലധികം പേർ ചോദ്യം ചോദിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. മൈക്ക് ലഭിക്കുന്നവർ മാത്രം ചോദ്യം ചോദിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാക്കും. മൈക്കിനുവേണ്ടി തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. പകരം എന്ത് സംവിധാനമാണ് ഫലപ്രദമെന്ന് മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ സുരക്ഷ കൂട്ടി. തിരുവനന്തപുരം നഗരത്തിലടക്കം സുരക്ഷ കൂട്ടും. തീരുമാനം ഇന്നലെ ചേർന്ന സിറ്റി പോലീസിന്റെ യോഗത്തിൽ. പരിപാടി സ്ഥലങ്ങളിലും സുരക്ഷ, മറ്റ് ജില്ലകളിലും സമാന സുരക്ഷാ വിന്യാസം. നടപടി കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്നെന്നാണ് അറിയുന്നത്. ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. കാപട്ടിക്കാരുടെ സഖ്യമെന്ന വിമർശനം. രാഹുൽഗാന്ധിയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രവും ഫ്ലക്സിൽ. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ കുറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും ഫ്ലക്സിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് RSS അജണ്ട നടപ്പാക്കാൻ ചെറുക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കോൺഗ്രസിന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിലാണ് RSS അജണ്ട ചെറുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. RSS വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്നത് വിഷലിപ്തമായ അജണ്ടയെന്ന് ഹൈക്കമാൻഡ് വിമർശിച്ചു. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ യോഗത്തിൽ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്തത്. കേരളത്തിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ ഇതേ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ഇന്ന് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കേരളത്തിൽ വീണ്ടും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. മധ്യപ്രദേശിൽ നിന്നുള്ള 200 മെഗാവോട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണമുണ്ടായി. കഴിഞ്ഞ ദിവസം പീക്ക് അവറിൽ 800 മെഗാവോട്ട് വൈദ്യുതിയുടെ കുറവാണ് ഉണ്ടായത്. രാത്രി 9 മണിക്ക് ശേഷവും വൈദ്യുതി ലഭ്യമായില്ല. മറ്റക്കരാർ അടിസ്ഥാനത്തിലുള്ള വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ ഇന്നും കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായേക്കും. ജമ്മുകശ്മീരിലെ കത്വയിൽ 4 CISF ജവാന്മാർ കൊല്ലപ്പെട്ടു. സഹപ്രവർത്തകരാണ് ഇവർക്ക് നേരെ വെടിയുതിർത്തത്. ആക്രമണം നടത്തിയ സൈനികനെ പിടികൂടിയിട്ടുണ്ട്. ജലവൈദ്യുത പദ്ധതിക്കായി നിയോഗിക്കപ്പെട്ട CISF ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. 2009 ബാച്ചിലെ ഹെഡ് കോൺസ്റ്റബിളാണ് വെടിയുതിർത്തതെന്ന് റിപ്പോർട്ടുണ്ട്. സഹപ്രവർത്തകർ തമ്മിലുള്ള വാക്തർക്കമാണ് ദാരുണമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണവും CISFന്റെ ആഭ്യന്തര അന്വേഷണവും നടന്നുവരികയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തള്ളിപ്പറയാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. AI പുതിയ മോഡലുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയെന്ന് AI സമ്മേളനത്തിൽ ഇക്കാര്യം സംബന്ധിച്ച AI തലവന്മാരും. കുട്ടികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചതിൽ മെറ്റേക്കം കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിനും മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഉത്തർപ്രദേശിലെ ഒരു കോച്ചിംഗ് സെന്ററിലെ കുട്ടികളുടെ വീഡിയോകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പരാമർശങ്ങളുണ്ടായിരുന്നു. സംഭവത്തിൽ ഉത്തർപ്രദേശിലെ ഇറ്റാ ജില്ലാ ഭരണകൂടത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടി മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനും ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഷാജൻ സ്കറയും ഇന്ന് കോടതിക്ക് മുൻപിൽ വിശദീകരണം നൽകും. എറണാകുളം സെഷൻസ് കോടതിയാണ് മഞ്ജു വാര്യരുടെ മാനനഷ്ടക്കേസിലെ ഉപഹർജിയിൽ വിശദീകരണം കേൾക്കുക. വരുന്ന 5 തീയതിയാണ് മാനനഷ്ടക്കേസ് കോടതിയുടെ പരിഗണനയ്ക്കെത്തുക. ISL ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയ ഉടമകൾ. UAE ആസ്ഥാനമായ അൽഫർസൺ ഗ്രൂപ്പാണ് ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുത്തത്. നിലവിലെ ഉടമസ്ഥരായ മാഗ്നസ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലബിന്റെ 100% ഓഹരികളും വിറ്റഴിക്കുന്നതായി അന്തിമ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പയത്തിൽ കോമ്പൌണ്ട് വനിതാ ടീമിനത്തിലാണ് ഇന്ത്യ സ്വർണമണിഞ്ഞത്. ചൈനയെ 238-234 എന്ന സ്കോറിനാണ് തോൽപ്പിച്ചത്. ജ്യോതി സുരേഖ, പ്രതിക പ്രതീക്, ചിക്കിത തനിപ്പാർത്തി എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘമാണ് സ്വർണമണിഞ്ഞത്. ഏഷ്യൻ ഗെയിംസ് 2026 അമ്പയത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണിത്. വനിതാ വിഭാഗം സ്കോഷ് ടീം ഇനത്തിലും ഇന്ത്യ മെഡൽ ഉറപ്പിച്ചിട്ടുണ്ട്. വനിതാ ജുഡോയിൽ ഇന്ത്യൻ താരം അസ്മിത ഡെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിട്ടുണ്ട്. വനിതാ വിഭാഗം സ്കോഷ് ടീമിലാണ് ഇന്ത്യ മെഡൽ ഉറപ്പിച്ചത്. അനാഹത് തൻവി സഖ്യം സിംഗപ്പൂരിനെ 2-0 തോൽപ്പിച്ചാണ് സെമിയിൽ കടന്നത്. അടുത്ത വാർത്ത 9 മണിക്ക്.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Come on. എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
2: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
7: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് വെലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ഇവേരീസ് ക്ലബിൽ നവോമി 2026.
8: Tickets available on ticketsfy.net.
9: ജെൻസിയല്ല നമ്മുടെ പിള്ളാരൊക്കെ ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
10: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Arivukal, Naalayude Aarogyam, Dubai Investment Park 1 il. Call now 054-22-45-901.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. സാൻ ട്യൂൺസ് വിത്ത് അക്ഷയ് അല്ല, സാൻ ട്യൂൺസ് വിത്ത് മിനി പത്മിയാണ്. പക്ഷേ നമ്മുടെ അക്ഷയ് നമ്മളോട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അക്ഷയ്, അങ്ങനെ അബുദാബിയിൽ എത്തിയോ ദുബായിൽ നിന്ന്?
2: ഗുഡ് മോർണിംഗ്,
1: വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന ഇവിടെ നിന്ന് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, എവിടെയാണ് അക്ഷയ് പോയത്. ഞാൻ പറഞ്ഞു നമ്മുടെ ദുബായുടെ യുഎയുടെ ചരിത്ര യാത്രയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അക്ഷയ് ദുബായിൽ നിന്ന് രാവിലെ യാത്ര തിരിച്ചു. ഇപ്പൊ അബുദാബിയിൽ എത്തിയെന്ന് തോന്നുന്നല്ലേ അക്ഷയ്?
2: ഞങ്ങൾ അബുദാബിയിൽ എത്തി. ഒരു ബ്യൂട്ടിഫുൾ ജേർണി എന്ന് പറയാം. കാരണം ഇത് എത്തിഹാദ് റെയിലിനെ സംബന്ധിച്ച് എത്തിഹാദ് റെയിലിന്റെ ദുബായ് എന്നുള്ള യാത്രയുടെ ചരിത്രമാണല്ലോ. ദുബായ് സ്റ്റേഷനിൽ നമ്മളെ വരവേറ്റ ഒരു രീതിയുണ്ട് മിനിമം. അതായത് ആഘോഷങ്ങളും പാട്ടും ഡാൻസും അതുപോലെ തന്നെ മ്യൂസിക്കും ഒക്കെ, അതൊരു വലിയ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അതിനുശേഷം ഞങ്ങള് ദുബായിൽ നിന്ന് യാത്ര എടുത്തു. ട്രെയിനിൽ നൽകിയിരിക്കുന്ന ഒരു വെൽക്കമിംഗ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഈ വേറെ ഒന്നിനും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു രീതിയിലാണ് ദുബായ് നമ്മളെ വെൽക്കം ചെയ്തത്. അത്ര മനോഹരമായിട്ടുള്ള യാത്ര, ട്രെയിനിൽ ഇരുന്നു കൊണ്ടുള്ള സൺറൈസ് കാഴ്ചകള് ഗംഭീരമായിരുന്നു.
1: ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസും പാട്ടും പിന്നെ കലാപരിപാടികളും ഒക്കെ ആയിട്ട് അതിരാവിലെ എത്തിയ ആളുകളെ വളരെയധികം സ്വാഗതം ചെയ്തുകൊണ്ട്, സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കി അക്ഷയ്, യുഎയുടെ ചരിത്രത്തില്, ദുബായുടെ ചരിത്രത്തില്, ദുബായുടെ മണ്ണിൽ കൂടി ഒരു ട്രെയിൻ ഓടുക, ചൂളം വിളിച്ചൊരു ട്രെയിൻ നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മള് സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ നിൽക്കുന്നു അല്ലേ?
2: സത്യം ഇനി പത്മ, ഇപ്പൊ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് കുറെ പേര് എന്റെ കൂടെ ഇവിടെ ഉണ്ട്. എക്സ്പീരിയൻസും ഞാൻ
1: തീർച്ചയായിട്ടും
2: പറഞ്ഞോളൂ. എന്റെ പേര് ഫരീദ്.
1: ഫരീദ്, സുഖായിരിക്കുന്നു? എങ്ങനെയുണ്ടായിരുന്നു യാത്ര?
3: അടിപൊളി എക്സ്പീരിയൻസ് ആണ്. രാവിലെ 4:30 അജ്മാനിൽ പുറപ്പെട്ട് വന്ന ആളാണ്.
1: അജ്മാനിൽ നിന്ന് പുറപ്പെട്ടിട്ട് ദുബായിൽ വന്ന്?
3: അതെ അതെ.
1: അയ്യോ, കാരണം നമുക്ക് ഈ ചരിത്ര ദിവസത്തിന്റെ ഭാഗമാകണം അല്ലേ?
3: അതെ അതെ അതെ, ചരിത്രത്തിന്റെ ഭാഗം വേണ്ടിട്ട് റിസ്ക് എടുത്തു പോകാം.
1: എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അതിന്റെ ലക്ഷറി, അതിന്റെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൗകര്യങ്ങളും യാത്രയുടെ
3: എക്സ്പീരിയൻസ് നല്ല ഒരു 5-star റേറ്റിംഗ് ഉള്ള ട്രെയിൻ തന്നെ പറയാം.
1: നമ്മൾ ഇതെല്ലാം കാണുമ്പോഴുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഒരു അതിവേഗ യാത്രാ ട്രെയിൻ വേണം, നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നില്ലേ? എനിക്ക് തോന്നിയിട്ടോ അങ്ങനെ.
3: തീർച്ചയായും തീർച്ചയായും, നമ്മളെ നാട്ടിലെ ട്രെയിൻ ഒക്കെ വെച്ച് നോക്കുമ്പോ ഇത് ശരിക്കും ഇപ്പൊ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ പോകുന്നൊരു ഫീൽ
1: ആയിട്ട്. അതാണ് ശരിക്കും, അതാണ് ബാക്കി എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ഒക്കെ ഫ്ലൈറ്റിൽ പോകുന്ന ആ ഫീൽ.
3: കൂടെ വേറെ നമ്മൾ ഈ ട്രെയിനിൽ കുറെ മലയാളികളുണ്ട്,
1: എല്ലാരും കേൾക്കാം നമുക്ക്. വരട്ടെ
3: എല്ലാവരും.
2: ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മളിപ്പം ഒരു ട്രെയിനിൽ പോരാടുമ്പോഴും
1: വരട്ട. ശരി,
3: എന്റെ പേര് റിയാസ് ആണ്.
1: ഷിയാസ് എന്നാണോ റിയാസ് എന്നാണോ?
3: റിയാസ്.
1: റിയാസ് എവിടെയാണ് നാട്ടില്?
3: ഞാൻ കണ്ണൂരാണ്.
1: കണ്ണൂർക്കാരനാണ്. നമുക്ക് ട്രെയിൻ യാത്രയ്ക്ക് നല്ല പരിചയമാണല്ലോ അല്ലേ? വളപട്ടണം പുഴയുടെ മുകളിൽ കൂടിയിട്ട് ട്രെയിൻ പോകുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്ക് എന്ത് രസമല്ലേ? അവിടെ നിന്നാണ് നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട് അബുദാബിയിൽ എത്തിയപ്പോ സ്വീകരണം ഒക്കെ?
3: അടിപൊളി അടിപൊളി. കാരണം ഞാൻ എന്റെ ഒരു ട്രിപ്പ് ദുബായിൽ നിന്ന് തന്നെ, അപ്പൊ ദുബായിൽ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്യുന്ന
1: അത് സാധിച്ചു അല്ലേ? എങ്ങനെയായിരുന്നു സൂര്യോദയം ഒക്കെ കണ്ടിട്ട്? നല്ല ചുമന്ന സൂര്യനൊക്കെ കാണുന്നുണ്ടായിരുന്നു അക്ഷയുടെ വീഡിയോയിൽ.
3: രാവിലെ നമ്മള് ചെയ്യാത്തവരോട് പറയാം, രാവിലത്തെ
1: ശരിക്കും ശരിക്കും എപ്പോഴും അങ്ങനെയാണ് ട്രെയിൻ യാത്രയിൽ. ആദ്യത്തെ യാത്ര രാവിലത്തെ യാത്രയും ഒരു ഈവനിങ് ടൈമില് ഒരു സൂര്യോ അസ്തമയത്തോടു കൂടിയുള്ള യാത്രയൊക്കെ മനോഹരാണ് അല്ലേ റിയാസ്? കാസർഗോഡ് സ്വദേശി ആരാണത്? കേൾക്കട്ടെ.
3: എന്റെ പേര് റംഷ.
1: റംഷത്, കാസർഗോഡ് ഏടെ? നിങ്ങള്
3: കാസർഗോഡ്?
1: നീലേശ്വരത്ത്. എന്റെ നാട്ടിലാ?
3: നിങ്ങളെ?
1: ഞാൻ നീലേശ്വരത്ത്. നിങ്ങ ഏടെ പഠനയാ? അത് ശരി, ഞാൻ നെഹ്റു കോളേജിലെ പഠിച്ചെന്തായാലും നാട്ടുകാരൻ ആദ്യത്തെ ആ ഒരു ദുബായ് യാത്രയിൽ പങ്കെടുത്തല്ലോ, സന്തോഷം. അത് ശരി, അത് ശരി.
3: മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവര് എത്തിയാദിന്റെ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടി,
1: ഒരു വൗച്ചർ, ഒരു സുവനീർ ഒക്കെ നമുക്ക് കിട്ടിയല്ലേ.
3: അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആണ്. നമുക്ക് എപ്പോഴും മെമ്മറി കീപ്പ് ചെയ്യാം, നമ്മുടെ ഓഫീസ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പരിപാടിയാണ്.
1: എപ്പോഴും യു എയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു സാന്നിധ്യം എപ്പോഴും യു എ വലിയ ആദരവോടെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യു എയുടെ ദുബായുടെ ഒരു യാത്രയിൽ മലയാളി എന്നുള്ള രീതിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അഭിമാനം കൂടുതലാ അല്ലേ?
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്താ പറയാ, പറയാൻ പറ്റത്തില്ല, അനുഭവിച്ചിട്ട്
4: മനസ്സിലാക്കണം ആ ഒരു എന്താ പറയാ ഒരു ഫീലിംഗ്.
1: എന്നാലും ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ഒരു മണിക്കൂറുകൊണ്ട് എത്തുക 200 കിലോമീറ്റർ പെർ അവറിൽ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ വരട്ടെ അല്ലേ. എനിക്കറിയാം കാസർഗോഡ് സ്വദേശി എന്ന നിലയിൽ നമുക്ക് പലപ്പോഴും കണ്ടു, പിന്നെ കൊച്ചി എത്താൻ തിരുവനന്തപുരം എത്താനൊക്കെ നമ്മൾ വിടുന്ന പാട് എത്രയാണല്ലേ. അതെ സത്യമായിട്ട്. ഇപ്പോഴും നമ്മളൊരു ട്രെയിനിലൊരു എമിറേറ്റ്സിന്റെ സൗകര്യത്തോട് കൂടിയിട്ട് നമ്മൾ യാത്ര ചെയ്യാണല്ലേ.
2: നമ്മളോട് ഖത്തറിൽ നിന്ന് വന്നിട്ടാള് ആദ്യമായിട്ട് ചരിത്രത്തിന്റെ ഭാഗമായിട്ടും ട്രിപ്പ് ഇവിടെ പോകുന്നുണ്ട്.
1: നമസ്കാരം. നമസ്കാരം, ആരാണ്? ഖത്തറിൽ നിന്ന് വന്നേക്കാണോ?
2: അതെ, എന്റെ പേര് മുഹമ്മദ് അലി, ഞാൻ കോഴിക്കോട് ഓമശ്ശേരി അമ്പലക്കണ്ടിയിലാണ്.
1: കോഴിക്കോട്ടുകാരനാണ്?
2: അതെ അതെ.
1: നമ്മളെ കോഴിക്കോട്ട്. ആ പറയൂ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഒരു ചരിത്ര യാത്രയുടെ ഭാഗമായി താങ്കള്. അത് ശരി, ശരി, ഇങ്ങോട്ടേക്ക് വരാൻ പോവാണ് അല്ലേ? അത് ശരി. ശരിക്കും ശരിക്കും സന്തോഷം. എനിക്ക് മുഴുവനായിട്ടും നമ്മുടെ ഇവിടെ ഉള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും എത്ര സന്തോഷത്തോടെ, എത്ര അഭിമാനത്തോടെ, എത്ര എത്ര എക്സൈറ്റ്മെന്റോട് കൂടിയ സംസാരിക്കുന്നത്. ഉറപ്പായിട്ട് ആ ചരിത്ര യാത്രയുടെ ഭാഗമാകാൻ നമുക്ക് കഴിയുന്നു എന്ന് പറയുമ്പോ നമ്മളും ചരിത്രത്തെ ആളുകളാണ്, നമുക്ക് എന്തൊരു അഭിമാനമാണല്ലേ. ഇത്തിയാദി പ്രൊജക്ടിൽ വർക്ക് ചെയ്ത രണ്ടുപേരല്ലേ?
5: അതെ അതെ. നമസ്കാരം മേഡം.
1: നമസ്കാരം.
5: ഞാനിതിലെ HSCയിലാണ് സേഫ്റ്റി. എന്റെ കൂടെ ഇരിക്കുന്നത് സിവിൽ എഞ്ചിനീയർ ആണ്. ഞങ്ങൾ 2 വർഷത്തിലധികമായിട്ട് സ്റ്റേഷന്റെ വർക്കില് ഭാഗമായിട്ടുള്ള ആൾക്കാർ.
1: അതെ ശരി. അയ്യോ എന്ത് വലിയ സല്യൂട്ട് കേട്ടോ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്.
5: ബാക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങള് സേഫ്റ്റിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ സിവിലിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ തമ്മിലുള്ളത് വല്ലാത്തതാണ്. കാരണം ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങള് എല്ലാ ഇതിന്റെ എല്ലാ വർക്കിലും ഞങ്ങള് ഭാഗവാക്കായ ആൾക്കാരാണ്.
1: അപ്പൊ
5: അതിന്റെ സ്റ്റേറ്റില് ഞങ്ങള് ഫസ്റ്റ് ഇല്ലാത്ത വർക്ക് ചെയ്യണ വർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോ അതിന്റെ ഒരു ഒരു ഒരു ഫലമാണല്ലോ, നമ്മുടെ വർക്കിന്റെ ഫലം
1: നമ്മുടെ കൺമുന്നിൽ കാണുകയാണല്ലേ. നമ്മൾ ചെയ്ത ഒരു വർക്കിന്റെ ഒരു സേഫ്റ്റിയുടെ ഒരു ഇത് ശരിക്കും യാത്ര ചെയ്ത ഒരു അനുഭവത്തിൽ പറയാണ്. ഇത്ര മനോഹരമായിട്ടുള്ള, ഇത്ര സേഫ് ആയിട്ടുള്ള, ഇത്ര രസകരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര ഞാനൊന്നും ഈ അടുത്ത് ചെയ്തിട്ടില്ല കേട്ടോ. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു സല്യൂട്ട് തന്നെയുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. അതിൽ മലയാളികൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഭിമാനം ഇരട്ടി അല്ലേ അക്ഷയ്.
2: അതെ അതെ അതെ. അപ്പൊ എന്താണേലും എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഉള്ള യാത്ര ഇപ്പൊ തിരിച്ച് ദുബായിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്താ
1: യാത്ര പുറപ്പെട്ടോ അക്ഷയ്? അവിടുന്ന് പുറപ്പെട്ടോ ഇങ്ങോട്ടേക്ക്?
2: ആ അവിടുന്ന് നമ്മള് അബുദാബിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്.
1: അബുദാബിയിൽ നിങ്ങൾ എങ്ങനെയാണ് അവിടെ സ്റ്റേഷനിൽ ഇറങ്ങി വീണ്ടും കയറി അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടേക്കുള്ള ട്രെയിനിൽ മാറി കയറി അല്ലെ? അപ്പൊ അവിടുന്നുള്ള യാത്രക്കാരും ഇപ്പൊ ഉണ്ട്. യെസ്, അങ്ങനെ ദുബായ് അബുദാബി എത്തി. ഇനി അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താൻ വേണ്ടി പോവാണ്. അപ്പൊ സ്റ്റുഡിയോയിലേക്ക് വരുമല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച് അക്ഷയ്. എന്തായാലും എല്ലാവരുടെ എക്സൈറ്റ്മെന്റ് അക്ഷയുടെ പിന്നെ സംസാരത്തിൽ നിന്ന്, അതുപോലെ കൂടെ യാത്ര ചെയ്തവർ, ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള സേഫ്റ്റി എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, അവരുടെയൊക്കെ വർത്തമാനവും അവരുടെയൊക്കെ അഭിമാനമൊക്കെ നമുക്ക് കേൾപ്പിക്കാൻ, നമ്മുടെ മറ്റുള്ള ശ്രോതാക്കളെ കേൾപ്പിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം. താങ്ക് യു സോ മച്ച് അക്ഷയ്. അപ്പൊ ഇടയ്ക്ക് ഞാൻ വിളിക്കുന്നതായിരിക്കും ദുബായ്ക്ക് എത്തുന്നതിന് മുമ്പ് കേട്ടോ. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ അക്ഷയാണ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മളോട് ആ വാർത്തകളൊക്കെ പങ്കുവച്ചത്. എന്തായാലും ഒരുപാട് സന്തോഷം ഇന്ന് നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ട് ഹോം 92.2 FM ഭാഗമായിട്ട് നമ്മുടെ അക്ഷയ് രാവിലെ തന്നെ, ആർ ജെ അക്ഷയ് രാവിലെ തന്നെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ മനോഹരമായിട്ടെത്തി, യാത്രയുടെ അനുഭവം, സ്റ്റേഷനിൽ കിട്ടിയ സ്വീകരണം, ഡാൻസും പാട്ടും ട്രഡീഷണൽ കലാരൂപവും ഒക്കെ ആയിട്ട് നമ്മുടെ ദുബായിൽ നിന്ന് ഇത്തിഹാദ് റെയിലിന്റെ ആദ്യ കന്നി യാത്രയിലെ ആദ്യ യാത്രക്കാരായിട്ട് നമ്മുടെ ഹോം FM ടീമും ഒപ്പം നമ്മുടെ തമിഴ് FM ടീമും ഒക്കെ ചേർന്നിട്ട് അങ്ങോട്ടേക്കുള്ള യാത്രയായിരുന്നു. ഒപ്പം ഖത്തറിൽ നിന്ന് വന്ന മലയാളികൾ, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള മലയാളികൾ ഈ ഒരു ചരിത്ര യാത്രയുടെ ഭാഗമായതും സേഫ്റ്റി എഞ്ചിനീയേഴ്സും സിവിൽ എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആ ജോലിക്കപ്പുറത്ത് അവർ രാജ്യത്തിന്റെ ഒരു വിപ്ലവകരമായിട്ടുള്ള യാത്രാ മാറ്റത്തിനൊപ്പം ചേരാൻ പറ്റിയതിൽ, അവരെ മുന്നിൽ അവർ തീർത്ത ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഓടിത്തുടങ്ങുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിലമതിക്കാനാവാത്തതാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ UAE ആണ് നമ്മളെ നമ്മളാക്കിയത്, നമ്മുടെ നാടിനെ നമ്മുടെ നാടാക്കിയത്, നമ്മുടെ കേരളത്തിനെ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിയിലേക്ക് നയിച്ചത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സല്യൂട്ട് ഈ രാജ്യത്തിന് നിന്ന് കൊടുക്കുകയാണ്. ഒപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം അണിചേർന്ന നമ്മൾ മലയാളികൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾക്ക് ഈ രാജ്യവും ആദരം അർപ്പിക്കുകയാണ്. ഇപ്പം പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള എഞ്ചിനീയേഴ്സും സേഫ്റ്റി ഓഫീസേഴ്സും ഏറ്റവും താഴെത്തട്ടിൽ മുതൽ ഏറ്റവും മുകൾ തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ വരെ ഓരോ മലയാളിയുടെയും ഓരോ ഇന്ത്യൻ്റെയും ഒരു പ്രൗഡ് ഇന്ത്യൻ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. നമ്മൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വേഗം വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു തമിഴ് ട്രാക്ക് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വളരെ പെട്ടെന്ന് തിരിച്ചു വരില്ല അക്ഷയനെ പോലെ. എനിക്ക് വാർത്ത നോക്കാനുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അക്ഷയുടെ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പം നിങ്ങൾക്കിവിടെ മെസ്സേജ് അയക്കാം കേട്ടോ. 0585829220 എന്ന വാട്സപ്പ് നമ്പറിൽ ഈ യാത്രയിൽ പങ്കെടുത്ത ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനി യാത്ര പോകാൻ അടുത്തായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയക്കൂ. മുമ്പ് എന്നെ പോലെ ഫിജേറ ടു അബുദാബി യാത്ര ചെയ്തവരുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ എന്തെങ്കിലും സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
6: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
3: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
4: ഏറ്റവും
1: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
5: നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
3: നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
1: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത. ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ദുബായിൽ ചരിത്രം, ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിയെയും അബുദാബിയെയും റെയിൽ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിനിന്റെ ആദ്യ യാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഒരു മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് നിരക്ക്. പ്രീമിയം ക്ലാസ്സിന് 109 ദിർഹവും. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷൻ മായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലായിസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. മുട്ടൽ മരമുറി കേസിലെ കുറ്റപത്രം കോടതി മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിശദീകരണം തേടി വനംവകുപ്പ്. ചുമതലയിലുണ്ടായിരുന്ന മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്കാണ് മെമ്മോ നൽകിയത്. കോടതി നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും ഫയലുകൾ കോടതിയിൽ എത്തിക്കുന്നതിലും BFOമാർക്ക് വീഴ്ചയുണ്ടായെന്നാണ് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. വനം വകുപ്പ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബത്തേരി കോടതി ഫയലിൽ സ്വീകരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ് നൽകി കളമശ്ശേരി പോലീസ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടി ആദ്യം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ 5 October ശേഷമേ ഹാജരാകൂ എന്നാണ് ആന്റോ മറുപടി നൽകിയത്. എന്നാൽ ഇത്രയും ദിവസം നൽകാനാകില്ലെന്നാണ് പോലീസ് നൽകിയ മറുപടി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. ആദ്യ പരീക്ഷണത്തിന്റെ രാഷ്ട്രീയ സന്ദേശം UDFനെതിരെന്നാണ് മുഖപ്രസംഗം. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന UDFന് 4 തികയ്ക്കു മുൻപേ എന്തുകൊണ്ടിങ്ങനെ തിളക്കം നഷ്ടപ്പെട്ടുവെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിൽ മുൻമന്ത്രി വീണ ജോർജിന്റെ മൊഴി SIT ഉടൻ രേഖപ്പെടുത്തും. വീണ ജോർജിന്റെ ഗവൺമെന്റ് മൊഴിയും SIT എടുക്കും. KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ചുമത്തിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോയെന്നും SIT പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ CCTV SIT സംഘം കഴിഞ്ഞ ദിവസം വീണ്ടും പരിശോധിച്ചിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടത്തുന്ന രീതിയിൽ തൽക്കാലം മാറ്റങ്ങളില്ല. ചോദ്യം ചോദിക്കുന്നവർക്ക് മൈക്ക് നൽകുന്ന രീതി കൊണ്ടുവരുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒരേ സമയം ഒന്നിലധികം പേർ ചോദ്യം ചോദിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. മൈക്ക് ലഭിക്കുന്നവർ മാത്രം ചോദ്യം ചോദിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാക്കും. മൈക്കിന് വേണ്ടി തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. പകരം എന്ത് സംവിധാനമാണ് ഫലപ്രദമെന്ന് മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നാണ് അറിയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് RSS അജണ്ട ചെറുക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് AICC നിർദ്ദേശം. മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിലാണ് നേതൃത്വം നിർദ്ദേശം നൽകിയത്. RSS വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്നത് വിഷയലിപ്തമായ അജണ്ടയെന്ന് ഹൈക്കമാൻഡിന്റെ വിമർശനം. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ യോഗത്തിൽ തീരുമാനമായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്തത്. ക്യാൻസർ മരുന്ന് വിലയിലെ കൊള്ളയ്ക്കെതിരെ ആഞ്ഞടിച്ച് സുപ്രീംകോടതി. കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളിൽ എങ്ങനെയാണ് മരുന്നിന് 10 വില നിശ്ചയിക്കപ്പെടുന്നതെന്ന് വിമർശിച്ച കോടതി ലാഭം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും ചോദിച്ചു. കോർപ്പറേറ്റ് ആശുപത്രികൾ വ്യവസായങ്ങളായിരിക്കുന്നുവെന്നും അവരുടേത് സേവനമല്ലെന്നും കോടതിയുടെ നിരീക്ഷണം. കുട്ടികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചതിൽ മെറ്റയ്ക്കും കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിനും മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. ഉത്തർപ്രദേശിലെ ഒരു കോച്ചിംഗ് സെന്ററിലെ കുട്ടികളുടെ വീഡിയോകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. സംഭവത്തിൽ ഉത്തർപ്രദേശിലെ ജില്ലാ ഭരണകൂടത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ISL ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയ ഉടമകൾ. UAE ആസ്ഥാനമായ അൽഫർസാൻ ഗ്രൂപ്പാണ് ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുത്തത്. നിലവിലെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലബിന്റെ 100% ഓഹരികളും വിറ്റഴിക്കുന്നതിനായുള്ള അന്തിമ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഫാത്തിമ സഹ്റ അൽ മൻസൂറിയെ മൊറോക്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിച്ചു. കഴിഞ്ഞയാഴ്ച നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതിനെ തുടർന്നാണ് ചരിത്രപരമായ തീരുമാനം. ടുണീഷ്യയുടെ നജ്ല ബൗഡിനു ശേഷം അറബ് ലോകത്ത് ഒരു സർക്കാരിനെ നയിക്കുന്ന രണ്ടാമത്തെ വനിത കൂടിയാണ് ഇവർ. അമ്പെയ്ത്തിൽ ചൈനയെ കീഴടക്കി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ ആർച്ചറിയിലാണ് ഇന്ത്യ സ്വർണം നേടിയത്. അമ്പെയ്ത്ത് കോമ്പൗണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണമണിഞ്ഞു. ചൈനയെ 238-234 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ile pol samayam 9 mani kazhinja krithyam 6 minute.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 60%.
1: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ടാ
4: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
4: അമ്പാണെ, എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
10: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
10: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
1: Tickets available on ticketsfy.net.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. സാൻഡ് ട്യൂൺസിലെ അക്ഷയയിലെ രണ്ട് സ്ത്രീ ജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മിനി പത്മയുണ്ട്, നമ്മുടെ ആർ ജെ നിത്യയുണ്ട്. നിത്യ, വെരി ഗുഡ് മോർണിംഗ്.
2: വെരി വെരി ഗുഡ് മോർണിംഗ്.
1: യെസ്,
2: സന്തോഷത്തിലാണ്.
1: ശരിക്കും ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷം. നമുക്കും അക്ഷയുടെ കൂടെ യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ വേണ്ടേ. അക്ഷയ്,
3: നമസ്കാരം.
1: വെരി ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
1: എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അക്ഷയുടെ ഭാഷ എങ്ങനെ ഉണ്ടായിരുന്നു
3: യാത്ര എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മള് ഈ എമിറേറ്റ്സിൽ പോയിട്ട്. ആ ഒരു ഫീല്.
2: ഓ, പിന്നെ ഇനിയിപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ.
3: അത് തന്നെ. അതായത് നമുക്ക് കേറും, നമ്മളിവിടെ വരുമ്പോ തൊട്ട് നമ്മളെ കിട്ടുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി. ഞങ്ങൾ പറയായിരുന്നു ട്രെയിനിലുള്ള എല്ലാവരും, അതായത് 39 തരത്തിന് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ദുബായ് അബുദാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ജേണി തന്നെയാണ് നമുക്ക് ദുബായ് ഇപ്പൊ സമ്മാനിക്കുന്നത്.
2: ഓ, അടിപൊളി. കുറെ വീഡിയോസിലൊക്കെ പല പല ഗിഫ്റ്റ് ഒക്കെ കണ്ടിരുന്നു. ഇന്നത്തെ ഫസ്റ്റ് പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൊടുത്തിരിക്കുന്ന കുറെ
1: സാധനങ്ങളൊക്കെ,
3: അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് 30/9/2026 എപ്പോസ് ചെയ്തേക്കുന്ന ഒരു മെഡൽ ഇന്ന് യാത്ര ചെയ്ത എല്ലാവർക്കും
1: കൊടുത്തിട്ടുണ്ട്.
3: അതുപോലെ തന്നെ നമ്മളെ വെൽക്കം ചെയ്തത് പ്രീമിയം ചോക്ലേറ്റ്, അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, കോഫി, സുലൈമാനി, നമുക്ക് എന്താണ് വേണ്ടത് അതെല്ലാം ഇവിടെ.
1: അക്ഷയുടെ വീഡിയോയിൽ കാണുമ്പോഴേ നമ്മളെ ആ യാത്ര അയക്കാൻ വേണ്ടിട്ട് നമ്മൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് ആ ഇത്തിഹാദിന്റെ ഉദ്യോഗസ്ഥരും അധികൃതരൊക്കെ വന്നിട്ട് നമ്മുടെ യു എയുടെ ദേശീയ പതാക വീശിയിട്ട് നമ്മളെ ആ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, നമുക്കിങ്ങനെ ഗൂസ് ബംസ് അല്ലേ.
3: എനിക്ക് ആ മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യം. കാരണം പലർക്കും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ നമ്മൾ ആ സമയത്ത്
1: ശരിക്കും.
3: അപ്പൊ അത്രയും ഭംഗിയായിട്ടാണ് അവരവിടെ ചെയ്തിരുന്നത്. എന്നിട്ട് അബുദാബി ചെന്നിട്ടാണേലും ഇങ്ങോട്ട് വരുന്നതാണേലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബി ഇത്ര അടുത്താണോന്ന് നമുക്ക്
1: തോന്നിപ്പോ. അബുദാബി പോയിട്ട് തിരിച്ച് ദുബായിൽ എത്താറായി.
2: കറക്റ്റ് 6:14 തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ.
3: 6:14 എന്ന് പറഞ്ഞാൽ 6:14, അതിന് വേറെ ഒരു സമയമില്ല.
2: അവിടെ എത്തിയപ്പോഴും അബുദാബിയിൽ എത്തിയപ്പോ എത്ര മണിയായി?
1: പക്ഷേ ഈ ട്രെയിനിന്റെ അകത്തൊരു മൂഡ് ആംബിയൻസ് ഒക്കെ
2: എങ്ങനെയാണ്?
3: ട്രെയിനിന്റെ അകത്ത് ആക്ച്വലി നമ്മൾ രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്കിപ്പം കംഫോർട്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട്, അതെല്ലാം ഉണ്ടെങ്കിൽ
1: ലക്ഷറി
3: പ്രീമിയം കമ്പാർട്ട്മെന്റും ഉണ്ട്. ഇതിനകത്ത് കംഫോർട്ട് തന്നെ എന്ന് പറയുന്നത് ഇപ്പോ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ട്രെയിനിലെ ഒരു പ്രീമിയത്തിൽ പോകുന്ന പോലത്തെയാണ് ഫീൽ നമുക്ക് തോന്നുന്നത്. അത് നമുക്ക് എല്ലാ ഇതിനകത്തും ഫുഡ് ടേബിളും അതുപോലെ തന്നെ റിക്ലൈനിങ് ചെയർസും എന്താ ലഗേജ് വെക്കാൻ സ്പേസും ട്രെയിൻ ഹോസ്റ്റസും ഒക്കെ ആയിട്ട് ഒരുപാട്. സത്യം പറഞ്ഞ കൗതുകം ഇതുവരെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല.
1: ട്രെയിനിന്റെ ഈ ഒരു പിന്നെ പല പല ട്രെയിൻ പിന്നെ ട്രെയിനിലൂടെ അല്ലേ കടന്നു പോകുന്നത്, അബുദാബി ദുബായിലെത്തും. ആ ഒരു കാഴ്ച പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എന്തായിരുന്നു?
3: രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ ഈ മൂടൽ മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന മരുഭൂമി നമുക്കത് ഒരിക്കലും വേറെ കാണാൻ പറ്റില്ല. കാറിൽ പോകുമ്പോൾ ഒരു ശകലമേ കാണുള്ളൂ, എന്നാൽ ഇത് ഉയരത്തിൽ നിന്ന് ഇല്ല ഒരു പാടം പോലെ നമ്മുടെ മൂടൽ മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന കാഴ്ചത് ഭയങ്കര ഭംഗിയായിരുന്നു.
2: ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും അക്ഷയ് സാൻഡ് ഡ്യൂൺസിലേക്ക് എത്താനായിട്ട് ഒരുപാട് ട്രാഫിക്കുകൾ മറികടന്നാണ് എത്തുന്നത്.
1: ഇന്ന് അക്ഷയെ സംബന്ധിച്ച് ലോട്ടറിയാണ്, ഒന്നും ചെയ്യണ്ട, ടിക്കറ്റ് എടുക്കുന്നു, കേറുന്നു, ഇരിക്കുന്നു.
2: സുഖല്ലേ?
3: സുഖാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്ത് അല്ല സോറി ഷൂട്ട് ചെയ്തല്ല
1: സത്യം വന്നു
3: ഷൂട്ട് ചെയ്തിട്ട് അതല്ല വെറുതെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ വണ്ടി ഓടിക്കൊന്നും വേണ്ട.
1: അല്ല ശരിക്കും ട്രെയിൻ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, സാധാരണ നമ്മൾ കാർ ഓടിച്ച് പോകുമ്പോൾ കാറിന്റെ സൈഡിൽ ഇരിക്കുമ്പോഴും എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഇത് ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും. ട്രെയിനിൽ പറയുമ്പോൾ നമുക്ക് പുസ്തകം വായിക്കണോ, കുറച്ചേരം കിടക്കണോ, കുറച്ചേരം പാട്ട് കേൾക്കണോ, നമ്മുടേതായിട്ടുള്ള ലോകത്ത് കൂടി സഞ്ചരിച്ച് നമുക്ക് പോവാം. മറ്റേതെല്ലാം ആര് വണ്ടി ഓടിച്ചാലും നമുക്കൊരു ടെൻഷൻ ഉണ്ട്, പക്ഷെ ട്രെയിനിന്റെ കാര്യത്തിൽ നമുക്ക് ആ ടെൻഷൻ വളരെയധികം കുറവാണ്. ഈവൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പോലും ആകാശത്താണ് ഒരു പ്രശ്നമുണ്ട്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫ് അല്ലേ.
3: നമ്മളിപ്പോ വെളിയിലോട്ട് നോക്കുമ്പോ നമ്മള് കാറിൽ പോകുന്ന 20-30 ആ ഒരു കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് തോന്നുന്നത്. 196 കിലോമീറ്റർ പെർ അവറിലാണ് ട്രെയിൻ
1: സഞ്ചരിക്കുന്നത്.
2: എന്തൊക്കെയാണെങ്കിലും ഇതോടെ രാജ്യത്തിന്റെ രണ്ടറ്റങ്ങളിലേക്കും പാസഞ്ചർ ട്രെയിൻ
1: ശരിക്കും ഫിജൈറ വരെ ഷാർജയിലെ പ്രീ ബുക്കിംഗ് തുടങ്ങി അങ്ങനെ അബുദാബി, ദുബായ്, ഷാർജ, ഫിജൈറ എല്ലാ എമിറേറ്റുകളെയും കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇത്തിഹാദ് കുതിച്ചു വരുമ്പോ. അക്ഷയ്, എനിക്ക് ചോദിക്കാനുള്ള, വണ്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, വേഗത ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് 139 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ എത്താൻ വേണ്ടി പറ്റും. 2 മണിക്കൂർ കൊണ്ട് യാത്ര പൂർത്തിയാകും നമുക്ക് ദുബായ് അബുദാബി. മീറ്റിംഗ് ഒക്കെ ഒരു 6 ദിവസം കൊണ്ട് തീർത്തിട്ട് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ നോർമൽ റോഡ് ട്രാഫിക് ബൈ റോഡിലാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പിന്നെ അരക്ഷിതാവസ്ഥയില്ലാതെ സുരക്ഷിതമായിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന തന്നെയല്ലേ ഈ ട്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത?
3: അതെ അതെ അതെ. അതിന്റെ ഒരു എക്സാമ്പിള്, അവിടെ എന്റെ കൂടെ തൊട്ടിപ്പുറത്തിരുന്ന ഒരു വ്യക്തി അജ്മാനാണ് താമസിക്കുന്നത്, അദ്ദേഹം അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും കൊല്ലം അദ്ദേഹം അബുദാബിയിലായിരുന്നു വീടെടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്, വീക്കെൻഡ് മാത്രം അജ്മാൻ പോകുള്ളൂ. ഇന്ന് തൊട്ട് അദ്ദേഹം അജ്മാനിൽ നിന്ന് ദുബായിൽ വന്ന് ഇവിടുന്ന് ട്രെയിൻ കയറി ഓഫീസിലേക്ക് പോകുന്നു. അപ്പൊ ചരിത്രം മാറുകയാണ്, പുതിയ ഒരു ജീവിത സാഹചര്യം കൂടെ ഒരുക്കാണ് ഈ രാജ്യം എന്ന് പറയുന്നത്.
2: തീർച്ചയായിട്ടും ഇവയിൽ ഏത് എമിറേറ്റിൽ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു.
1: അതൊരു വലിയ പോയിന്റ് അല്ലേ? കാരണം അജ്മാനിൽ അല്ലെങ്കിൽ അബുദാബിൽ ജീവിക്കുന്ന ഒരു വൈഫ് അവിടെ ആയിരിക്കും, ഹസ്ബൻഡ് ചിലപ്പോ ഫിജേറയിലായിരിക്കും, വല്ലപ്പോഴും മാത്രം കാണുന്നവരാണ്. ഇപ്പൊ അതല്ല, ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ആ ഒരു ബന്ധത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ, എനിക്കൊന്ന് കുടുംബ ബന്ധങ്ങളെ കൂടി ഊഷ്മളത പകർത്തുകയാണ് ഇത്തിഹാദ് റെയിലല്ലേ.
2: പിന്നെ നമ്മുടെ അബുദാബിയിലേക്കുള്ള ഈ യാത്രയിലിരുന്ന് അധിക നേരം ജോലി ചെയ്യാനൊന്നും പറ്റില്ല, കാരണം വിദിൻ സെക്കൻഡ് കണ്ണടച്ച് തുറക്കുന്നു.
1: കണ്ണടച്ച് 2 പാട്ട് 3 പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എത്തി അല്ലേ? ശരിയാണല്ലോ, ഒന്ന് റിലാക്സ്. ശരിക്കും എനിക്കൊന്നും ഒരു മനുഷ്യന് നല്ല ഒരു പിന്നെ സൂര്യോദയോ സൂര്യാസ്തമയോ ഒക്കെ കണ്ട് ചെറിയ പാട്ടൊക്കെ കേട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മളൊരു മീറ്റിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അക്ഷയ്, ഒന്നും കൂടി ചോദിച്ചോട്ടെ, ഈ നാട്ടിലെ 140 കിലോമീറ്ററിൽ പോകണമെങ്കിൽ ശരാശരി ഒരു 3.5 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ 5 മണിക്കൂർ വരെ എടുത്തേക്കും റോഡിന്റെ സ്ഥിതി അനുസരിച്ച്. ട്രെയിനിൽ 2-3 മണിക്കൂർ എടുത്തേക്കും. അവിടെയാണല്ലേ നമ്മുടെ ഈ ഒരു ഇത്തിഹാദ് ഒരു ചരിത്രം സൃഷ്ടിക്കുന്നത്?
3: അല്ല, 100%. അതായത് ഇപ്പൊ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മധ്യ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിലേക്കോ തൃശ്ശൂരിലേക്കോ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ രാജ്യം പോകുന്ന സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കി, ആ രീതിയിലായിരിക്കാം ഇനി തൊട്ട് ഇവിടുത്തെ ട്രെയിനുകൾ പോകും. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ലോകത്തിൽ പല വികസിച്ചുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ഇതൊന്ന് കാണണം എങ്ങനെയാണ്.
1: അക്ഷയ് പറയുമ്പോഴേ, അക്ഷയ് മധ്യ തിരുവിതാംകൂറുകാരന്റെ സങ്കടമാണ് പറയുന്നത്, 1 മണിക്കൂറിൽ എത്തും. ഞാനൊന്ന് ആലോചിക്കായിരുന്നു, കാസർഗോഡുള്ള ഞാനും നിത്യക്കെ തിരുവനന്തപുരത്തേക്ക് എത്തണമെങ്കിൽ ഇതുപോലുള്ള പിന്നെ 200 കിലോമീറ്റർ പെർ അവറിൽ വേഗതയുള്ള, ലക്ഷറിയുള്ള, സേഫ്റ്റി ഫീച്ചേഴ്സുള്ള ഒരു വണ്ടി നമ്മുടെ ഒക്കെ ഒരു സ്വപ്നമാണ്. അക്ഷയ്, താങ്ക് യു സോ മച്ച്. അപ്പൊ വേഗം വരൂ കേട്ടോ. ഒരുപാട് വിഷ്വൽസ് അക്ഷയുടെ പിന്നെ എടുത്തിരിക്കുന്ന വിഷ്വൽസ്, അക്ഷയ് നേരത്തെ പറഞ്ഞല്ലോ ഷൂട്ട് ചെയ്ത വിഷ്വൽസിനൊക്കെ ഞങ്ങൾ കാത്തിരിക്കാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.
2: എന്തൊക്കെയാണ് ടെൻഷനും പ്രഷറും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ജോലി സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള ഒരു വലിയ കാര്യമാണ് നടന്നിരിക്കുന്നത് അല്ലേ.
1: ശരിക്കും എന്ത് രസമാണ്. ഇപ്പൊ അക്ഷയോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ പറയാ, അക്ഷയ് ഈ വിഷ്വലൈസ് ചെയ്തിട്ട് ഈ പറയും പുറത്തേക്കുള്ള ആ മരുഭൂമിയുടെ കാഴ്ചയും ആ മഞ്ഞും ചെറിയ ഒരു രാവിലത്തെ അന്തരീക്ഷവും. രാവിലെ ഞാൻ ആദ്യം വിളിച്ചപ്പോ ഈ സൂര്യൻ ഉദിച്ചുയരുന്നതും കുഞ്ഞു ഒരു റെഡിഷ് കളറിൽ ആ സൂര്യൻ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്, ആകാശത്ത് തൂങ്ങി നിൽക്കുകയാണോ ഇദ്ദേഹം തോന്നുന്ന രീതി, നല്ല രസമുള്ള കാഴ്ചകളാണ് നമുക്ക് പറയുമ്പോൾ തന്നെ കിട്ടുന്നത്. അതുപോലെ ദുബായിലെ സ്റ്റേഷനിൽ ട്രഡീഷണൽ കലാരൂപങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അവരവിടെ അബുദാബിയിൽ എത്തിയപ്പോഴും സ്വീകരിക്കുന്നത്. പിന്നെ ഏതിനും അപ്പുറത്ത് ഇവയുടെ ആ മൂവർണ്ണ കൂടി ദേശീയ പതാക ഇങ്ങനെ കാണുമ്പോൾ, നാൽവർണ്ണ കൂടി ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന
2: നമ്മുടെ
1: ദേശീയ ഇന്ത്യയുടെ ദേശീയ പതാക കാണുന്ന അതേ ഒരു ഫീലാണ് നമുക്ക്. നമ്മുടെ പൊറ്റമ്മ രാജ്യമാണ്, നമ്മളെ നമ്മളാക്കിയ രാജ്യമാണ്, ആ രാജ്യത്തിന്റെ പുരോഗതിയിലെല്ലാം ഈ ഇതിഹാദിലെല്ലാം മലയാളികളുടെ സ്പർശമുണ്ട്. ഇന്നത്തെ ആദ്യ യാത്രയിൽ നമ്മൾ മലയാളികളുണ്ട്. മലയാളികൾ ഒരു ഗംഭീര വിജയമാക്കിയിട്ട് ഇത്തിഹാദിനെ, മലയാളികൾ എന്ന് മാത്രം പറയുന്നില്ല, നമ്മൾ പ്രൗഡ് ഇന്ത്യൻസ്, നമ്മൾ ഈ പദ്ധതിയെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലേ നിത്യ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം നമ്മുടെ എല്ലാം ജീവിതം മാറ്റിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നീ ഒരു പാസഞ്ചർ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തതോടെ.
1: യെസ്, അപ്പൊ ഇത്തിഹാദ് റെയിലിനെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. പാട്ടുകൾ വരുന്നുണ്ട്, തമിഴ് സോങ് ആയാലോ. യെസ്, സ്റ്റേ ട്യൂൺഡ്.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: ஒரு ஆபீஸ்ல இருந்தா எங்க கூட ஒரு ஜனம் இல்ல. எங்க கூட யாரு?
2: இங்கே கரையில என்ன? அண்ணன் பிரச்சனை என்ன? லைசன்ஸ் உண்டாயிட்டும் கார் இல்லாததல்லே. அல்மராய கார் ஆண்ட் பிஸ்டன்ஸ் உள்ளப்போ ஆ காரியத்தில் டென்ஷன் வேண்டா. யுஏயிலே யாத்திரകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമരായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
4: വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
5: ആഹാ, പാസ്തയോ?
2: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
4: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
5: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
2: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
4: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
6: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
7: ചിങ്ങമാസത്തിന്റെ ആഘോഷതാളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
8: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
7: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേത മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
8: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
7: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ദുബായിൽ ചരിത്രം, ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കം. അകമ്പടി വാഹനം കൂട്ടി മുഖ്യമന്ത്രിക്ക് അതൃപ്തി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിയെയും അബുദാബിയെയും റെയിൽ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് ദുബായിൽ തുടക്കം. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യ യാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഒരു മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലൈസ്നി. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിശോധന. SIR പ്രക്രിയ അശാസ്ത്രീയമാണെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അർഹത തെളിയിക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടർമാരിലേക്ക് മാറ്റുന്ന ഈ രീതി പഴയ സംവിധാനത്തെ തലകീഴായി മറിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയതിൽ DCPയോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി VD സതീശൻ. രാവിലെ കവടിയാറിൽ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് കൂടി അധികമായി ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ഉടൻ മുഖ്യമന്ത്രി DCPയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഔദ്യോഗിക യാത്രയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ വിന്യസിക്കരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. തനിക്ക് അധിക സുരക്ഷ വേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ് നൽകി കളമശ്ശേരി പോലീസ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് റിപ്പോർട്ടർ ചാനൽ MD നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ ആദ്യം നോട്ടീസ് നൽകി. എന്നാൽ 5 October ശേഷമേ ഹാജരാകൂ എന്നായിരുന്നു ആന്റോ മറുപടി നൽകിയത്. ഇത്രയും ദിവസം നൽകാനാകില്ലെന്നാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മറുപടി. മുട്ടിൽ മരമുറിക്കേസിലെ കുറ്റപത്രം കോടതി മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിശദീകരണം തേടി വനം വകുപ്പ്. ചുമതലയുണ്ടായിരുന്ന മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്കാണ് മെമ്മോ നൽകിയത്. കോടതി നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും ഫയലുകൾ കോടതിയിൽ എത്തിക്കുന്നതിലും BFOമാർക്ക് വീഴ്ചയുണ്ടായെന്നാണ് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. വനം വകുപ്പ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബത്തേരി കോടതി ഫയലിൽ സ്വീകരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് CPM വിശാല ജില്ലാ സമിതി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റ് പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ പാർട്ടിക്ക് തുടർ ഭരണം നഷ്ടമായത് മാധ്യമങ്ങൾ കാരണമെന്ന് MV ഗോവിന്ദൻ. തൃശൂർ വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് MV ഗോവിന്ദന്റെ കുറ്റപ്പെടുത്തൽ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് സമസ്താ മുഖപത്രം. ആദ്യ പരീക്ഷണത്തിന്റെ രാഷ്ട്രീയ സന്ദേശം UDFനെതിരെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന UDFന് 4 മാസം തികയ്ക്കും മുൻപേ എന്തുകൊണ്ടിങ്ങനെ തിളക്കം നഷ്ടപ്പെട്ടുവെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് മുഖപ്രസംഗം. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OG ജിനീഷ് കുമാറിനെതിരെ BJP രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ BJP രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് BJP. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും BJP ആരോപിച്ചു. ലൈംഗിക അതിക്രമക്കേസിൽ മുൻമന്ത്രി നീല ലോഹിതദാസ് നാടാരെ വെറുതെ വിട്ട ഉത്തരവ് ശരിവച്ച സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ JP പദ്ധേവാല, സന്ദീപ് മേത്ത എന്നിവർ അടങ്ങിയ ബെഞ്ച് ചേംബറിൽ പരിഗണിച്ച ശേഷമാണ് പുനഃപരിശോധനാ ഹർജി തള്ളിയത്. പരാതിക്കാരിയായ വനം വകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററാണ് സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകൻ ആക്രമിച്ചു എന്ന കേസിൽ മുൻമന്ത്രി വീണാ ജോർജിന്റെ മൊഴി SIT രേഖപ്പെടുത്തും. വീണാ ജോർജിന്റെ ഗൺമാന്റെ മൊഴിയും SIT എടുക്കും. KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ചുമത്തിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോയെന്നും SIT പരിശോധിക്കുന്നു. മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടത്തുന്ന രീതിയിൽ തൽക്കാലം മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്ന്. ചോദ്യം ചോദിക്കുന്നവർക്ക് മൈക്ക് നൽകുന്ന രീതി കൊണ്ടുവരുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് RSS അജണ്ട ചെറുക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് AICC നിർദ്ദേശം. മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിലാണ് നേതൃത്വം നൽകിയത്. RSS വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നത് വിഷലിപ്തമായ അജണ്ടയെന്ന് ഹൈക്കമാൻഡിന്റെ വിമർശനം. ക്യാൻസർ മരുന്ന് വിലയിലെ കൊള്ളയ്ക്കെതിരെ സുപ്രീംകോടതി. കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളിൽ എങ്ങനെയാണ് മരുന്നിന് പത്തിരട്ടി വില നിശ്ചയിക്കപ്പെടുന്നത് എന്ന് വിമർശിച്ച കോടതി ലാഭം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും ചോദിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിലെ അവസാന സൂത്രധാരനെയും ഇന്ത്യൻ സൈന്യം വധിച്ചു. ജമ്മുകശ്മീരിലെ ബദ്ഗാമിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഭീകരൻ മൂസയാണ് സൈന്യം വധിച്ചത്. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൗണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേട്ടം. ചൈന 238-234 സ്കോറിന് തോൽപ്പിച്ചു. ആർച്ചറിയിൽ രണ്ടാം സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൗണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ ജാധവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനൽ ചൈനയുടെ യാങ് ചൈനയോട് തോറ്റ് പ്രിയ പുറത്തായി. മുൻ ഇന്ത്യൻ സ്പിന്നർ പ്രഖ്യാൻ ഓജ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ചീഫ് സെലക്ടർ ആയിരിക്കുമെന്ന് റിപ്പോർട്ട്. നിലവിൽ 4-അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ ഇടക്കാല തലവനായി പ്രവർത്തിക്കുകയാണ് ഓജ. അജിത് അഗാർക്കർ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് പുതിയ സെലക്ടർ എത്തുന്നത്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, station clock ile pol samayam 10 mani kazhinja 6 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 55%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Hello. എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
2: Tickets available on ticketsfy.net.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
4: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 2 to Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
2: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
2: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
1: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: അകമ്പടി വാഹനം കൂട്ടി മുഖ്യമന്ത്രിക്ക് അതൃപ്തി. ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാധ്യമങ്ങളാണ് തുടർഭരണം നഷ്ടമാക്കിയതെന്ന് എം വി ഗോവിന്ദൻ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ നേട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായ് അബുദാബിയെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യയാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഒരു മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹവും. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലായിസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ ഷാർജ ഫിജേറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിശോധന SIR അശാസ്ത്രീയമാണെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അർഹത തെളിയിക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടർമാരിലേക്ക് മാറ്റുന്ന ഈ രീതി പഴയ സംവിധാനത്തെ തലകീഴായി മറിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയതിൽ DCP ക്ഷോഭിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. രാവിലെ കവടിയാറിൽ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിനു മുന്നിൽ ഒരു പോലീസ് ജീപ്പ് കൂടി അധികമായി ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയുടൻ മുഖ്യമന്ത്രി DCP ഇക്കാര്യത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. തന്റെ ഔദ്യോഗിക യാത്രയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ വിന്യസിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. തനിക്ക് അധിക സുരക്ഷ വേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ് നൽകി കളമശ്ശേരി പോലീസ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയാണ് ആദ്യം നോട്ടീസ് നൽകിയത്. എന്നാൽ ഒക്ടോബർ 5 ശേഷമേ ഹാജരാകൂ എന്നാണ് ആന്റോ മറുപടി നൽകിയത്. ഇത്രയും ദിവസം നൽകാനാകില്ലെന്നാണ് പോലീസിന്റെ മറുപടി. മുട്ടിൽ മരമുറിക്കേസിലെ കുറ്റപത്രം മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിശദീകരണം തേടി വനംവകുപ്പ്. ചുമതലയിലുണ്ടായിരുന്ന മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്ക് മെമ്മോ. കോടതി നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും ഫയലുകൾ കോടതിയിൽ എത്തിക്കുന്നതിലും BFOമാർക്ക് വീഴ്ചയുണ്ടായെന്ന് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. വനംവകുപ്പ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബത്തേരി കോടതി ഫയലിൽ സ്വീകരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് CPM വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റു പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ പാർട്ടിക്ക് തുടർ ഭരണം നഷ്ടമായത് മാധ്യമങ്ങൾ കാരണമെന്ന് MV ഗോവിന്ദൻ. തൃശൂർ വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പ്രതികരണം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. ആദ്യ പരീക്ഷണത്തിന്റെ രാഷ്ട്രീയ സന്ദേശം UDFന് എതിരെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന UDFന് 4 മാസം തികയ്ക്കും മുൻപേ എന്തുകൊണ്ടിങ്ങനെ തിളക്കം നഷ്ടപ്പെട്ടുവെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OJ ജിനേഷ് കുമാറിനെതിരെ BJP രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ BJP രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് BJP. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും BJP ആരോപിച്ചു. ലൈംഗിക അതിക്രമക്കേസിൽ മുൻ മന്ത്രി നീല ലോഹിതദാസ് നാടാരെ വെറുതെ വിട്ട ഉത്തരവ് ശരിവച്ച സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ JB പർഡേവാല, സന്ദീപ് മേത്ത എന്നിവർ അടങ്ങിയ ബെഞ്ച് ചേംബറിൽ പരിഗണിച്ച ശേഷമാണ് പുനഃപരിശോധനാ ഹർജി തള്ളിയത്. പരാതിക്കാരിയായ വനം വകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററാണ് സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിൽ മുൻമന്ത്രി വീണ ജോർജിന്റെ മൊഴി SIT ഉടൻ രേഖപ്പെടുത്തും. വീണ ജോർജിന്റെ ഗവൺമാന്റെ മൊഴിയും SIT എടുക്കും. KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ചുമത്തിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോയെന്നും SIT പരിശോധിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലെ CCTV SIT സംഘം കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടത്തുന്ന രീതിയിൽ തൽക്കാലം മാറ്റങ്ങളുണ്ടാകില്ല. ചോദ്യം ചോദിക്കുന്നവർക്ക് മൈക്ക് നൽകുന്ന രീതി കൊണ്ടുവരുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് RSS അജണ്ട ചെറുക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് AICC നിർദ്ദേശം. മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിലാണ് നിർദ്ദേശം. RSS വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നത് വിഷലിപ്തമായ അജണ്ടയെന്ന് ഹൈക്കമാൻഡിന്റെ വിമർശനം. ക്യാൻസർ മരുന്ന് വിലയിലെ കൊള്ളയ്ക്കെതിരെ സുപ്രീംകോടതി. കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളിൽ എങ്ങനെയാണ് മരുന്നിന് 10 ഇരട്ടി വില നിശ്ചയിക്കപ്പെടുന്നതെന്ന് വിമർശിച്ച കോടതി ലാഭം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും ചോദിച്ചു. കോർപ്പറേറ്റ് ആശുപത്രികൾ വ്യവസായങ്ങളായിരിക്കുന്നുവെന്നും അവരുടേത് സേവനമല്ലെന്നും കോടതിയുടെ നിരീക്ഷണം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 3rd സ്വർണം. ട്രാപ്പിനത്തിൽ ഏഷ്യൻ റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ നീരു കിനാൻ സഖ്യം സ്വർണം നേടിയത്. നീരു ഡണ്ടയ്ക്ക് ഇതോടെ ഇരട്ട സ്വർണ നേട്ടം കൈവരിക്കാനായി. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൌണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടി. ചൈനയാണ് തോൽപ്പിച്ചത്. ആർച്ചറിയിൽ 2nd സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ ജാധവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനലിൽ ചൈനയുടെ യാങ് ചെയ്യുവിനോട് തോറ്റ് പ്രിയ പുറത്തായി. UAE ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. സൂപ്പർ 98 പെട്രോളിന് 4.40 ദിർഹം ആയിരിക്കും ഇനി വില. സ്പെഷ്യൽ 95 പെട്രോളിന്റെ വില 4.28 ദിർഹം. നിലവിലിത് 3.69 ദിർഹം ആയിരുന്നു. ഡീസലിന് 4.80 ദിർഹം. 4.30 ദിർഹം നിന്നാണ് 4.80 ദിർഹം ആയി ഉയർത്തിയിരിക്കുന്നത്. അടുത്ത വാർത്ത 12 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
5: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 34°C, ഹ്യൂമിഡിറ്റി 53%.
7: Weather update.
6: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are

0: മോർണിംഗ് വിത്ത് നിത്യ.
1: എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വെൽക്കം ടു എ ന്യൂ ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പോൾ എല്ലാവരും കേൾക്കാനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരുപാട് വിശേഷങ്ങളോട് നമ്മളിതാ ഈ മിഡ് മോർണിംഗ് ടൈം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് സെപ്റ്റംബർ 30th വെനസ്ഡേ ആണ്. ഓണാഘോഷങ്ങളും തിരക്കുകളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 30th. സോ ഈ ഒരു ഡേയിലേക്ക് വരുമ്പോൾ ഇന്ന് ഇവയ്ക്ക് വളരെ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് അല്ലേ. എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു മിഡ് മോർണിംഗിൽ വരുമ്പോൾ പിന്നെ എന്താ സ്പെഷ്യലായിട്ട് പറയുള്ളതെന്ന് വെച്ചാൽ, എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എൻ്റെ ഷോയിൽ എനിക്കത് പറയുക, ഈ ഒരു ടൈമിലുള്ള ആൾക്കാരോട്ട് അത് ഇങ്ങനെ ഷെയർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് വലിയൊരു സംഭവമാണ്. യെസ്, എന്തായാലും എത്തിഹാദ് എയർലൈൻസിൻ്റെ ഫസ്റ്റ് പാസഞ്ചർ ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ചു വന്നു. പിന്നീടും എന്ന് വെച്ചാൽ എല്ലാ ടിക്കറ്റ്സും ഓൾറെഡി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, വിറ്റ് കഴിഞ്ഞു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്തായാലും രാവിലെ മുതൽ നമ്മുടെ അക്ഷയ് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അക്ഷയ് പിന്നെ ഇങ്ങനെ വരച്ചു വെച്ചതുപോലെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നമ്മളും ആ ഒരു കൂടെ പോയതുപോലൊരു ഫീൽ ആണ് എനിക്ക് നമുക്ക് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ വി ആർ സോ ഹാപ്പി. എന്തായാലും ഇതിന്റെ ഫുൾ അപ്ഡേറ്റ്സ് നമ്മൾ അടുത്ത ലിങ്കിൽ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ സ്പെഷ്യാലിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ അത്രയും കണക്റ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇന്റർനാഷണൽ സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റികളെ കുറിച്ച് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇന്ന് ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ ആണ്. എത്രത്തോളം ആൾക്കാർക്ക് അത് അറിയാം എന്നെനിക്കറിയില്ല. കാരണം ഇന്ന് പല എന്താണ് പ്രസാധകരും അത്തരത്തിലുള്ള വേൾഡ് ട്രാൻസ്ലേഷൻ ഡേയെക്കുറിച്ചുള്ള പരിഭാഷ, അതായത് ലോക പരിഭാഷാ ദിനം എന്ന രീതിയിൽ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തേക്കുന്ന കണ്ടിരുന്നു. എന്തായാലും ബൈബിൾ വിവർത്തനം ചെയ്ത സെയിന്റ് ജെറോമിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് 1953 ഫിറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് രൂപീകരിച്ചതാണ് ശരിക്കും ഈ ഒരു ഡേ, ഇന്റർനാഷണൽ ട്രാൻസ്ലേറ്റേഴ്സ് ഡേ എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ ഡേ എന്ന് പറയുന്നത്. എന്നാലും പിന്നീട് 2017 UN ഇതിന് ഒഫീഷ്യലി ഒരു അംഗീകാരം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വ്യത്യസ്ത ലാംഗ്വേജസ് സംസാരിക്കുന്ന ആളുകളെയും അവരുടെ സംസ്കാരത്തെയും അല്ലെങ്കിൽ കൾച്ചറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിൽ ട്രാൻസ്ലേറ്റേഴ്സ് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ, നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അത് വളരെ വലുതാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുസ്തകങ്ങളായിക്കോട്ടെ, ഗ്ലോബൽ ന്യൂസ് ഒക്കെ നമ്മുടെ ഭാഷയിലേക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ്, അവരുടെ എഫേർട്ട് ഉള്ളതുകൊണ്ടാണ് അല്ലേ. ഓക്കെ, എന്തായാലും ഗ്ലോബൽ പീസ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ ഡെവലപ്മെന്റ് ഇതെല്ലാം ഉറപ്പാക്കാൻ ട്രാൻസ്ലേഷൻ എത്രത്തോളം എസെൻഷ്യൽ ആണെന്ന് ഓർമ്മിപ്പിക്കുക എന്ന ഒരു ഡേ ആണ് ഇന്ന് സെപ്റ്റംബർ 30 എന്ന് പറയുന്നത്, വേൾഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആണ്. ഈ ട്രാൻസ്ലേഷൻ ഡേ ആണെങ്കിലും പോഡ്കാസ്റ്റിംഗ് ആണെങ്കിലും ശരി, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്നത്തെ നിത്യജീവിതത്തിൽ എത്രത്തോളം വലിയൊരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് ഇനി ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2014 നാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആയിട്ട് തുടങ്ങി, പിന്നെ ലോകം മുഴുവനുമുള്ള കേൾവിക്കാരുടെയും പോഡ്കാസ്റ്റേഴ്സിൻ്റെയും ഒരു എന്താ പറയുക പങ്കാളിത്തം കൊണ്ട് ഇന്റർനാഷണൽ ആയി മാറിയ ഒരു ദിവസമാണ് ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ എന്ന് ഇന്ന് സെപ്റ്റംബർ 30 എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ റേഡിയോ പോലെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ, അതുപോലെ തന്നെ അത്രയും പേഴ്സണൽ കണക്ഷൻ തരുന്നൊരു മീഡിയമാണ് ഈ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുമ്പോഴൊക്കെ നോളജ്, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്, ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കേൾക്കാൻ ഈ പോഡ്കാസ്റ്റ് സഹായിക്കുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള പോഡ്കാസ്റ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാനും ഈ ഒരു ടെക്നോളജി എത്രത്തോളം വളർന്നു എന്ന് ആഘോഷിക്കാനുമാണ് ശരിക്കും ഇന്ന് ഈ സെപ്റ്റംബർ 30 ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിനെ എത്രത്തോളം കണക്ട് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നു എന്നുള്ളത് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. പലരും സെയിൽസിൽ വർക്ക് ആൾക്കാരാണ്, മീറ്റിംഗിന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകാം, അതല്ലെങ്കിൽ പോഡ്കാസ്റ്റേഴ്സ് ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടാവാം. യെസ്, നിങ്ങൾക്ക് ഏത് തരത്തിലാണ് കണക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. സോ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഇന്ന് ഈ സെപ്റ്റംബർ 30 ഒരുപാട് വിശേഷങ്ങളും പ്രാധാന്യം നിറഞ്ഞ ദിവസങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിതാ നമ്മുടെ ഈ മിഡ് മോർണിംഗ് നിത്യ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് അടുത്ത വിശേഷത്തിനായിട്ട് കാത്തിരിക്കൂ. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
0: brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: ஜனஹிருதயங்கள் கீழடக்கാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കാണ്ടാ
4: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ടാ,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാടെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാടെ.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
3: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
1: Tickets available on ticketsfy.net.
0: You are listening to Home 92.2 FM. Home is a feeling.
10: I got a story about two brothers. Oh yeah. No, they're gonna make it now. They're gonna take you down.

0: Good morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ നമ്മള് യുഎയിൽ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ച് ഇന്നൊരു ബിഗ് സെലിബ്രേഷൻ ഡേ ആണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാവരും ഇത്രയും കാലം ഈഗർലി വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു സ്വപ്നം ഒടുവിൽ ഇന്ന് അതിരാവിലെ 6:14 യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എത്തിഹാദ് റെയിലിന്റെ ഫസ്റ്റ് പാസഞ്ചർ ട്രെയിൻ സർവീസ് ഇന്ന് രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇന്ന് രാവിലെ 6:14 കറക്റ്റ് 14 തന്നെ, അക്ഷയ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 14 തന്നെയാണ് അലിയലായിസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ആദ്യ ട്രെയിൻ കൃത്യം 7 മണിയോടുകൂടി അബുദാബിയിൽ എത്തി എന്നുള്ളത്. അവിടുന്ന് തിരിച്ച് ദുബായിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനോടകം തന്നെ അടുത്ത ട്രിപ്പുകൾ തുടർച്ചയായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ അക്ഷയ് പറഞ്ഞ അനുസരിച്ച് ആ ഒരു അദ്ദേഹം അവിടെ പോയിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് മുഴുവനും നമ്മളിലേക്ക് എത്തിച്ചത് എല്ലാവരും കേട്ടതാണ്. അപ്പൊ ആ വീഡിയോസും ആളുകളുടെ റിയാക്ഷൻസും ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കും അതിലൊന്ന് ട്രാവൽ ചെയ്യാൻ വലിയൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും മേ ബി. അപ്പൊ ഇനി അങ്ങോട്ട് അവസരം കിടക്കുകയാണ്, എല്ലാ ആവശ്യങ്ങളും എത്രയും വേഗം നിറവേറ്റാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ സർവീസുകളുടെ ടിക്കറ്റുകൾ ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെറും വിദൻ മിനിറ്റ്സിനകത്ത് തന്നെ ഫുള്ളി സോൾഡ് ഔട്ട് ആയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആളുകളുടെ റെസ്പോൺസ് അത്രയും ഹ്യൂജ് ആണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരെ ഗൈഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാനും ലൂക്ക എന്ന് പേരുള്ള ഒരു AI ഡിജിറ്റൽ അസിസ്റ്റന്റ് കംപ്ലീറ്റ്ലി അവിടെ സജ്ജമാണ് കേട്ടോ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ദുബായിൽ നിന്ന് അബുദാബി, ഷാർജ, ഫുജേറ തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള യാത്രയൊക്കെ വെറും മിനിറ്റുകൾക്കുള്ളിൽ വളരെ സ്മൂത്തായി മാറുകയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സമാധാനം. കാരണം നമുക്കിവിടുന്ന് അറിയാം, ഇവിടുന്ന് വൈകുന്നേരങ്ങളിൽ 1-3 മണിക്ക് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ രാത്രി 9-10 മണി വരെ എന്തൊരു ട്രാഫിക്കാണ്. അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വെക്കാം അല്ലേ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മുമ്പേ എല്ലാം പ്ലാൻ ചെയ്തോളും. ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും 4 മണിക്കൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിൽ എത്തുന്നത് രാത്രി 9:30 അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ അതിരാവിലെയുള്ള യാത്രകൾ, ഇപ്പൊ രാവിലെ 9 മണിക്ക് ഓഫീസിൽ എത്തേണ്ടവരാണെങ്കിൽ പലപ്പോഴും വീടുകളിൽ നിന്ന് 6 മണിക്കോ 6:30 ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, കാരണം ഈ ട്രാഫിക് കാരണമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടലാണ് തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ഒരുപോലെ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതേസമയം വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ദുബായ് പോയിട്ട് തിരിച്ചു വരുന്നതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. എന്തായാലും ട്രാഫിക് കാരണം ഈ സ്ട്രെസ് അടിക്കാതെ യാത്രക്കിടെ ലാപ്ടോപ്പൊക്കെ തുറന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ റിലാക്സ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനോ ഒക്കെ സാധിക്കുന്നത് ഡെയിലി കമ്മ്യൂട്ടേഴ്സിന് നൽകുന്ന കംഫർട്ട് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. അപ്പൊ ഈ ഒരു വലിയ പ്രോജക്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കിയ UAE ലീഡേഴ്സിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാർക്കും ബിഗ് സല്യൂട്ട് ഫ്രം എന്താ പറയുക ഹോം 92.2 FM. എന്തായാലും അപ്പോൾ ആ ടിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾ ആ ഒരു ലക്ഷറി ട്രെയിൻ റൈഡ് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. തുടർന്നുള്ള അപ്ഡേറ്റ്സ് അറിഞ്ഞ് നല്ല പാട്ടുകളൊക്കെ കേട്ട് സ്റ്റേ ട്യൂൺഡ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: 92 to Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: Yes, now the time is 11:34 AM. അപ്പോൾ ഇപ്പോൾ ദുബായിലെ ഒരു ട്രാഫിക് ക്യൂട്ട് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ റൂട്ടുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ട്രാഫിക് ഡിലേ അനുഭവപ്പെടുന്നുണ്ട്. ബിസിനസ് ബേ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഹെവി ട്രാഫിക്കാണ്. പിന്നെ അൽ മർഖാദ്, അൽ സത്വ സ്ട്രീറ്റ്, അൽ മൻകൂൾ, 17A സ്ട്രീറ്റ്, പിന്നെ അൽ ഹുദൈബ, ഇവിടങ്ങളിലൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, അൽ ജദഫ്, അൽബദ, അതുപോലെ എക്സിബിഷൻ സ്ട്രീറ്റ്, ട്രേഡ് സെന്റർ, സെക്കൻഡ് ഹെവി ട്രാഫിക് ഫ്ലോ ആണുള്ളത്. ഇനി ദേര മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ നെയ്ഫിലെ അൽബുർ സ്ട്രീറ്റ്, 30 സ്ട്രീറ്റ്, അൽ റാസ്, അൽ സബ്ക സ്ട്രീറ്റ് 12, ബനിയാ സ്ട്രീറ്റ് ഏരിയകളിലൊക്കെ വലിയ തോതിൽ കൺജഷൻ കാണിക്കുന്നുണ്ട്. പലയിടത്തും മോഡറേറ്റ് ട്രാഫിക്കിന്റെ നോക്കുകയാണെങ്കിൽ മഞ്ഞ കളർ വളരെ കുറവാണ്, റെഡ് കളറാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി സ്റ്റേ ട്യൂൺ ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Traffic update. Brought
2: to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ചിങ്ങമാസത്തിന്റെ ആഘോഷതാളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്നൊരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
5: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
4: ഒക്ടോബർ 4 എത്തിസിലാത്ത അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
5: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
4: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
3: ഏസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് ഷോ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ആഴ്ച അവസാനം കാണാൻ പോകുന്ന സിനിമ, എനിക്ക് ഒക്ടോബർ 1 അല്ലെങ്കിൽ 2 ഒക്കെ ആയിരിക്കും മൂവി റിലീസ് ചെയ്യുന്നത്, അച്ചായൻ ആൻഡ് സൺസ്. ബിജു മേനോൻ്റെ സിനിമയാണ്. കുറച്ച് നാളായല്ലേ അദ്ദേഹത്തെ നമ്മളിങ്ങനെ തിയേറ്ററിൽ നിറഞ്ഞു കണ്ടിട്ട്. എന്തായാലും ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി മൂവി കാണാനുള്ള അവസരമുണ്ട്. ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞാനിതാ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. സിനിമ പേര് അയച്ചാൽ ഇന്ന് ടിക്കറ്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഈ ചോദ്യം കൃത്യമായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ അയക്കുക. ഇത്രയേ ഉള്ളൂ. ബിജു മേനോൻ ആദ്യമായി നായകനായ അല്ലെങ്കിൽ നായക വേഷത്തിലെത്തിയ മലയാള ചലച്ചിത്രം ഏത്? നായക വേഷത്തിലെത്തിയതാണ്, ആദ്യമായിട്ട് അഭിനയിച്ചതല്ല. ഓക്കെ, അപ്പൊ ബിജു മേനോൻ ആദ്യമായി നായക വേഷത്തിലെത്തിയ മലയാള സിനിമ ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ H4 Home, T4 Theater, H T Space. യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ കപ്ലൻട്രി പാസ് സമ്മാനമായി ലഭിക്കും. യെസ്, എന്തായാലും ഇനി പറയാൻ പോകുന്ന വളരെ വളരെ സ്നേഹമുള്ളൊരു വാർത്തയാണ്. മറ്റൊന്നുമല്ല, ദുബായ് ഭരണാധികാരിയും UAE വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആയിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ, അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ആയിട്ടാണ് നമ്മൾ എത്തുന്നത്. അദ്ദേഹം എഴുതിയ ഏറ്റവും പുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേരാണ് ലെറ്റേഴ്സ്. ഓക്കെ, അതായത് കത്തുകൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെയും കൂടെയുള്ള മനുഷ്യരെയും കുറിച്ച് അത്രയും ഹൃദ്യമായിട്ടാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ആളുകളുടെ മനസ്സ് തൊട്ടതും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹർ ഹൈനസ് ഷെയ്ഖ ഹിന്ദ് ബിൻ മക്തൂം ബിൻ ജുമാ അൽ മക്തൂമിന് എഴുതിയ ആ പ്രണയാർദ്രമായ കത്താണ്. മൈ കാം സ്ട്രെങ്ത്, അല്ലെങ്കിൽ എൻ്റെ ശാന്തമായ കരുത്ത് എന്നാണ് അദ്ദേഹം ഷെയ്ഖ ഹിന്ദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിനപ്പുറം ഒരു ഭാര്യയ്ക്ക് എന്ത് കിട്ടാനല്ല ഇത്രയും മനോഹരമായ വാക്കുകൾ കൊണ്ട് പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, സ്നേഹത്തോടു കൂടി വിളിക്കുക എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ 47 വർഷങ്ങളായി തന്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളിലും നിഴലായി തനിക്ക് വലിയൊരു പോസിറ്റീവ് എനർജി നൽകി കൂടെ നിൽക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ ആ നന്ദിയും സ്നേഹവും ഒക്കെ വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, തന്റെ മക്കളായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ, ഷെയ്ഖ് മക്തൂം, ഷെയ്ഖ് അഹമ്മദ് എന്നിവർക്ക് അയച്ച കത്തുകളിൽ ഒരു പിതാവ് എന്ന നിലയിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ യു എ എന്ന ഈ രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ അവർ വഹിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസിനൊക്കെ കുറിച്ചാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ലെറ്റേഴ്സ് എന്ന അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ. കൂടാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു പ്രചോദനമായിരുന്ന വിശ്വസ്ത സുഹൃത്ത് സയ്യിദ് അൽ നബൂദായ്ക്കുള്ള വൈകാരികമായിട്ടുള്ള സ്നേഹവും ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തോന്നുന്നത് എന്താണെന്നറിയാമോ, അധികാരമായിക്കോട്ടെ, അധികാരത്തിനും വലിയ ഭരണ നേട്ടങ്ങൾക്കും ഒക്കെ അപ്പുറം അദ്ദേഹത്തിൻ്റെ ആ കുടുംബ ബന്ധങ്ങൾക്കും ആ പ്രണയത്തിനും സൗഹൃദങ്ങൾക്കും ഒക്കെ എത്രത്തോളം മൂല്യമാണ് ഈ രാജ്യത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഈ യു എയുടെ ഇത്രയും ഉന്നത സ്ഥാനീയനായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് അദ്ദേഹം ആ മൂല്യം നൽകുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന കുറിപ്പുകളാണ്, അതെല്ലാം മനസ്സിലാക്കി തരുന്ന കുറിപ്പുകളാണ് ആ പുസ്തക രൂപേണ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്തിലെ ഓരോ വ്യക്തിക്കും അദ്ദേഹം വളരെ എന്താ പറയുക, നമ്മൾ അദ്ദേഹത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു ഭരണാധികാരി എന്നതിനൊക്കെ അപ്പുറം വളരെ വലിയ ഇൻസ്പിറേഷൻ തന്നെയാണല്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കാനും മനോഹരമായ വരികൾ അടുത്തറിയാനും അവസരം ലഭിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അച്ചായൻ ആൻഡ് സൺസ് എന്ന ബിജുമേനോന്റെ സിനിമ ഹോം സ്ക്രീനിങ്ങിൽ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അയക്കുന്നവർക്ക് മാത്രമേ കപ്ലൻട്രി പാസ് സ്വന്തമായിട്ട് കിട്ടുള്ളൂ. ബിജുമേനോൻ ആദ്യമായി നായകനായ അല്ലെങ്കിൽ നായക വേഷത്തിലെത്തിയ മലയാള സിനിമ ഏത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ.

0: യെസ്, നിങ്ങളോട് പറയാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ കുറച്ച് നേരം മ്യൂസിക് കേട്ടു അല്ലേ. ഒന്നുമല്ല, അടുത്ത മണിക്കൂറിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, എല്ലാ പ്രാവശ്യവും ഉമ നടത്തുന്ന ഓണം പരിപാടിയെക്കുറിച്ച് ഇപ്രാവശ്യവും വളരെ യുണീക്കായിട്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ പരിപാടി അരങ്ങേറാൻ പോവാണ്. അപ്പം അതിൻ്റെ സംഘാടകരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊന്ന് റിസീവ് ചെയ്യാൻ പോയ സമയം കൊണ്ട് കുറച്ച് നേരം മ്യൂസിക് മാത്രം പോയി. ഐ എം റിയലി സോറി. ഓക്കെ, എന്തായാലും ആഫ്റ്റർ ന്യൂസ് നമുക്ക് അവരുമായിട്ട് ചേരാം. അപ്പോൾ അവരുടെ ഉമ ഓണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ളൊരു അവസരമാണ്. എല്ലാവരും ജോയിൻ ചെയ്യണം. എനിവേ, എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉമ ഓണം എവിടെ വെച്ച് നടക്കുന്നു, അതിൻ്റെ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഇപ്രാവശ്യം എത്തുമ്പോൾ ഈ ഒരു പരിപാടി യുണീക്കായി മാറുന്നത് നമുക്കറിയില്ല. നമ്മൾ പ്രവാസികൾക്ക് സെപ്റ്റംബർ മാസത്തിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ഓണം തുടങ്ങിയെങ്കിൽ ഇനി ഇപ്പോഴെങ്ങും തീരാൻ പോകണില്ല. നമ്മൾ ഈ പറഞ്ഞപോലെ ഡിസംബർ മാസത്തിലും ഓണം ഡിസംബർ പ്രോഗ്രാമിനും അത് കഴിഞ്ഞ് ജനുവരി ആകുമ്പോഴും നമ്മൾ ഓണം പിന്നെ എന്താ പറയുക ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഷോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് നാളോട് കഴിഞ്ഞ് ഞാൻ സീരിയസ്ലി ഞാൻ ആ ഷോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഓണം ക്രിസ്മസ് അതുപോലെ പുതുവത്സരം പിന്നീട് വിഷുവും കൂടെ ചേർത്തും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. സി, ഇതൊക്കെ നമ്മുടെ സന്തോഷമല്ലേ. ഒരു ആഘോഷ മലയാളിയെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് എത്രത്തോളം എന്താ പറയുക വിലപിടിപ്പുള്ളൊരു മുത്താണ്. അത് എത്ര നാൾ നമ്മൾ ആഘോഷിക്കുന്നു വെച്ചാൽ ഇവിടെ അത്രയധികം ആൾക്കാർ ജോയിൻ ചെയ്ത് അവരുടെ സന്തോഷത്തിനും അവരുടെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് സംഘടനകളും അസോസിയേഷൻസും ഒക്കെ ഉണ്ട് ആൾക്കാരുടെ. അതായത് ഈ യു എനെ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. യു എയിലെ ഓരോ പ്രവർത്തനങ്ങളുമാണ് അത് തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഓണാഘോഷ പരിപാടികളെക്കുറിച്ചൊക്കെ അറിയാനായിട്ടും അതിൻ്റെ പോസ്റ്റർ റിലീസിംഗ് സെറമണി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അടുത്ത മണിക്കൂർ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും കേൾക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതിനായിട്ട് നമ്മുടെ നമ്പർ യൂസ് ചെയ്യാം 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് വെയിറ്റ് ചെയ്യുക, ഞാൻ ഉടനെ തിരികെ എത്തും.
1: You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: മഴയിലും വെയിലും കൂടാ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ദുബായ് അബുദാബി സ്വപ്ന ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. മുട്ടിൽ മരമുറി വിശദീകരണം തേടി വനം വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ നേട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിശോധന SIR അശാസ്ത്രീയമാണെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അർഹത തെളിയിക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടർമാരിലേക്ക് മാറ്റുന്ന ഈ രീതി പഴയ സംവിധാനത്തെ തലകീഴായി മറിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയതിൽ DCPയോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. രാവിലെ കവടിയാറിൽ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് കൂടി അധികമായി ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയുടൻ മുഖ്യമന്ത്രി DCPയോട് ഇക്കാര്യത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. തന്റെ ഔദ്യോഗിക യാത്രയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ വിന്യസിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. തനിക്ക് അധിക സുരക്ഷ വേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ് നൽകി കളമശ്ശേരി പോലീസ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയാണ് ആദ്യം നോട്ടീസ് നൽകിയത്. എന്നാൽ ഒക്ടോബർ 5 ശേഷമേ ഹാജരാകൂ എന്നാണ് ആന്റോ മറുപടി നൽകിയത്. ഇത്രയും ദിവസം നൽകാനാകില്ലെന്നാണ് പോലീസിന്റെ മറുപടി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് CPM വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റ് പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ പാർട്ടിക്ക് തുടർ ഭരണം നഷ്ടമായത് മാധ്യമങ്ങൾ കാരണമെന്ന് MV ഗോവിന്ദൻ. തൃശൂർ വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പ്രതികരണം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. ആദ്യ പരീക്ഷണത്തിന്റെ രാഷ്ട്രീയ സന്ദേശം UDFന് എതിരെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന UDFന് 4 മാസം തികയ്ക്കും മുൻപേ എന്തുകൊണ്ടിങ്ങനെ തിളക്കം നഷ്ടപ്പെട്ടുവെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OJ ജനീഷ്കുമാറിനെതിരെ BJP രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ BJP രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് BJP. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും BJP ആരോപിച്ചു. ക്യാൻസർ മരുന്ന് വിലയിലെ കൊള്ളയ്ക്കെതിരെ സുപ്രീംകോടതി. കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളിൽ എങ്ങനെയാണ് മരുന്നിന് 10 ഇരട്ടി വില നിശ്ചയിക്കപ്പെടുന്നതെന്ന് വിമർശിച്ച കോടതി ലാഭം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും ചോദിച്ചു. കോർപ്പറേറ്റ് ആശുപത്രികൾ വ്യവസായങ്ങളായിരിക്കുന്നുവെന്നും അവരുടേത് സേവനമല്ലെന്നും കോടതിയുടെ നിരീക്ഷണം. പെഹൽഗാം ഭീകരാക്രമണത്തിലെ അവസാന സൂത്രധാരനെയും ഇന്ത്യൻ സൈന്യം വധിച്ചു. ജമ്മുകശ്മീരിലെ ബദ്ഗാമിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടിൽ ലഷ്കർ ഭീകരൻ മൂസയാണ് സൈന്യം വധിച്ചത്. ദുബായ് അബുദാബിയെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യ യാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. 1 മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹവും. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലായിസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ ഷാർജ ഫിജേറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 3ാം സ്വർണം. ട്രാപ്പിനത്തിൽ ഏഷ്യൻ റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ നീരു കിനാൻ സഖ്യം സ്വർണം നേടിയത്. നീരു ഡണ്ടയ്ക്കിതോടെ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിക്കാനായി. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൌണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടി. ചൈനയാണ് തോൽപ്പിച്ചത്. ആർച്ചറിയിൽ 2ാം സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ ജാധവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനലിൽ ചൈനയുടെ യാങ് ടെയുവിനോട് തോറ്റ് പ്രിയ പുറത്തായി. മുൻ ഇന്ത്യൻ സ്പിന്നർ പ്രഖ്യാൻ ഓജ ഇന്ത്യൻ ടീമിന്റെ പുതിയ ചീഫ് സെലക്ടർ ആയിരിക്കുമെന്ന് റിപ്പോർട്ട്. നിലവിൽ 4 സെലക്ഷൻ കമ്മിറ്റിയുടെ ഇടക്കാല തലവനായി പ്രവർത്തിക്കുകയാണ് ഓജ. അജിത് അഗാർക്കർ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് പുതിയ സെലക്ടർ എത്തുന്നത്. യുഎഇയിൽ ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. സൂപ്പർ 98 പെട്രോളിന് 4 ദിർഹം 40 ഫിൽസ് ആയിരിക്കും ഇനി വില. സ്പെഷ്യൽ 95 പെട്രോളിന്റെ വില 4 ദിർഹം 28 ഫിൽസ്. നിലവിലിത് 3 ദിർഹം 69 ഫിൽസ് ആയിരുന്നു. ഡീസലിന് 4 ദിർഹം 80 ഫിൽസ്. 4 ദിർഹം 30 ഫിൽസിൽ നിന്നാണ് 4 ദിർഹം 80 ഫിൽസായി ഉയർത്തിയിരിക്കുന്നത്. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 50%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: You are listening.

0: मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നേരത്തെ മണിക്കൂറിൽ ഞാനൊന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് വിശേഷങ്ങളുണ്ട്. എന്തായാലും 12 മണി മുതൽ 1 മണി വരെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഓണ പരിപാടിയെ കുറിച്ചാണ്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് ഓണം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസത്തിന് മുമ്പേ തുടങ്ങിയതാണ്. ബട്ട് നമ്മളതൊക്കെ നമ്മുടെ വീട്ടിൽ ആഘോഷിച്ചു. നമുക്ക് വീട്ടിൽ മാത്രം ആഘോഷിച്ച പോരല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മുടെ യുഎയിലെ പ്രവാസികളോടൊപ്പം ഒക്കെ ആഘോഷിക്കണ്ടേ? അതും ഒരു നന്മയും സന്തോഷവുമാണ് വീണ്ടും വിളിച്ചു വരുത്തുന്നത്. നമ്മൾ ഓണത്തെ അങ്ങനെ പറഞ്ഞു വിടാൻ തയ്യാറല്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് മഹാബലി ഭരിച്ചിരുന്ന കാലത്ത് എന്നും ഓണമായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അതിവിടെ യുഎയിലാണ് സാർത്ഥകമാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓണ പരിപാടിയുടെ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഉമ ആർക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ലാത്ത ഒരു പേരാണ് ആ ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും അവർ നയിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം അരങ്ങേറാൻ പോവുകയാണ് ഉമ സംഘടിപ്പിക്കുന്ന ലുലു ഓണം 2026 പോസ്റ്റർ റിലീസിംഗ് സെറിമണിയിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത്. വരുന്ന ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമി ദുബായിൽ വെച്ച് നടക്കുന്ന ഈ ബിഗ് ഇവന്റിന്റെ വിവരങ്ങളുമായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുന്നത് ഉമ കൺവീനർ മിസ്റ്റർ കെ വി രാധാകൃഷ്ണൻ, ഉമ ഓണം കൺവീനർ മിസ്റ്റർ അജയ്കുമാർ ആൻഡ് ഉമ പൂക്കളം കൺവീനർ മിസ്റ്റർ രാജേഷ് മെനോൻ എന്നിവരാണ്. ഇവരെ 3 പേരെയും ഏറെ സ്നേഹത്തോടെ ഏറെ റെസ്പെക്ടോടു കൂടി നമ്മുടെ ഹോം FM സ്റ്റുഡിയോയിലേക്കും മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഈ ഒരു സമയത്തിലേക്കും വെൽക്കം ചെയ്യുന്നു. വെൽക്കം ടു 3 പേർക്കും. ഓക്കെ, ആദ്യമായിട്ട് ഇപ്പോ ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരാണ് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ യുഎയിലേക്ക് ചേക്കേറുന്നത് അല്ലെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും പ്രവാസികളായി തീരുകയാണ്. അപ്പൊ അവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉമ എന്താണ് ഈ വർഷത്തെ ലുലു ഓണം 2026 പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ആരാണ് ഇപ്പൊ ആദ്യം സംസാരിക്കാൻ പോകുന്നേ?
2: ഉമ എന്ന് പറയുന്നത്
1: കുറച്ചുകൂടെ നടത്തിരുന്ന നമ്മുടെ മൈക്ക്
2: 7 മലയാളി സംഘടനകൾ കൂടിയ സംഘടനയാണ് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ ഉമ എന്ന് പറയുന്നത്.
1: ശരി.
2: എല്ലാ കൊല്ലം ഞങ്ങൾ ഈ ഓണം നടത്താറുണ്ട്. അതിന് നമ്മൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട പത്മശ്രീ യൂസഫ് അലി സാറാണ് ലുലുവാണ് ഇതുവരെ നമുക്ക് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ വിവിധ തരം കലാപരിപാടികൾ, പൂക്കള മത്സരങ്ങൾ എല്ലാം കൊണ്ടാടുന്നു. ഏകദേശം 2000 പേർക്കാണ് ഞങ്ങൾ സദ്യ ഒരുക്കിയിട്ടുള്ളത്.
1: ഓക്കെ, സ്പെഷ്യാലിറ്റികൾ അതൊക്കെയാണ്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണോ?
2: മുഖ്യാതിഥിയായിട്ട് ശിവരാം മേനോൻ വരുന്നുണ്ട്. പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ശ്രീരാഗും നന്ദയും വരുന്നുണ്ട്.
1: അതൊക്കെ നമ്മുടെ സർപ്രൈസ് ആണ്, നമ്മൾ ഇപ്പോഴേ പൊട്ടിക്കുന്നില്ല, നമ്മൾ അതിലേക്ക് എത്തും. പക്ഷെ ഉമ എന്ന ആ വലിയ സംഘടനകളെ കുറിച്ച് എത്ര വർഷമായി നിങ്ങൾ ഇവിടെ വരെ എത്തിയിട്ട്? എത്ര കൊല്ലമായി കാണും ഉമ?
2: ഇത് ഏകദേശം 52 വർഷമായി കാണും.
1: മോർ ദാൻ 50 ഇയേഴ്സ് ആയിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു വലിയ സംഘടനയാണ്. നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ?
2: എല്ലാ പ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാസലിഷ്ലാൻഡിലായിരുന്നു ഈ പ്രാവശ്യം, അതില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ
1: എത്തിസലാത്ത് അക്കാദമിയിലേക്ക് വരുന്നത്. നമുക്കറിയാം ഒരുപാട് ഗംഭീര പരിപാടികൾ എത്തിസലാത്ത് അക്കാദമിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, കേട്ടു കഴിഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം അതിലേക്ക് എത്താനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം അല്ലാസലിഷ്ലാൻഡ് ചെറുതെന്നല്ല, എത്രയോ ഗംഭീര പരിപാടികൾ അരങ്ങേറിയ ഒരു വേദിയാണ്. ഇത്ര ഇപ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണ്?
3: തീർച്ചയായിട്ടും അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉമ
4: തുടങ്ങിയ നാള് മുതൽ തന്നെ അൽനാഷണൽ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ അവിടെ റെനോവേഷനും അവിടെ പുതിയ പുതിയ ഹാൾ ഉണ്ടാക്കുന്ന രീതിയിലോട്ടൊക്കെ പോയതുകൊണ്ട് നമുക്കവിടുന്ന് സ്വാഭാവികമായിട്ട് അവിടുന്ന് മാറേണ്ടി വന്നു. അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ ദുബൈയെ സംബന്ധിച്ചിടത്തോളം എറ്റിസലാറ്റ് അക്കാദമി തന്നെയാണ്. ദുബൈയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞങ്ങൾ കണ്ട ഒരു മാർഗം അതാണ്. ഈ ഉമയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ, ഞങ്ങൾ പണ്ട് ഇന്ത്യൻ അസോസിയേഷനാണ് ഈ ഓണം നടത്തിയിരുന്നത്. അപ്പോൾ അത് കേരളീയമായിട്ടുള്ളൊരു ഓണമായിരുന്നില്ല. അതിനൊരു മാറ്റം വരുത്താനായിട്ട് അന്ന് പ്രഭുദയാൽ CG ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നിർദ്ദേശിച്ച രീതിയിലാണ് നമ്മൾ മലയാളി കൂട്ടായ്മയായിട്ട് അന്ന് 8 സംഘടന ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് 7 വരെയുള്ളൂ, ചേർന്ന് ഈ ദൗത്യം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ അന്ന് തുടക്കം കുറിക്കുകയും ചെയ്തത്.
1: ശരി.
4: ഇന്ന് അതും ഗംഭീരമായിട്ട് എല്ലാ കൊല്ലവും നടന്നു പോകുന്നു. ഈ നടക്കുന്ന സമയത്ത് നമ്മളെ അന്നും ഇന്നും ഒരേ രീതിയിൽ കൈത്താങ്ങായി നിൽക്കുന്നത് ലുലുവാണ്. ലുലുവിൻ്റെ ഇതിലാണ്. അവരെന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങളെ, അതായത് യുണൈറ്റഡ് മലയാളി അസോസിയേഷനെ, അവർ ആ രീതിയിലാണ് കാണുന്നത്. അവരായിരിക്കും എന്നും ലുലുവിൻ്റെ ഓണം, ലുലു ഓണം എന്ന് പറയുന്നത് അവർ ഉമയുടെ കയ്യിലാണ് എന്ന് എല്ലാ കൊല്ലവും.
1: തീർച്ചയായും. ഏറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു അൽനാസർ ലക്ഷൻലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗംഭീര വേദിയാണ് അല്ലേ, അവിടെ ഒരു പരിപാടി കാണാൻ വരിക എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ ഇവിടെ വന്ന ആദ്യ കാലങ്ങളിൽ അവിടെ ഒരു ഷോ അരങ്ങേറുമ്പോൾ അവിടെ പോയി കാണാൻ പോകുന്നപ്പോൾ ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. അന്ന് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് പോലും നമ്മൾ ആരും അന്വേഷിക്കാറില്ല. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല, അതിനൊട്ടും കുറച്ച് കാണുകയല്ല, അതിന്റെ റിനോവേഷൻസ് ഒക്കെ നടക്കട്ടെ, ഏറ്റവും ഗംഭീരമായിട്ട് തിരികെ എത്തട്ടെ. ഇപ്പോൾ എത്തിസലാത്ത് അക്കാദമി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നല്ല വെന്യൂ ആണ്. അത് തന്നെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു വലിയ ഇവന്റിലേക്ക് എത്രത്തോളം ക്രൗഡിനെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്?
0: നമ്മൾ ഏകദേശം ഒരു 2500 ആളുകളെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കാലത്ത് 7:30 തുടങ്ങി പൂക്കള മത്സരം, 7 സംഘടന ഉള്ള അസോസിയേഷനിലെ മെമ്പേഴ്സിന്റെ ഒരു പൂക്കള മത്സരമാണ് ഉണ്ടാവുക.
1: അസോസിയേഷനിലുള്ളവർ
0: മാത്രമുള്ളത്. അപ്പൊ അതില് നമ്മള് എല്ലാവരും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രൊസഷൻ ഉണ്ട്. പ്രൊസഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒഫീഷ്യൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഒരു 10:30 അനുബന്ധിച്ച് ഒഫീഷ്യൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ സംഘടനകളുടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഉള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും.
1: ആഫ്റ്റർനൂൺ സെഷൻ ആണോ?
0: അത് കണ്ടിന്യൂ ആയിട്ട് പോകും. ഒഫീഷ്യൽ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അത് പോകും. പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗേഴ്സിന്റെ മ്യൂസിക്കൽ പ്രോഗ്രാമും കണ്ടിന്യൂ ചെയ്തു പോകും.
1: ശരിയാണ്. പലപ്പോഴും നമ്മൾ സ്റ്റാർ സിംഗർ എന്ന് മാത്രമേ പറയാറുള്ളൂ അല്ലെ, പക്ഷെ ഐഡിയ ഇല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഐഡിയ ഇല്ല എങ്കിലും ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊരു ടൈറ്റിലാണ് നമ്മുടെ ഒക്കെ മനസ്സിലുള്ളത്. എന്താണ് പറയാൻ വന്നത്?
2: ശരിക്കും ഇവിടെ ദുബൈയിൽ ആദ്യമായിട്ട് ഓണം നടത്തിയത് ഒരു ശരത്ചന്ദ്ര ബോസ് എന്ന് പറഞ്ഞ ഒരു മലയാളി ഒരു വക്കീലാണ്. അദ്ദേഹമാണ് ആദ്യം ഒരു ഓണാഘോഷം നടത്തി.
1: അതായത് മറ്റ് സംഘടനകളുടെ ഒന്നും കൂട്ടായ്മകൾ
2: ഇല്ലാതെ. പിന്നെ അതിനുശേഷം അന്നൊക്കെ ഈ അൽനാസറിന്റെ മുന്നിൽ ഒരു ടെന്റ് അടിച്ചിട്ട് ഞങ്ങൾ അവിടെ ആഘോഷിച്ചിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഇന്ത്യൻ അസോസിയേഷനെ ഏറ്റെടുക്കുകയും അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പ്രഭുദാര ശർമ്മ പറഞ്ഞ ശേഷം സംഘടനകൾ കൂടി പിന്നെയാണ് ലുല്ലുവിന്റെ സപ്പോർട്ട് കൂടി ചെയ്തത്. അപ്പൊ അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഓണം നടത്തിയ ആളെന്ന്
1: അപ്രീഷിയേറ്റ്
2: ചെയ്തു. കറാമ്പയിൽ ഉണ്ടായിരുന്നു, അറിയില്ല.
1: എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കൊണ്ടുവരും. ആദ്യമായിട്ട് ഇവിടെ
4: അദ്ദേഹം ഒരു പ്രമുഖ അഭിഭാഷകനായിട്ട്.
1: തീർച്ചയായിട്ടും, തീർച്ചയായും. അതുപോലൊരു വ്യക്തി, അദ്ദേഹത്തിന് അറിയാം ഓണം എത്രത്തോളം വാല്യുബിൾ ആണ് നമ്മളുടെ ഇടയിൽ.
2: അന്നൊന്നും ഇത്ര ആളുകളൊന്നും ഇല്ല, ഫാമിലീസ് വളരെ കുറവാണ്. അപ്പൊ ഞങ്ങൾ നിലത്തിൽ നിന്നാ ഭക്ഷണം കഴിച്ചിരുന്നു, അങ്ങനത്തെ ടേബിൾ ചെയർ ഒന്നും ഇല്ലായിരുന്നു.
1: എന്തിനാണ്, അതാണല്ലോ ഓണം അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് പോലും. ഒക്കെ പുതിയ അറിവുകളാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: ഞാനിവിടെ 54 വർഷമായിരുന്നു.
1: അപ്പൊ പിന്നെ ഒത്തിരി ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ശരി, അത് സത്യത്തിൽ എത്രയോ സംഘടനകളുടെ ഓണം ഹോം എഫ് എമ്മിന്റെ വാതിൽ കടന്നു വന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. പക്ഷെ ഉമയാണ് ആദ്യമായിട്ട് ഇവയിൽ ആദ്യമായി ആരാണ് ഓണം ആഘോഷിച്ചത് എന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നത് പോലും ഒരു നല്ല അറിവാണ്.
2: ഇനി പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയത് ലുല്ലു ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയത്.
1: തീർച്ചയായും
2: അതിന് മുന്നേ ഒരു സിന്ധികളായിരുന്നു അത് മാനേജ് ചെയ്തിരുന്നു.
4: ഇന്ത്യൻ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴ് അവർക്കാണല്ലോ അതിന്റെ
1: ഇന്ത്യൻ സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ അവരാണത് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്.
4: ഒരുപക്ഷെ അത് കണ്ടോണ്ടായിരിക്കാം പ്രഭുദയാല എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് മലയാളി കൂട്ടായ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങ് നടത്തിക്കൂടെ എന്നൊരു ചോദ്യം വരികയും അപ്പിന്റെ ആ ലെവലിലോട്ട് ആ ചിന്ത പോകുകയും. അപ്പൊ അന്ന് ഈ ഓണം എന്ന് പറയുന്നത് വളരെ വളരെ എല്ലാവരും സത്യത്തില് അന്നത്തെ ഓണം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും സ്വന്തം പ്രിപ്പയർ ചെയ്ത് നടക്കുന്നതാണ്. ഞങ്ങളും ഒക്കെ വരുന്ന സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് എല്ലാം റെസ്റ്റോറന്റ് ഓണങ്ങൾ.
1: അതെ അതെ അതെ, ഒരു റെസ്റ്റോറന്റിനെ കണ്ടുപിടിക്കാൻ നല്ലൊരു സദ്യ, പക്ഷെ മോശമല്ല, എപ്പോഴും നല്ല സദ്യ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ.
2: പക്ഷെ മലയാളികൾക്ക് വളരെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് പ്രഭുദ. ഒത്തിരി നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അദ്ദേഹം കൊടുത്തു. അത് അതിനെ ശരിക്കും
1: എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ മലയാളികളും ചേർത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. കാരണം ലുലു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ആശ്രയിക്കുന്ന ഒരു ടീമാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഉമ ലുലു പൊന്നോണം അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ ലുലു ഓണം 2026 വിശേഷങ്ങളാണ്. കേട്ടുകൊണ്ടേയിരിക്കുക.
5: You are listening to Home 92.2 FM. Home is a feeling.
6: Trending song of the hour.
7: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Yes, welcome back. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മൾ ഉമ അവതരിപ്പിക്കുന്ന ലുലു ഓണം 2026 കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും അറിയാനുണ്ട്. നമ്മൾ ആദ്യമേ അതിൻ്റെ ആ ഒരു സസ്പെൻസ് ഒന്നും പൊട്ടിക്കാതെ വേഗം ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോയതാണ്. തിരികെ എത്തുമ്പോൾ ഇനി നമുക്ക് അറിയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളം കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞല്ലോ. 7:30
1: പൂക്കളം സ്റ്റാർട്ട് ചെയ്യുന്നത്,
0: അതിൻ്റെ തന്നെ കൺവീനർ ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹം തന്നെ പറയട്ടെ. 7:30 സ്റ്റാർട്ട് ചെയ്യും.
1: 7:30 സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്ക് തുടങ്ങും. പക്ഷേ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്
0: 7:30.
1: അത് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ.
0: അതെ അതെ. അപ്പം 8 എന്നുള്ളത് 7 ആയി. ഇപ്പൊ 7 പൂക്കൾ
1: ഉണ്ടാവും. പിന്നെ അതിന്റെ അനുസരിച്ചിട്ടുള്ള ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അതിനൊക്കെ ആളുകൾ ഇപ്പൊ തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, പൂക്കൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. ബോർഡ് ഓൾറെഡി കൊടുത്തു, ഡിസൈൻ
0: ക്രൈറ്റീരിയ ഒക്കെ
1: അതൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. അപ്പോ എല്ലാം സെറ്റായിട്ടിരിക്കുക. നല്ലൊരു പൂക്കളം ആസ്വദിക്കുക എല്ലാവർക്കും വന്നു കഴിഞ്ഞാല്.
0: അതുപോലെ
1: നിത്യ പറഞ്ഞ പോലെ ലോകത്തെല്ലാ മലയാളികളുടെ ഒരു വികാരമാണ് ഓണം.
0: തീർച്ചയായും.
1: അതുപോലെയാണ് ലുലു.
0: അതെ.
1: അപ്പൊ ലുലുവിനോടൊപ്പം ഓണം ആഘോഷിക്കുന്ന വെച്ചാൽ ഒരു ഇരട്ടി മധുരമാണ്. അപ്പൊ എല്ലാ മലയാളി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എത്തിസ്ഥലത്തെ കാണുന്നതിലേക്ക് എത്തുക, ഓണം ആഘോഷിക്കുക.
0: തീർച്ചയായിട്ടും ഉമ്മ, ഉമ്മയ്ക്കാണ് ആദ്യം നന്ദി പറയേണ്ടത്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ നിങ്ങൾക്ക് നമ്മുടെ ഹോം FM ലിസണേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക സമ്മാനം ഈ ഓണാഘോഷത്തിന് വേണ്ടി തന്നത്. മറ്റൊന്നുമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ദാ മെസ്സേജ് അയക്കാൻ റെഡി ആയിക്കോ. അതായത് കപ്ലിൻ്റെ പാസ് ആണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും സദ്യ എല്ലാം കഴിഞ്ഞ് ആഘോഷിച്ച് ആ ആഘോഷ നിമിഷങ്ങൾ മനസ്സിലേറ്റി പുറത്തിറങ്ങാനായിട്ട് അവർ തരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, കപ്ലിൻ്റെ പാസ് നൽകാം. 10 കപ്ലിൻ്റെ പാസ് ആണ് നമ്മൾ നൽകുന്നത്. സോ അതായത് ഒരു നമ്പർ ഒരാൾ മെസ്സേജ് അയച്ച ആളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരാളെയും കൂടെ കൂട്ടി വരാം. യെസ്. അപ്പൊ ഇത്രയും മാത്രം ചെയ്യുക. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ഉമ ഓണം എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കുക. 0585829220 എന്ന നമ്പറിലേക്ക്. ഒന്നുകൂടെ പറയാം, ഹോം ഉമ ഓണം, നിങ്ങളുടെ പേര്, അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പം നമ്മൾ നേരെ പ്രൊസഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യം, പൂക്കളമാണെങ്കിലും പ്രൊസഷൻ ആണെങ്കിലും മഹാബലി ആണെങ്കിലും സദ്യയാണെങ്കിലും അങ്ങനെ തുടങ്ങി എല്ലാം ഓണത്തിൽ ഒന്നും മാറ്റി വയ്ക്കാനില്ല. അപ്പൊ ഈ പ്രൊസഷന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ളതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ആണ് നിങ്ങൾ ഇപ്രാവശ്യം തയ്യാറാക്കിയിരിക്കുന്നത്?
2: ആർട്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക്കലായിട്ടുള്ള ഓണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ വന്നിരിക്കും.
0: ഓക്കെ.
2: അതായത് ചെണ്ടമേളം, അത് കൂടാതെ പിന്നെ ഈ എന്താണ്
0: താലപ്പൊലി,
2: പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം
1: ഈ പുലിക്കളി,
2: പിന്നെ ഈ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള തെയ്യങ്ങളെല്ലാം, എല്ലാ സംഭവങ്ങളും വന്നിരിക്കും.
0: നമ്മുടെ കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ മനോഹരമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും
1: അല്ലെ?
0: യെസ്. അതുപോലെ ഇപ്പൊ ഓണസദ്യയെ കുറിച്ച് അറിയാനാണ്. ഇപ്പൊ ഓണസദ്യ കണ്ടിട്ട് അല്ലെ കഴിച്ചിട്ട് പോകാൻ നമ്മളൊരു ഉറപ്പ് കൊടുത്ത സ്ഥിതിക്ക് എല്ലാവർക്കും ഓണസദ്യയെ കുറിച്ച് അറിയാൻ താല്പര്യമാണ്. ഉമ്മ ഇപ്രാവശ്യം എങ്ങനെയാണ് ഓണസദ്യക്ക് എന്താണ് ഒരു വെറൈറ്റി കൊണ്ടുവരുന്നത്?
2: ഓണസദ്യ ഇവിടെ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് ഓണത്തിന് എല്ലാ സംഘടനകളും കൊടുക്കുന്ന ഓണസദ്യയെക്കാട്ടിയും വളരെ ഗംഭീരമായിട്ടുള്ള ഓണസദ്യയാണ് ഞങ്ങൾ കൊടുക്കുന്നത്.
0: ഓക്കെ.
2: മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ ഇതിന് അഡ്മിഷൻ ഫീ ഇല്ല. ഈ കൂപ്പണമായിട്ട് വരുന്ന ഒരു ആരായിരുന്നാലും ഈ സംഘടനയിലുള്ള ആൾക്കാരും മറ്റ് ഗസ്റ്റുകളായിരുന്നാലും ഞങ്ങൾ ഒരു പൈസ പോലും അവരെ ഇന്ന് വാങ്ങാതെയാണ് ഈ
0: ഓണസദ്യ ഉൾപ്പെടെയുള്ള പരിപാടികൾ കാണാനായിട്ട്.
2: ഒരാള് വന്നു കഴിഞ്ഞാൽ രാവിലെ പൂക്കള മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പ്രോഗ്രാം തീരുന്നിടം വരെ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്.
0: ഓക്കെ. അപ്പൊ ഈ പരിപാടി നടക്കുന്ന ഡേറ്റ് October 4 എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ ഉമയുടെ ഓണം കൊണ്ടാടാൻ ഹോം FM ലിസണേഴ്സിന് ഒരു വലിയ അവസരമാണ് അവർ നൽകിയിട്ടുള്ളത്. അതിനുവേണ്ടി കപ്ലിൻ്ററി പാസ് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ഉമ ഓണം എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് വേഗം മെസ്സേജസ് അയച്ചോളൂ. കാരണം നമുക്ക് ഈ ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ഈ ഒരു മണിക്കൂർ മാത്രം കൊണ്ട് എത്ര പേർക്കാണോ കിട്ടുന്നതെന്ന് അറിയില്ല. അതിൽ നിന്നും 10 പേരെയാണ്, 10 കപ്ലിൻ്ററി പാസ് ആണ് നമ്മൾ തരുന്നത്. സോ ഈ ഒരു ഫോർമാറ്റിൽ 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പം അത്തപൂക്കള മത്സരം കഴിഞ്ഞു, നമ്മുടെ പ്രൊസഷൻ കഴിഞ്ഞു. ആ പ്രൊസഷനിൽ നിന്ന് നമ്മൾ നേരെ കലാപരിപാടികളിലേക്കും സാംസ്കാരിക ചടങ്ങുകളിലേക്കും തന്നെ തുടങ്ങുകയാണെന്ന് തോന്നുന്നു അല്ലേ.
1: പിന്നെ 7 സംഘടനകളും കൂടിയിട്ട് അവരെ മെമ്പേഴ്സ് മാത്രം നടത്തുന്ന കലാപരിപാടികളുണ്ട്. തിരുവാതിരക്കളി, പിന്നെ ഡാൻസുകൾ, ഓണത്തിനോട് അനുബന്ധിച്ചുള്ള പോലെ പരിപാടി. അതൊന്നും ഞങ്ങളുടെ മെമ്പേഴ്സിന്റെ മെമ്പേഴ്സ് മാത്രമാണ് നടത്തുന്നത് അവിടുത്തെ.
0: അല്ല, ഏഴ് സംഘടന എന്ന് പറയുമ്പോൾ തന്നെ എത്ര ആൾക്കാർ കാണും അല്ലേ, അവരും അവരുടെ ഫാമിലിയും. അപ്പൊ തന്നെ നിങ്ങൾക്ക് കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഒന്നും പുറത്തു നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാം സെറ്റാണ്.
1: അല്ലാസറിൽ നടത്തുമ്പോൾ ഏകദേശം 3500-4000 ആൾക്കാർ ശ്രദ്ധയാണ് നമ്മൾ കൊടുത്തിരുന്നത്.
0: ഓ മൈ ഗോഡ്,
1: അവിടെ അത്ര സ്ഥലം ഇല്ലാത്ത കാരണം.
0: ശരി ശരി ശരി. അപ്പോ സദ്യ സെറ്റായി. അപ്പോ എനിക്ക് കേട്ടോണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് പറയാനുള്ള, നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും, നമ്മളവിടെ ഒരു ഹോം ഡെസ്ക് ഉണ്ടാവും. 10 മുതൽ 12 വരെ അവിടെ ഒരു ഡെസ്ക് ഉണ്ടാവും, നിങ്ങൾ അവിടെ ചെല്ലുക. ഇനി 12 മണിക്ക് ശേഷമാണെങ്കിലും നമ്മുടെ ബാഡ്ജുള്ള ഏത് സംഘാടകനെ കണ്ടാലും നിങ്ങൾക്ക് പറയാം ഹോം എഫ് എമ്മിൽ എന്ന് വന്ന് പറയാം. പക്ഷെ അവരുടെ പേരും നമ്പരും കയ്യിലുള്ളത് കൊണ്ട് ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആഫ്റ്റർനൂൺ സെഷനിൽ നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാമിൽ ഏതൊക്കെ രീതിയിലുള്ള പെർഫോമൻസസ് ഒക്കെയാന്ന് പറയുമ്പോൾ തിരുവാതിര ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതും ഈ പറഞ്ഞ പോലെ ഏഴ് സംഘടനയിലുള്ള ആൾക്കാരാണ്. എപ്പോഴാണ് നമ്മൾ നാട്ടിൽ നിന്നും സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നത്? ഇപ്പൊ സ്റ്റാർ സിംഗേഴ്സ് ആണെങ്കിലും ശ്വേതയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ്. ശ്വേത മോഹനല്ല, ശ്വേത മേനോൻ അല്ലേ. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ട്, മെസ്സേജ് വന്നു ഇപ്പോ ആര് ഏത് ശ്വേതയാണ് വരുന്നത്. കാരണം ശ്വേത മോഹനാണ് പാട്ടായിരിക്കും കൂടുതൽ. അപ്പൊ ശ്വേത മേനോൻ എന്ന നടിയെ കാണാൻ നമുക്ക് എന്തോരം ഇഷ്ടമാണ്. അപ്പൊ അവരാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ്.
2: ഇപ്പോഴും അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന
0: തീർച്ചയായിട്ടും അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അപ്പൊ അത്തരത്തിലൊരു അഭിനേത്രി നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്, ഓരോ പ്രാവശ്യം അങ്ങനെ ഓരോ വ്യത്യസ്തരായ ആൾക്കാരല്ലേ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആരായിരുന്നു വന്നത്?
1: കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നത് മറ്റേ നമ്മുടെ സിംഗേഴ്സ് ആയിട്ടുള്ള ആരായിരുന്നു?
0: ഓക്കെ, നമുക്കത് ഓർത്തെടുത്ത് പറയാം. ഓക്കെ, അപ്പൊ പിന്നെ ഈ ആഘോഷത്തിൽ നാട്ടിൽ നിന്നും വരുന്ന ആ ഗസ്റ്റുകളെ തീർച്ചയായിട്ടും ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ശ്വേതനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പ്രവാസ ലോകത്തെ ഇതുപോലെ ഉമ നടത്തുന്ന ഒരു ഗംഭീര ഓണാഘോഷ പരിപാടിയിലേക്ക് ജോയിൻ ചെയ്യാൻ അവരെ വിളിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു റിപ്ലൈ എന്ന് പറയുന്നത്?
2: അല്ല, അവര് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ്, അറ്റ് ദി മൊമെന്റ് വരെയും വളരെ ഹാപ്പി ആയിട്ടാണ്. അവർക്ക് വലിയ താല്പര്യമുണ്ട് പിന്നെ ഈ ഒരു ഇത്രയും മലയാളികളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വരുന്നതിന്. ഇതിപ്പോ ഒരു സംഘടന നടത്തുന്നതല്ല, യഥാർത്ഥത്തിൽ 7 സംഘടനകൾ ചേർന്ന് നടത്തുന്നതാണ്. അത് 7 സംഘടന എന്ന് പറയുന്നത് തന്നെ ഈ ദുബൈയിലെ ഇന്നത്തെ ഏറ്റവും വലിയ സംഘടനകളാണ്, ഏറ്റവും വലിയ അംഗബലമുള്ള സംഘടനകളിലൂടെയാണ്. അപ്പം അവര് നടത്തുന്ന ഒരു പ്രോഗ്രാമില് അവർക്ക് എത്താൻ പറ്റുന്ന അവരുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് അവരുടെ പറഞ്ഞതും. സ്വാഭാവികമായിട്ട് അവര് മിക്കവാറും എനിക്ക് തോന്നുന്നു നാളെ തന്നെ അവർ വരുന്നുണ്ട്. വന്നതിന് ശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവര് തന്നെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ ഈ ഒഴുക്കെന്ന് പറയുന്നത്, പൂക്കള മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പൊസഷനിലോട്ട് പോകുന്നു. പൊസഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. പബ്ലിക് മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഈ മെമ്പേഴ്സിന്റെ പ്രോഗ്രാമാണ്.
0: ശ്വേത ഉൾപ്പെടുന്ന സാംസ്കാരിക ചടങ്ങായിരിക്കും.
2: തീർച്ചയായിട്ടും ശ്വേത ഉൾപ്പെടുന്ന സാംസ്കാരിക സമ്മേളനമായിരിക്കും, അതിനകത്ത് തീർച്ചയായിട്ടും ശ്വേത ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പബ്ലിക് ഇത് സംഘടനകളുടെ പ്രോഗ്രാമുകൾ വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഐഡിയ സ്റ്റാർ സിംഗേഴ്സിന്റെ പ്രോഗ്രാം കൂടെ വരുന്നത്.
0: അതും ഈ ഒരു പകൽ ടൈമിൽ തന്നെയാണോ?
1: അതെ അതെ അതെ, 6:30 ഞങ്ങൾ അവസാനിപ്പിക്കും.
0: ഓ ഓക്കെ, ആ ഒരു ടൈമിലുണ്ട്.
1: ത്രൂഔട്ട് ദ പ്രോഗ്രാമാണ്, 7:30 to 6:30 വരെയുള്ള ത്രൂഔട്ട് പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
0: ഓ ഐ സീ, ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു വലിയ ഇവന്റ് വിജയകരമാക്കാൻ വേണ്ടി ഇപ്പൊ ഉമ കമ്മിറ്റി മെമ്പേഴ്സും വോളണ്ടിയേഴ്സും എത്ര ദിവസമായിട്ട് ഇതിന്റെ ഒരു ബാക്ക് സ്റ്റേജ് പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്, അതിനെ കുറിച്ച് ഒന്നും കൂടെ പറയാമോ? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരു ആഘോഷം വരുമ്പോൾ ഈ തോർത്തൊക്കെ തലയിൽ കെട്ടി നമ്മൾ ഇറങ്ങിയേ പറ്റൂ അല്ലേ. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ആ വിജയത്തിന്റെ മധുരം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും. എത്ര ദിവസമായിട്ട് ഇതിന്റെ പിറകെ എങ്ങനെയാണ്?
1: ഇതിന്റെ മുന്നിൽ ഞങ്ങൾ ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഇതിന്റെ പിന്നിൽ തന്നെയാണ്. കാരണം ഇത്രയും ആളുകളുടെ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ കുറച്ച് കഷ്ടപ്പാടില്ലാണ്ട് പറ്റില്ലല്ലോ.
0: തീർച്ചയായിട്ടും.
1: പിന്നെ അതിൽ ഈ പറഞ്ഞ 7 സംഘടനകളും എല്ലാം കരുത്തുറ്റ സംഘടനകളാണ്, എല്ലാ മെമ്പേഴ്സും കരുത്തുറ്റവരാണ്. അപ്പൊ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ, കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് റൂട്ടീനായി പിന്നെ മാറി.
0: അതെ അതെ, അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് വന്നാലും ശരി, വർഷങ്ങൾ ഇത്ര ആയതുകൊണ്ട്
1: ബെല്ലുവിന്റെ ഒരു ബാനറിൽ അടിക്കുമ്പോൾ പിന്നെ എന്തായിരുന്നു ഈ പറഞ്ഞ മറ്റേ ശ്വേതാമേനോനായാലും ശരി, അവർക്കാരും ഇത്രയും വലിയൊരു ഓഡിയൻസിനെ കിട്ടാനും ബുദ്ധിമുട്ടല്ലേ.
0: ഇപ്പൊ നിങ്ങളൊക്കെ രണ്ടുപേരും, ഇദ്ദേഹം കുറച്ചും കൂടെ പിന്നാലെ വന്ന് ചേർന്ന ആളായിരിക്കണമല്ലോ. അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാല ഓണ നിമിഷങ്ങൾ മനസ്സിലേക്ക് ഓർക്കുമ്പോ നാട്ടിൽ നിന്ന് വന്ന സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ മറക്കാത്തൊരു ഓണക്കാലം ഏത് വർഷമായിരുന്നിരിക്കണം?
1: അത് ഞാൻ ഈ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഓണം നമ്മൾ നടത്തിയല്ലോ ഇവിടെ ദുബൈയില്.
0: ഏത് വർഷം?
1: അത് ഐ തിങ്ക് ഒരു 52 കൊല്ലം മുന്നേ.
0: ഇപ്പൊ എന്നെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന,
1: അപ്പൊ ഞാൻ 50 കൊല്ലം മുൻപേ ഇപ്പൊ എത്രയാ പേരുണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കി. അവിടെ അന്ന് മലയാളി സംഘടനകളൊന്നുമില്ല,
3: കുറച്ച് ആൾക്കാർ
0: മാത്രമേ ഉള്ളൂ. മലയാളികളുണ്ട്, പക്ഷേ സംഘടനകൾ
3: ഫാമിലീസ് വളരെ കുറവാണ്. പക്ഷേ എന്നിട്ടും നന്ന് നമ്മുടെ ഈ മലയാളികൾ ഒരുമിച്ച് ഒരു സംഘം നടത്താൻ പറ്റിയല്ലോ.
0: ശരിയാണ്, അതാണ് മനസ്സിൽ എന്നും മറക്കാതെ നിൽക്കുന്ന ഒരു ഓണം എന്ന് പറയുന്നത്. നമുക്കൊരു ബ്രേക്കും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യാം. എന്തായാലും ഞങ്ങളുടെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോസിനൊക്കെ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, കാരണം ഇതിന്റെ പോസ്റ്റർ റിലീസിംഗ് സെറിമണി ഉടനെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ഉമ ഓണം നിങ്ങളുടെ പേര് അയച്ചുകൊണ്ടേ ഇരിക്കുക, കാരണം നമുക്ക് 12 മണിവരെ ടൈമുള്ളൂ. ഈ 12 മണിവരെ അയക്കുന്നവരിൽ നിന്നും 10 പേർക്കാണ് കപ്ലൻട്രി പാസ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് കിട്ടുന്നത്. ഒക്ടോബർ 4 പരിപാടി നടക്കുന്നത് എത്തിസലാത്ത് അക്കാദമിയിലാണ്. നമുക്ക് ഇവിടെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു, എല്ലാവരും ആയാലും അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നുള്ളൂ. വേഗം മെസ്സേജ് അയക്കാം. മറക്കേണ്ട ഫോർമാറ്റ് ഒരിക്കൽ കൂടി, ഹോം ഉമ ഓണം നിങ്ങളുടെ പേര്, സെൻഡിറ്റ് 0585829220.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: ഗ്രേറ്റ് മോർണിംഗ് വിത്ത് നിത്യ.
1: യെസ്, വെൽക്കം ബാക്ക്. നമ്മള് ഉമ ലുലു ഓണത്തെ കുറിച്ച് 2026 കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, 7 സംഘടനകൾ ചേർന്ന് നടത്തുന്ന ഒരു ഗംഭീര ഓണം, ഇത്രയധികം വർഷങ്ങളുടെ ലെഗസി ഉള്ളൊരു ഓണം. അപ്പൊ എങ്ങനെയായിരിക്കും, എല്ലാ പ്രാവശ്യവും ഓരോരുത്തരായിട്ടാണോ, എങ്ങനെയാ ഈ 7 സംഘടനകളും കൂടി ഇതിന് ഉൾപ്പെടുന്നത്? എന്റെ വിചാരം എപ്പോഴും തലപ്പത്തൊരാളായിരിക്കും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, മറ്റുള്ളവർ പാടാനും ഡാൻസ് ചെയ്യാനും കുറെ പേര് പൂക്കളിടാനും, അങ്ങനെയാണോ, എന്താണ് ഇതിന്റെ ഒരു സംവിധാനം?
2: അത് സത്യത്തിൽ ഇത് ഉമ എന്നൊരു കൺസെപ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ നിത്യ പറഞ്ഞ കണക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു മാറ്റം ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞറുക്കിട്ടെടുത്തതിന് ശേഷം ഓരോരുത്തർക്കും റൊട്ടേഷനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
1: അതായത് 7 സംഘടനകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ വർഷങ്ങളിൽ. ഇപ്പൊ തുടക്കത്തിൽ ഇപ്പൊ അങ്ങാണ് ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്നിരിക്കട്ടെ, അടുത്ത വർഷം എന്തായാലും അങ്ങ് വരില്ല, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചിലപ്പോ 7-ാമതായിരിക്കാം. അങ്ങനെയാണ്. ഓക്കേ,
2: അപ്പൊ അടുത്ത വർഷം ഇത് ഞങ്ങളിപ്പോഴും എലൈറ്റ് ആർട്സ് ക്ലബ്ബാണ്, അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും മറ്റൊരു ഓർമ്മയാണ് നടത്തുന്നത്.
1: ഈ 7 സംഘടനകളുടെ പേരൊന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. 7 സംഘടനയില് അമൃതം എന്നൊരു സംഘടനയുണ്ട്, കൈരളി കലാകേന്ദ്രം എന്നൊരു സംഘടനയുണ്ട്, പ്രിയദർശിനി, എലൈറ്റ് ആർട്സ് ക്ലബ്, ഇന്ത്യൻ ആർട്സ് സൊസൈറ്റി, ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി, ഓർമ്മ.
1: നിങ്ങൾ 3 പേരും ഇതിൽ ഏതിലാണ്?
2: ഞങ്ങൾ ഇപ്പം ഓണം നടത്തുന്നത് എലൈറ്റ് ആർട്സ് ക്ലബ്ബാണ്.
1: അതിൽ 3 പേരും
2: ഇരിക്കുന്ന അതിന്റെ ഒരു അതിന്റെ രക്ഷാധികാരി, പ്രസിഡന്റ്, പിന്നെ സെക്രട്ടറി.
1: ശരി ശരി. സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു കേട്ടോ, എത്രയോ വർഷങ്ങളുടെ ലെഗസിയുള്ള ഉമ എന്ന സംഘടന ഇത്രയധികം സംഘടനകളെ ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഓണം, ഓണം മാത്രമല്ല എത്രയോ പരിപാടികൾ ഓരോ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ ചെയ്തു വരുന്നു. എല്ലാവിധ ആശംസകളുമാണ് ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കാനുള്ളത്. അതുപോലെ ഇവന്റ് മാനേജ്മെന്റ്, എല്ലാ പരിപാടികളും കാലം മാറി വന്നപ്പോൾ നമ്മളും അപ്ഡേറ്റഡ് ആയി അല്ലേ. നമ്മുടെ തലയിൽ നിന്ന് ഊരി മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ഗംഭീരമാകുമെങ്കിൽ നമുക്ക് അത്രയും തലവേദന കുറഞ്ഞു കിട്ടി. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും?
3: ഇത്തവണ നമ്മുടെ ഇവന്റ് മാനേജ് ചെയ്യുന്നത് ഇവന്റ് എഡിസ് എന്നൊരു ഇവന്റ്
1: മാനേജ്മെന്റ്.
3: അപ്പൊ അവരാണ് നമ്മളെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ഫ്രം എല്ലാ സൗണ്ട് എല്ലാ കാര്യങ്ങളും അവരാണ് ഓർഗനൈസ് ചെയ്യുന്നത്.
1: ശരി ശരി. ഫൈനലി ഇപ്പൊ ഈ ഒരു വലിയ ഓണം ഗ്യാദറിംഗ് കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ കാത്തിരിക്കുന്ന നമ്മൾ പ്രവാസി മലയാളി സുഹൃത്തുക്കളോട്, ആ ഒരു കമ്മ്യൂണിറ്റിയോട്, ഇപ്പോ ഉമ എന്ന സംഘടനയുടെ തലപ്പത്ത് നിന്ന് പ്രതിനിധാനം ചെയ്തുകൊണ്ടെത്തിയ നിങ്ങൾക്ക് 3 പേർക്കും എന്താണ് പറയാനുള്ളത്? അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്ന ഹോം എഫ് എം ലിസണേഴ്സ് ഉണ്ട്, അവരോടും എന്താണ് പറയാനുള്ളത്?
4: ഹോം എഫ് എം ലിസണേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ ഉമ നടത്തുന്ന ഓണത്തിൽ ഇത്തിലാത്തക്കാർമയിൽ വന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ട്
1: ഒക്ടോബർ 4
4: എല്ലാവരും വന്ന് കുടുംബസമേതം വന്ന് കണ്ട് ആസ്വദിക്കുക. ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും തരിക, ഞങ്ങളൊത്തു സഹായിക്കുക.
1: തീർച്ചയായിട്ടും
4: എല്ലാവരും വരണം.
1: അതെ അതെ. അപ്പോ ഈ പറഞ്ഞപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹോം എഫ് എം ലിസണേഴ്സ് അവിടെ ഓണപ്പരിപാടി കാണാനും ആസ്വദിക്കാനായിട്ടും എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം അല്ലേ?
3: തീർച്ചയായിട്ടും
2: തീർച്ചയായിട്ടും. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുണ്ട്, ഇതിപ്പോ ഞങ്ങൾ 3 പേരെന്ന് മാത്രമല്ല, ഇതിന് ധാരാളം സബ് കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളെല്ലാം ഓരോ സംഘടനകളും ഏറ്റിരിക്കുന്നതാണ്. അപ്പൊ അതില് അവരെല്ലാവരുടെയും നല്ല ഹാർഡ് വർക്കാണ് ഇത് ലാസ്റ്റ് ഈ 4-ാം തീയതി
1: ഓണം
2: എന്ന് പറയുന്നത്. ഇതിന് എല്ലാ ഭാഗങ്ങളിലും, അതായത് ഫസ്റ്റ് A to Z വരെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടുത്തെ പ്രമുഖ സംഘടനകളുടെ ഭാരവാഹികളും അവരെലക്ട് ചെയ്തിട്ട് വിടുന്ന ആൾക്കാരുമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം കൊല്ലവും ഇങ്ങനെ നിത്യ ഒരു കാര്യം ചോദിച്ചു, ഓണത്തിന് ഇത്രയും നാൾ നടന്നില്ല, ഞങ്ങൾക്ക് 2 വർഷം മാത്രമേ ഉള്ളൂ ഓണം നടത്താൻ പറ്റാതെ വന്നത്.
1: സാഹചര്യം നമുക്ക് ഊഹിക്കാം.
2: ഒന്ന്, നാട്ടില് പ്രളയം നടന്ന സമയം
1: 2018 തോന്നുന്നു,
2: അന്നും നിർഭാഗ്യവശ ഞങ്ങൾ തന്നെയായിരുന്നു അന്ന് സാരഥി, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ആ വർഷം ഓണം നടത്താൻ
1: പറ്റില്ല.
2: പിന്നെ അത് കഴിഞ്ഞ്

0: കോവിഡ് വന്നപ്പോഴും ഈ രണ്ട് വർഷം ഒഴിച്ച് ബാക്കിയുള്ള വർഷങ്ങളിലെല്ലാം ഉമ ഉമ നടത്തിയതും അതാണ് ഏറ്റവും പ്രധാനം. ലുലുവാണ് അന്നും ഇന്നും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഒരു കൈത്താങ് എന്ന് പറയുന്നത് ലുലുവാണ്.
1: അതെ. അപ്പൊ ഉമ അവതരിപ്പിക്കുന്ന ലുലുവിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ മഹാ ആഘോഷമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം
0: അല്ലേ? തീർച്ചയായിട്ടും.
1: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോ ഒക്ടോബർ 4 എന്തോ പറയാം.
2: ഇപ്പോഴും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് ഇത്രയും ഒരു ആഘോഷം നടത്തുവാൻ നമുക്ക് അവസരം തന്ന ഈ രാജ്യത്തോട് നമ്മൾ നന്ദി പറയണ്ടേ? രാജ്യത്തിന്റെ ഭരണാധികാരികളോട് നമുക്ക് കടപ്പാടുണ്ട്.
1: ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും
2: കേരളത്തില് 3-ാമത്തെ ദിവസം ഓണം കഴിഞ്ഞു. ഇവിടെ ഡിസംബർ വരെ ഓണം ഇനിയുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ സുരക്ഷയോടും കൂടി എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ഇവിടെ നമുക്ക് സന്തോഷം ചെയ്യാൻ കഴിയുന്ന തന്നെ ഈ ഒരു പുണ്യഭൂമിയുടെ
1: തീർച്ചയായിട്ടും
2: നമുക്ക് നമസ്കരിക്കണ്ടേ?
1: അതെ, നമ്മൾ കഴിഞ്ഞ വർഷം വരെ പോറ്റമ്മ എന്ന് പറഞ്ഞു, പക്ഷെ ഈ വർഷം നമ്മളെ ചേർത്ത് പിടിച്ചത് പെറ്റമ്മ എന്ന് തന്നെയാണ് നാടിനെ അല്ലേ? അപ്പോ തീർച്ചയായിട്ടും നമുക്ക് മലയാളികൾക്ക് ഇത്രയധികം ആഘോഷങ്ങൾ നടത്താൻ ഈ മണ്ണിൽ അതിനുള്ള സ്വാതന്ത്ര്യം തരുന്ന UAE ഗവൺമെന്റിനാണ് ആദ്യത്തെ സല്യൂട്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു നന്ദിയോടെ സ്നേഹത്തോടെ ഒക്ടോബർ 4 ഗംഭീരമാകാൻ പോകുന്ന എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ച് നടക്കുന്ന ഉമ ലുലു ഓണത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഹോം എഫിമിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ആൾക്കാരങ്ങ് എത്തും. അപ്പോ അത് വേണ്ട വിധം കൈകാര്യം ചെയ്തോളാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ലിസണേഴ്സിനോട് ഫൈനലി എന്തെങ്കിലും പറയാനുണ്ടോ?
3: ഹോം എഫ്എം ലിസണേഴ്സിന് എല്ലാവരും അന്ന് എത്തുക. ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമി 9:00 to 10:00 ഗേറ്റ് ഓപ്പൺ ആവും. ദെൻ എൻജോയ് ദ പ്രോഗ്രാം. പിന്നെ വിഭവസപ്രദമായ സദ്യ, കലാപരിപാടികൾ ആഘോഷമാക്കാം നമുക്ക്.
1: താങ്ക് യു സോ മച്ച്.
0: എല്ലാവരും രാവിലെ നേരെ അങ്ങ് എറ്റിസലാറ്റ് അക്കാദമിയിൽ വരിക, പ്രോഗ്രാം എല്ലാം ആസ്വദിക്കുക, പിന്നെ സദ്യ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് പോവുക.
1: അത്രയുള്ളൂ.
0: ഈ നല്ലൊരു അവസരം ഒരു കാരണവശാലും പാഴാക്കരുത്. തീർച്ചയായിട്ടും വരിക. ഈ ഒരു കൂട്ടായ്മ വൻ വിജയമാക്കുക.
1: തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾ ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയതിനും നന്ദി. അപ്പോ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഓണം പ്രോഗ്രാം.
2: എഫ്എമ്മിനോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്, എസ്പെഷ്യലി വിദ്യയോടും നന്ദിയുണ്ട്, നമ്മുടെ നിത്യയോടും നന്ദിയുണ്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ ജനങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലോ.
1: തീർച്ചയായും
2: വലിയ സന്തോഷം.
1: അതെ അതെ. അപ്പോ
3: ജയമാടത്തിന്.
1: തീർച്ചയായിട്ടും. ഞങ്ങളുടെ മെന്റർ ആണ്, ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡാണ്. ആളുടെ ഒരു കാർമ്മികത്വത്തിലാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഒരുമിക്കാനൊരു റീസൺ ഉണ്ടായത്. എനിവേ, വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ്. അപ്പോ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കുക, നമ്മളിപ്പോ എന്തായാലും പോസ്റ്റ് റിലീസിംഗ് സെറിമണിയിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയാ, ഒരു പെർമിഷനോട് കൂടി ഞങ്ങൾ ആ വീഡിയോ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാം, ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ഉമ ഓണം, നിങ്ങളുടെ പേര് സെൻഡിറ്റ് 0585829220.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ദുബായ് അബുദാബി സ്വപ്ന ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. അകമ്പടി വാഹനം കൂട്ടി മുഖ്യമന്ത്രിക്ക് അതൃപ്തി. ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാധ്യമങ്ങളാണ് തുടർഭരണം നഷ്ടമാക്കിയതെന്ന് എം വി ഗോവിന്ദൻ. മുട്ടൽ മരമുറി വിശദീകരണം തേടി വനം വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ നേട്ടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായ് അബുദാബിയെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിനിന്റെ ആദ്യ യാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഒരു മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹവും. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലായിസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ ഷാർജ ഫിജൈറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിശോധന SIR അശാസ്ത്രീയമാണെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അർഹത തെളിയിക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടർമാരിലേക്ക് മാറ്റുന്ന ഈ രീതി പഴയ സംവിധാനത്തെ തലകീഴായി മറിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയതിൽ DCPയോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. രാവിലെ കവടിയാറിൽ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് കൂടി അധികമായി ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയുടൻ മുഖ്യമന്ത്രി DCPയോട് ഇക്കാര്യത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. തന്റെ ഔദ്യോഗിക യാത്രയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ വിന്യസിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. തനിക്ക് അധിക സുരക്ഷ വേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ് നൽകി കളമശ്ശേരി പോലീസ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയാണ് ആദ്യം നോട്ടീസ് നൽകിയത്. എന്നാൽ ഒക്ടോബർ 5 ഹാജരാകൂ എന്നാണ് ആന്റോ മറുപടി നൽകിയത്. ഇത്രയും ദിവസം നൽകാനാകില്ലെന്നാണ് പോലീസിന്റെ മറുപടി. മുട്ടൽ മരമുറിക്കേസിലെ കുറ്റപത്രം മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിശദീകരണം തേടി വനം വകുപ്പ്. ചുമതലയിലുണ്ടായിരുന്ന മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്ക് മെമ്മോ. കോടതി നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും ഫയലുകൾ കോടതിയിൽ എത്തിക്കുന്നതിലും BFOമാർക്ക് വീഴ്ചയുണ്ടായെന്ന് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. വനം വകുപ്പ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബത്തേരി കോടതി ഫയലിൽ സ്വീകരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് CPM വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റ് പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ പാർട്ടിക്ക് തുടർ ഭരണം നഷ്ടമായത് മാധ്യമങ്ങൾ കാരണമെന്ന് MV ഗോവിന്ദൻ. തൃശൂർ വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പ്രതികരണം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. ആദ്യ പരീക്ഷണത്തിന്റെ രാഷ്ട്രീയ സന്ദേശം UDFന് എതിരെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന UDFന് 4 തികയ്ക്കും മുൻപേ എന്തുകൊണ്ടിങ്ങനെ തിളക്കം നഷ്ടപ്പെട്ടുവെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OJ ജനീഷ്കുമാറിനെതിരെ BJP രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ BJP രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് BJP. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും BJP ആരോപിച്ചു. ലൈംഗിക അതിക്രമ കേസിൽ മുൻമന്ത്രി നീല ലോഹിതദാസ് നാടാരെ വെറുതെ വിട്ട ഉത്തരവ് ശരിവച്ച സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ ജെ ബി പർഡേവാല, സന്ദീപ് മേത്ത എന്നിവർ അടങ്ങിയ ബെഞ്ച് ചേംബറിൽ പരിഗണിച്ച ശേഷമാണ് പുനഃപരിശോധനാ ഹർജി തള്ളിയത്. പരാതിക്കാരിയായ വനം വകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററാണ് സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കെ എസ് യു പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിൽ മുൻമന്ത്രി വീണ ജോർജിന്റെ മൊഴി എസ് ഐ ടി ഉടൻ രേഖപ്പെടുത്തും. വീണ ജോർജിന്റെ ഗവൺമെന്റ് മൊഴിയും എസ് ഐ ടി എടുക്കും. കെ എസ് യു പ്രവർത്തകർക്കെതിരെ വധശ്രമം ചുമത്തിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോയെന്നും എസ് ഐ ടി പരിശോധിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി എസ് ഐ ടി സംഘം കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടത്തുന്ന രീതിയിൽ തൽക്കാലം മാറ്റങ്ങളുണ്ടാകില്ല. ചോദ്യം ചോദിക്കുന്നവർക്ക് മൈക്ക് നൽകുന്ന രീതി കൊണ്ടുവരുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസ് അജണ്ട ചെറുക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് എ ഐ സി സി നിർദ്ദേശം. മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിലാണ് നിർദ്ദേശം. ആർ എസ് എസ് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നത് വിഷലിപ്തമായ അജണ്ടയെന്ന് ഹൈക്കമാൻഡിന്റെ വിമർശനം. ക്യാൻസർ മരുന്ന് വിലയിലെ കൊള്ളയ്ക്കെതിരെ സുപ്രീംകോടതി. കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളിൽ എങ്ങനെയാണ് മരുന്നിന് പത്തിരട്ടി വില നിശ്ചയിക്കപ്പെടുന്നതെന്ന് വിമർശിച്ച കോടതി ലാഭം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും ചോദിച്ചു. കോർപ്പറേറ്റ് ആശുപത്രികൾ വ്യവസായങ്ങളായിരിക്കുന്നുവെന്നും അവരുടേത് സേവനമല്ലെന്നും കോടതിയുടെ നിരീക്ഷണം. പെഹൽഗാം ഭീകരാക്രമണത്തിലെ അവസാന സൂത്രധാരനെയും ഇന്ത്യൻ സൈന്യം വധിച്ചു. ജമ്മുകശ്മീരിലെ ബദ്ഗാമിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടിൽ ലഷ്കർ ഭീകരൻ മൂസയാണ് സൈന്യം വധിച്ചത്. കുട്ടികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചതിൽ മെറ്റയ്ക്കും കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിനും മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. ഉത്തർപ്രദേശിലെ ഒരു കോച്ചിംഗ് സെന്ററിലെ കുട്ടികളുടെ വീഡിയോകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. സംഭവത്തിൽ ഉത്തർപ്രദേശിലെ ജില്ലാ ഭരണകൂടത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് മൂന്നാം സ്വർണം. ട്രാപ്പിനത്തിൽ ഏഷ്യൻ റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ നീരു കിനാൻ സഖ്യം സ്വർണം നേടിയത്. നീരു ഡണ്ടയ്ക്കിതോടെ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിക്കാനായി. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൌണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടി. ചൈനയാണ് തോൽപ്പിച്ചത്. ആർച്ചറിയിൽ രണ്ടാം സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ ജാദവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനലിൽ ചൈനയുടെ യാങ് ഷെയുവിനോട് തോറ്റ് പ്രിയ പുറത്തായി. മുൻ ഇന്ത്യൻ സ്പിന്നർ പ്രഖ്യാൻ ഓജ ഇന്ത്യൻ ടീമിന്റെ പുതിയ ചീഫ് സെലക്ടർ അയക്കുമെന്ന് റിപ്പോർട്ട്. നിലവിൽ 4 സെലക്ഷൻ കമ്മിറ്റിയുടെ ഇടക്കാല തലവനായി പ്രവർത്തിക്കുകയാണ് ഓജ. അജിത് അഗാർക്കർ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് പുതിയ സെലക്ടർ എത്തുന്നത്. യു എയിൽ ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. സൂപ്പർ 98 പെട്രോളിന് 4.40 ദിർഹം ആയിരിക്കും ഇനി വില. സ്പെഷ്യൽ 95 പെട്രോളിന്റെ വില 4.28 ദിർഹം. നിലവിലിത് 3.69 ദിർഹം ആയിരുന്നു. ഡീസലിന് 4.80 ദിർഹം. 4.30 ദിർഹത്തിൽ നിന്നാണ് 4.80 ദിർഹമായി ഉയർത്തിയിരിക്കുന്നത്. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
6: You are listening to

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: ஜனஹிருதயங்கள் கீழடக்கா வீண்டும் ஒரு குடும்ப சித்திரவுமாய் ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴും ഉള്ള കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Navaratri uda punyavum, samskarika tanimeyum, aakoshathinte nirappagittumayi, bhakti sandramaya oru sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomi 2026, a grand Navaratri cultural festival. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
3: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: You are listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC.
0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ചിങ്ങമാസത്തിന്റെ ആഘോഷതാളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്നൊരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
5: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
4: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേത മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
5: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
4: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാധ്യമങ്ങളാണ് തുടർഭരണം നഷ്ടമാക്കിയതെന്ന് എം വി ഗോവിന്ദൻ. ദുബായ് അബുദാബി സ്വപ്ന ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ നേട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായ് അബുദാബിയെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യയാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഒരു മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹവും. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലൈസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ ഷാർജ ഫിജൈറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിശോധന SIR അശാസ്ത്രീയമാണെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അർഹത തെളിയിക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടർമാരിലേക്ക് മാറ്റുന്ന ഈ രീതി പഴയ സംവിധാനത്തെ തലകീഴായി മറിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയതിൽ DCPയോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. രാവിലെ കവടിയാറിൽ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് കൂടി അധികമായി ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയുടൻ മുഖ്യമന്ത്രി DCPയോട് ഇക്കാര്യത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. തന്റെ ഔദ്യോഗിക യാത്രയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ വിന്യസിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. തനിക്ക് അധിക സുരക്ഷ വേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ് നൽകി കളമശ്ശേരി പോലീസ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയാണ് ആദ്യം നോട്ടീസ് നൽകിയത്. എന്നാൽ ഒക്ടോബർ 5 ശേഷമേ ഹാജരാകൂ എന്നാണ് ആന്റോ മറുപടി നൽകിയത്. ഇത്രയും ദിവസം നൽകാനാകില്ലെന്നാണ് പോലീസിന്റെ മറുപടി. മുട്ടിൽ മരമുറിക്കേസിലെ കുറ്റപത്രം മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിശദീകരണം തേടി വനംവകുപ്പ്. ചുമതലയിലുണ്ടായിരുന്ന മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്ക് മെമ്മോ. കോടതി നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും ഫയലുകൾ കോടതിയിൽ എത്തിക്കുന്നതിലും BFOമാർക്ക് വീഴ്ചയുണ്ടായെന്ന് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. വനംവകുപ്പ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബത്തേരി കോടതി ഫയലിൽ സ്വീകരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് CPM വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റ് പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ പാർട്ടിക്ക് തുടർ ഭരണം നഷ്ടമായത് മാധ്യമങ്ങൾ കാരണമെന്ന് MV ഗോവിന്ദൻ. തൃശൂർ വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പ്രതികരണം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. ആദ്യ പരീക്ഷണത്തിന്റെ രാഷ്ട്രീയ സന്ദേശം UDFന് എതിരെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന UDFന് 4 മാസം തികയ്ക്കും മുൻപേ എന്തുകൊണ്ടിങ്ങനെ തിളക്കം നഷ്ടപ്പെട്ടു എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OJ ജിനേഷ് കുമാറിനെതിരെ BJP രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ BJP രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് BJP. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും BJP ആരോപിച്ചു. ലൈംഗിക അതിക്രമക്കേസിൽ മുൻമന്ത്രി നീല ലോഹിതദാസ് നാടാരെ വെറുതെ വിട്ട ഉത്തരവ് ശരിവച്ച സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ JB പർഡേവാല, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ചേംബറിൽ പരിഗണിച്ച ശേഷമാണ് പുനഃപരിശോധനാ ഹർജി തള്ളിയത്. പരാതിക്കാരിയായ വനം വകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററാണ് സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരുന്നത്. ക്യാൻസർ മരുന്ന് വിലയിലെ കൊള്ളയ്ക്കെതിരെ സുപ്രീംകോടതി. കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളിൽ എങ്ങനെയാണ് മരുന്നിന് 10 ഇരട്ടി വില നിശ്ചയിക്കപ്പെടുന്നതെന്ന് വിമർശിച്ച കോടതി ലാഭം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും ചോദിച്ചു. കോർപ്പറേറ്റ് ആശുപത്രികൾ വ്യവസായങ്ങളായിരിക്കുന്നുവെന്നും അവരുടേത് സേവനമല്ലെന്നും കോടതിയുടെ നിരീക്ഷണം. പെഹൽഗാം ഭീകരാക്രമണത്തിലെ അവസാന സൂത്രധാരനെയും ഇന്ത്യൻ സൈന്യം വധിച്ചു. ജമ്മുകശ്മീരിലെ ബദ്ഗാമിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടിൽ ലഷ്കർ ഭീകരൻ മൂസയാണ് സൈന്യം വധിച്ചത്. കുട്ടികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചതിൽ മെറ്റയ്ക്കും കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയത്തിനും മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. ഉത്തർപ്രദേശിലെ ഒരു കോച്ചിംഗ് സെന്ററിലെ കുട്ടികളുടെ വീഡിയോകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. സംഭവത്തിൽ ഉത്തർപ്രദേശിലെ ജില്ലാ ഭരണകൂടത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 3-ാം സ്വർണം. ട്രാപ്പിനത്തിൽ ഏഷ്യൻ റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ നീരു കിനാൻ സഖ്യം സ്വർണം നേടിയത്. നീരു ഡണ്ടയ്ക്ക് ഇതോടെ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിക്കാനായി. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൌണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടി. ചൈനയാണ് തോൽപ്പിച്ചത്. ആർച്ചറിയിൽ 2-ാം സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ ജാധവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനലിൽ ചൈനയുടെ യാങ് ക്യുവിനോട് തോറ്റ് പ്രിയ പുറത്തായി. മുൻ ഇന്ത്യൻ സ്പിന്നർ പ്രഖ്യാൻ ഓജ ഇന്ത്യൻ ടീമിന്റെ പുതിയ ചീഫ് സെലക്ടർ അയക്കുമെന്ന് റിപ്പോർട്ട്. നിലവിൽ 4-അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ ഇടക്കാല തലവനായി പ്രവർത്തിക്കുകയാണ് ഓജ. അജിത് അഗാർക്കർ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് പുതിയ സെലക്ടർ എത്തുന്നത്. യുഎഇയിൽ ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. സൂപ്പർ 98 പെട്രോളിന് 4 ദിർഹം 40 ഫിൽസ് ആയിരിക്കും ഇനി വില. സ്പെഷ്യൽ 95 പെട്രോളിന്റെ വില 4 ദിർഹം 28 ഫിൽസ്. നിലവിലിത് 3 ദിർഹം 69 ഫിൽസ് ആയിരുന്നു. ഡീസലിന് 4 ദിർഹം 80 ഫിൽസ്. 4 ദിർഹം 30 ഫിൽസിൽ നിന്നാണ് 4 ദിർഹം 80 ഫിൽസായി ഉയർത്തിയിരിക്കുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 43%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിഡാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഈ സമയം ഷീബയാണുള്ളത്. മലയാളിഡായുടെ സമയമെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. പിന്നെ എന്തെങ്കിലും ആശംസകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പറഞ്ഞു പോകാനുള്ള സമയമാണ്. ആശംസകളൊക്കെ സ്നേഹത്തോടെ അറിയിക്കേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമല്ലോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കായിട്ട് അത് സമർപ്പിക്കുകയും ചെയ്യാം. അവരുടെ പേരും നിങ്ങളുടെ പേരും ഒക്കെ ചേർത്തുകൊണ്ട് വിശദമായിട്ട് തന്നെ മെസ്സേജ് അയക്കാം. പിന്നെ കുറച്ച് പുതിയ പഴയ കാര്യങ്ങളും വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും, ചിലപ്പോൾ ഫുഡിൻ്റെ കാര്യവും, ചിലപ്പോൾ കുട്ടിക്കാലത്തെ കാര്യവും ഒക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കാണുന്ന കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങളിവിടെ അറിയിക്കുമ്പോൾ അത് ഞാൻ എല്ലാവരോടും പറയുന്നതായിരിക്കും. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ മലയാളിയുടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്നും കുറച്ച് കൂട്ടുകാരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ മെഹബൂബ ഹലോ പറഞ്ഞിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട്. നിർമ്മലിൻ്റെ മെസ്സേജ്, ഇന്ന് നേരത്തെ ക്ലാസ്സിൽ കയറിയ കുട്ടികൾ എന്ന് പറയുന്നത് നിർമ്മൽ, പിന്നെ അതുപോലെ തന്നെ മെഹബൂബ, സന്തോഷ് കുമാർ, പച്ചേട്ട. ഇന്ന് ക്ലാസ്സിൽ കൃത്യമായിട്ട് ആദ്യം എത്തിയ കുട്ടി എന്ന് പറയുന്നത് വിനോദാണ്. ഹലോ ഷീബ, നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം സ്ഥാനക്കാരി, ഇന്നത്തെ രണ്ടാം റാങ്ക് നേടിയിരിക്കുന്നു അറ്റൻഡൻസിൽ നമ്മുടെ റോഷ്നി, പിന്നെ സന്തോഷ് കുമാർ, അത് കഴിഞ്ഞ് മെഹബൂബ, പിന്നെ നിർമ്മൽ, ജയമോഹൻ. ഇന്നും ഞാൻ പാട്ട് ചോദിച്ചാൽ ചിലപ്പോൾ എന്നെ ഓടിക്കും, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തടുത്ത രണ്ട് ദിവസങ്ങളിൽ ഞാൻ ജയൻ മോഹനൻ്റെ പാട്ട് കേൾപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ചില ദിവസങ്ങളിൽ ചില കൂട്ടുകാർ വളരെ കുറച്ചായിരിക്കും പാട്ട് ചോദിക്കുന്നത്, എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ചോദിച്ചോളൂ, പറ്റുകയാണെങ്കിൽ ഞാനത് പ്ലേ ചെയ്ത് തരും കേട്ടോ. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഹാജറാണ് ഹാജറാണെന്ന് പറഞ്ഞുകൊണ്ട് മെഹബൂബ ഷിഹാബ്, പിന്നെയും മെസ്സേജ്. സുധീറിൻ്റെ ഒരു ഹായ് കിട്ടിയിട്ടുണ്ട്. സജീവ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ കൊച്ചെ എന്ന് വിളിച്ചുകൊണ്ട് സോജു ആണ് എത്തിയിരിക്കുന്നത്. ഹായ് സോജു കുട്ട, സോജിച്ചിരിക്കുന്നു അല്ല, കൊച്ചെ എന്നൊക്കെ സ്നേഹത്തിൽ വിളിച്ചപ്പോൾ തിരിച്ച് കുട്ട എന്ന് വിളിക്കാൻ തോന്നി, അതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ സംഭവിച്ചിരിക്കുന്നു അല്ലേ. അപ്പൊ പിന്നെ എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിങ്ങൾ ഉണ്ടാവണം. ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നമുക്ക് ചോദിച്ചു പോവാം. ഇനി അടുത്ത് ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ നളിനി അമ്മയും ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ അമ്മ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഞാൻ എന്നുമുണ്ട് ഷീബ, നല്ല കുട്ടിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് മിണ്ടാതെ ഇരിക്കുന്നതാണ്. അയ്യോ, നമ്മുടെ നിർമ്മലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ കുട്ടി ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തിരി കൂടുതൽ സൈലൻ്റായിട്ടും കൂടുതൽ ബഹുമാനമുള്ള കുട്ടിയായിട്ടും കാണപ്പെടുന്നു. എന്താണോ എന്തോ. ശരി നിർമ്മലെ, അടുത്താരെ കരഞ്ഞിരിക്കുന്നു, നിങ്ങളിങ്ങനെ അങ്ങ് റാസിൽ ഖൈമയിൽ നിന്നും. ഓ, നൗഫൽ അമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരി, പിന്നെ ആരാ വന്നിരിക്കുന്നു, നവാസ് അജ്മാൻ നിന്നും. ഹായ് നവാസ്. കവി എത്തിയിട്ടുണ്ട്, കവിയാണോ ലക്ഷ്മിയാണോ, ഇതാര്? ആ, കവിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കുട്ടികളെ അറ്റൻഡൻസ് കുറവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കുട്ടികളും ഇന്ന് കൃത്യമായിട്ട് ക്ലാസ്സിൽ നേരത്തെ തന്നെ കയറുന്നുണ്ടാക്കാറ് പോരെ കയറി പോരെ കേട്ടോ. അടുത്ത ഞാൻ വർത്തമാനം പറയാൻ വരുന്നത് വരെ ഉള്ള കുട്ടികൾക്ക് ഫൈനൊന്നും ഈടാക്കുന്നതല്ല, അത് കഴിഞ്ഞാൽ ഞാൻ ഫൈൻ ഈടാക്കുന്നതായിരിക്കും. ഫൈൻ എന്താണെന്നല്ലേ ആ പിന്നീട് പറയാമേ. അപ്പോൾ അടുത്ത നമ്മുടെ ട്രെൻഡിങ് സോങ് ഓഫ് ദി അവർ, ഇന്ന് നമ്മൾ റാണബാലി പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. നമുക്ക് കേട്ടിട്ട് വരാം.
1: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Navaratri uda punyavum, samskarika tanimayum, aakoshathinte nirappagittumayi, bhakti sandramaya oru sayanam. Dubai Darbar Media and Velish Darasa jointly presents Navomi 2026, a grand Navaratri cultural festival. Malayalakkarayude janapriya vanitha bhajan teamaya Bhairavi Bhajans ettunnu. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
2: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: Brought to you by
1: Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravukal, Nalayude Aarogyam. Dubai Investment Park 1. Call now 054-22-45901.

0: അതെ കൂട്ടുകാരെ, അത് അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു മുട്ടായി മണ്ടി മറിഞ്ഞ് കിടക്കുകയാണ്. യോ, മണ്ടി എന്നൊക്കെ പറയുന്നത് എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതാ പറഞ്ഞ വേറെ ഒന്നുമല്ല, അവിടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തായിട്ട് ഒരു മുട്ടായി വണ്ടി മറിഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നിന്ന് നിറയെ മുട്ടായി ഇങ്ങനെ താഴെ വീണിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഞാൻ വിളിക്കാറില്ലേ, കയറി വാടാ മക്കളെ, കയറി വാന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ കയറി വരുന്ന സമയത്ത് വെറും കൈയോടെ വരണ്ട, ആ മറിഞ്ഞു കിടക്കുന്ന മുട്ടായി വണ്ടിയിൽ നിന്നും കുറച്ച് മുട്ടായികളും കൂടെ പറക്കി എടുത്തുകൊണ്ട് വേണം വരേണ്ടത്. ഞാനാണ് ആദ്യം ഓടിപ്പോയി എടുത്തത്, കാരണം ഞാനാണല്ലോ ഈ സംഭവം പറഞ്ഞത്. എൻ്റെ കയ്യിലിപ്പോൾ നാരങ്ങ മുട്ടായിയുണ്ട്, ഗ്യാസ് മുട്ടായിയുണ്ട്, ബീഡി മുട്ടായിയുണ്ട്, കോയിൻ മുട്ടായിയുണ്ട്, കൊട മുട്ടായിയുണ്ട്, പിന്നെ എന്താ മുട്ടായി, പഞ്ഞി മുട്ടായിയുണ്ട്, തേൻ മുട്ടായിയുണ്ട്, ചക്കര മുട്ടായിയുണ്ട്, പിന്നെ കുഞ്ഞി കുഞ്ഞി പല്ലി മുട്ടായി പോലത്തെ കുങ്കുടു കുങ്കുടു മുട്ടായി, ജംസ് ഇല്ലേ, അങ്ങനത്തെ മുട്ടായിയുണ്ട്. ഇപ്പം ഏകദേശം ഒരു 9-10 മുട്ടായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര മുട്ടായി കിട്ടിയിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ ഇവിടെ മെസ്സേജ് വരുമ്പോൾ ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ മുട്ടായിയുടെ പേരുകൾ ഒന്ന് പഴയ കാലത്തോട്ടൊക്കെ ഓടിപ്പോ, അപ്പോഴേ ഈ ബീഡി മുട്ടായി, കോയിൻ മുട്ടായി ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അതായത് ഈ ഒരു ഒരു ഇങ്ങനെ നല്ല ലൈൻ കളർ, നമ്മൾ അതിനിപ്പോൾ എങ്ങനെ പറഞ്ഞിരുന്നു, കുടമുട്ടായി കണ്ടിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ഇങ്ങനെ ചെറിയൊരു കുട നിവർത്തി വെച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ താഴെ ഒക്കെ ഇങ്ങനെ നല്ല മുട്ടായികൾ ഉണ്ടായിരിക്കും, മധുരം നിറഞ്ഞിരിക്കുന്ന മുട്ടായി ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷേപ്പാണ് ഒരു കുടയുടെ മുട്ടായി പോലെ. അതുപോലെ തന്നെ പൈസ മുട്ടായി ഉണ്ടായിരുന്നു, കോയിൻ മുട്ടായി ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പൂപ്പൻ്റെ കാലത്തൊന്നും പറയണ്ട, ഒരു 10-20-25 കൊല്ലം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടും പുറത്ത് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ മുട്ടായി കിട്ടും. ഇപ്പം നമ്മുടെ UAE തന്നെ വിവിധ കുഞ്ഞി കുഞ്ഞി കടകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുളി മുട്ടായി, ഗ്യാസ് മുട്ടായി, നാരങ്ങ മുട്ടായി ഒക്കെ നമുക്ക് കിട്ടും. ചില റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ അവർ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുട്ടായിയുടെ പേരൊന്നും ഓർത്തെടുക്കാനായിട്ട് പ്ലാനില്ല. പക്ഷേ പ്ലാനില്ല എന്നല്ല, പാടില്ല, എന്തെന്ന് പറയുന്നത് ശിവ, അത് പാടില്ല. ഓക്കെ, അപ്പം എന്തിനാണ് ഞാനിങ്ങനെ മുട്ടായിയുടെ പേര് നിങ്ങളോട് എഴുതി അയക്കാൻ വേണ്ടി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ അവറാച്ചൻ ആൻഡ് സൺസ് കാണാനുള്ള ആ ഒരു മൂവി ടിക്കറ്റ്, ഒരു കപ്പിൾ ടിക്കറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ അങ്ങനെ തരുന്ന ശരിയല്ലോ, ശരിയല്ലല്ലോ. എന്തായാലും ഇന്ന് നമ്മൾ മുട്ടായി വണ്ടി സ്വപ്നത്തിൽ മറിഞ്ഞതോ എന്നുള്ള പാട്ട് കേട്ടു. അത് ഏതിലെ പാട്ടാ? അത് തന്നെ ബത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ട് തന്നെയാണ്. അപ്പോൾ ആ മുട്ടായി വണ്ടി ഇങ്ങനെ നമ്മൾ മറിഞ്ഞു കിടക്കുന്നതായിട്ട് ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ട് നമ്മൾ പോയി വാരി വാരി എടുക്കുന്നു മുട്ടായികൾ. അപ്പോൾ നിങ്ങൾ പെറുക്കിയെടുത്ത കൂട്ടത്തിൽ എത്ര മുട്ടായി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ മുട്ടായികളുടെ നമ്പറുള്ള ഒരു സുഹൃത്തിനാണ് ഇന്നത്തെ ഞാൻ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 9-10 മുട്ടായിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിന് മേളിലോട്ട് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള മുട്ടായിയുടെ പേര് നിങ്ങൾക്ക് എഴുതി അയക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന് കുറച്ച് കൂടുതൽ മുട്ടായിയുടെ നമ്പേഴ്സ് കിട്ടുന്നവർക്കാണ് ഞാൻ ഈ നവരാജൻ ആൻഡ് സൺസ് കാണാനായിട്ടുള്ള ആ ഒരു ടിക്കറ്റ് കൊടുക്കാൻ പോകുന്നത്. വേണ്ടേ ആർക്കും? ഇരുന്ന് എഴുത്, കുത്തിരുന്ന് ആലോചിച്ചിട്ടൊക്കെ എഴുത്. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ ഒരു മുട്ടായികളുടെ പഴയ കാലത്തെ മുട്ടായികളുടെ പേര് ഓർമ്മിച്ചെടുക്കാനായിട്ട് ChatGPT ചേട്ടൻ, അതുപോലെ തന്നെ ജമിനി ചേച്ചി, ഇവരുടെ ഒന്നും സഹായം തേടരുത്. നമ്മുടെ ഓർമ്മയൊക്കെ ഇങ്ങനെ ചെകഞ്ഞ് ചെകഞ്ഞ് എടുക്കണം കേട്ടാ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നു കിടക്കുകയാണ്. അതെല്ലാം പൊടി തട്ടി എടുത്താലേ സംഭവം നടക്കുള്ളൂ. അതിന് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. ഹായ് ജീരകമുട്ടായി, സത്യം പറഞ്ഞിട്ടില്ല, ഇതാരാണ് ജീരകമുട്ടായി അയച്ചിരിക്കുന്നത്? പണ്ടത്തെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ടായിയായിരുന്നു ജീരകമുട്ടായി. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ആ ജീരകമുട്ടായിലെ എല്ലാ കളറും കൂടെ ഇങ്ങനെ മിക്സായിട്ടല്ലേ കിടക്കുക, ചുവപ്പ്, പച്ച, നീല, വെള്ള, ഞാനതൊക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി പെറുക്കി പെറുക്കി മാറ്റി വയ്ക്കുമായിരുന്നു. എന്നിട്ട് ചേച്ചിമാർക്കൊക്കെ കൊടുക്കും, രണ്ട് ചേച്ചിമാരുണ്ട് എനിക്ക്, അവർക്ക് കൊടുക്കും. ഇത് പനിക്കുള്ളതാണ്, ഇത് ജലദോഷത്തിനുള്ളതാണ്, ഇത് തലവേദനയ്ക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. ഹായ് താങ്ക് യു ജീരകമുട്ടായി അയച്ചിരിക്കുന്നത് ഇന്ന്. ഇത് നമ്മുടെ സോജിക്കുട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അല്ലേ, സോജിക്കുട്ടനല്ലേ? അതെ അതെ അതെ അതെ. ശരി, അപ്പം നോക്കട്ടെ, വ്യത്യസ്തമായിട്ടുള്ള മുട്ടായി പേരുകൾ കൊണ്ട് ഇവിടെ സർവസമ്പന്നമാക്കാം, സർവസമ്പന്നമാക്കാം. യോ, കിളി പോയി, ചെവിയും പോയി. അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. ദ പാരഡൈസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാനിയുടെ മൂവിയാണ് പാരഡൈസ്. അപ്പോൾ അത് തെലുങ്കിലെ ഞാൻ, പക്ഷേ അതിലെ തമിഴ് പാട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് പാട്ട്, എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് ഗുഡുഗുഡു കലകല കിലികിലു എന്നുള്ള പാട്ടാണ്, കേട്ടിട്ട് വരാം നമുക്ക്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Double hit of the heart. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: இப்போ டிராபிக் அப்டேட் நோக்குமோ ஷேக் சாய் சர்வீஸ் ரோடி நாலுக்கூஸ் இண்டஸ்ட்ரியൽ ஏரிய 3 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ ഡി 95 കെയറോ സ്ട്രീറ്റ് ഇൻ അൽ മംസാർ ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 77 ബി സ്ട്രീറ്റ് ഇൻ ജുമൈറ വൺ ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 GCC, the bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ചിങ്ങമാസത്തിന്റെ ആഘോഷതാളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
3: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
2: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിഡ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0504224591.

ഈ പാട്ട് കഴിഞ്ഞ ഒരു ചിരിയും കൂടെ വേണമല്ലേ. പാട്ടിൽ ചിരിയില്ല, നമ്മൾ ചിരിച്ചേ പറ്റുള്ളൂ. ചിരിക്കണ്ട, വേണേ വേണ്ട, കയറി വേണം മകളെ കയറി വാ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. അപ്പോ ഇന്ന് ഒരു മുട്ടായി വണ്ടി മറിഞ്ഞ് വീണതായി നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് കുറച്ച് മുട്ടായികളുടെ പേര് അയക്കാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ മുട്ടായികളുടെ പേര് കൃത്യമായി പറയുന്ന കുട്ടികൾക്ക്, ഓ കുട്ടികൾക്കല്ല, ഒരു കുട്ടിക്ക്, ആ കുട്ടിക്ക് വേറൊരു കുട്ടിയും കൂടെ കൂടെ കൊണ്ടുവരാവുന്നതാണ്. ഒരു കപ്പിൾ ടിക്കറ്റ് ഞാൻ സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു. അവർ അച്ഛൻ ആൻഡ് സൺസ് എന്ന സിനിമ കാണാനായിട്ടുള്ള കപ്പിൾ ടിക്കറ്റ് ആണ് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ എത്ര നല്ല കുട്ടികൾ, വളരെ മനോഹരമായിട്ടുള്ള മുട്ടായികളുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി എഴുതി എഴുതി എഴുതി അയച്ചിരിക്കുകയാണ്. എനിക്ക് ചിരിയും വരുന്നുണ്ട്. ഇതെങ്ങനെ ഞാൻ വായിച്ച് തീർക്കും, നോക്കി തീർക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുളിമുട്ടായി, തേൻമുട്ടായി, നാരങ്ങ മുട്ടായി, ഗ്യാസ് മുട്ടായി, ജീരക മുട്ടായി, പൈസ മുട്ടായി, കോലുമുട്ടായി, പോപ്പിൻസ്, പഞ്ഞിമുട്ടായി, ബോംബെ പൂട, മിച്ചറ മുട്ടായി, പല്ലോട്ടി. ഇത് പറഞ്ഞിരിക്കുന്നത് ജയൻ മോഹൻ ആണ്. അപ്പോഴാണ് നമ്മുടെ മെഹബൂബ, തേൻ നിലാവ് മിഠായി, സിസർ മിഠായി, മിക്സ്ചർ മിഠായി, കടല മിഠായി, എള്ളുണ്ട, എള്ളുണ്ടാന്ന്. പിന്നെ നമ്മുടെ പ്രിൻസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ജീരക മിഠായി, കടല മിഠായി, കോലുമിഠായി, പുളിമിഠായി, നാരങ്ങ മിഠായി, പാരിസ് മിഠായി, സിഗരറ്റ് മിഠായി, തേൻമിഠായി, ഇഞ്ചി മിഠായി, പല്ലോട്ടി മിഠായി, ഗ്യാസ് മിഠായി, തേങ്ങ മിഠായി, കൽമിഠായി, പൈസ മിഠായി, കപ്രണി മിഠായി, ഇത്രയേ ഓർമ്മയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഇത്രയും സമയത്തിനകത്ത് ഏറ്റവും കൂടുതൽ മിഠായികളുടെ പേര് പറഞ്ഞിരിക്കുന്നത് 17 മിഠായികളുമായി മുൻനിരയിൽ നിൽക്കുന്നു ഫസല്. പക്ഷെ ഇതിലെ പല പേരുകളും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പഞ്ഞിമിഠായി, തേൻമിഠായി, നാരങ്ങ മിഠായി, ഇഞ്ചി മിഠായി, കടല മിഠായി, പോളി മിഠായി, എള്ള മിഠായി, പോരിമിഠായി, ഗ്യാസ് മിഠായി, സിഗരറ്റ് മിഠായി, ചോക്ക് മിഠായി, പീപ്പി മിഠായി, ലിപ്സ്റ്റിക് മിഠായി, ഇതൊക്കെ എവിടെ നനിയാ, ഏലക്ക മിഠായി, ഇഞ്ചി മിഠായി, കാപ്പി മിഠായി, നാരങ്ങ മിഠായി, എന്നാ പിന്നെ കുറച്ച് പച്ചക്കറികളുടെ പേര് കൂടെ ചേർത്ത് മിഠായി ആയിട്ട് ഇങ്ങനെ അയക്ക്, എന്തായാലും കൊള്ളാം കേട്ടോ. പിന്നെ യെസ്, ഇതിനിടയിൽ നവാസ് അജ്മാനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒസിൽ മിർസാൻ മോന് എല്ലാവിധ ജന്മദിന ആശംസകളും പറയണം, ഒരു ബർത്ത്ഡേ പാട്ടും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മോനെ, അല്ല ഒസിൽ മിർസാൻ മോനെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാട്ട് ഞാനാണ് പാടിയിരിക്കുന്നുണ്ട്. അപ്പോൾ മോൻ എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. പിന്നെ പോപ്പിൻസ്, ഒരാൾ നിർമ്മലിൻ്റെ മുട്ടായികളുടെ പേരുകളാണ് ഇങ്ങോട്ട്. എന്നത് പേട, പേട മുട്ടായി ആയിട്ട് നമ്മൾ പെടുത്തൂലല്ലോ, പെടുത്തുവോ? മാംഗോ ബൈറ്റ്, ഓഹോ. ഗ്യാസ് മുട്ടായി, തേൻ മുട്ടായി, നാരങ്ങ സോഡ മുട്ടായി, പേട മുട്ടായി, പോപ്പിൻസ് തേയൻ, അതെന്തോന്ന്? ആ ഇതന്നല്ലേ നേരത്തെ പറഞ്ഞത്? പിന്നെയും പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കപ്പലണ്ണി മുട്ടായി, എള്ള് മുട്ടായി, ബൂമർ, കോപ്പിക്കോ, ആൽപ്പൻ ലീബെ മുട്ടായി, കടിച്ചാ പറിച്ചി, പുളിമുട്ടായി, പേട, തേങ്ങ മുട്ടായി. എനിക്ക് സമ്മാനം കിട്ടിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ അടുത്ത്, ഞങ്ങളെ പണ്ട് കറുമുറു എന്ന് മുട്ടായി പറയുന്നു, കമ്മുറു മുട്ടായി എന്ന് പറയും. അത് ഒരു കറുത്ത മുട്ടായിയാണ്, കടിച്ചാൽ പറ്റില്ല, ഭയങ്കര ഉറപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗ്യാസ് മുട്ടായി, ഗ്യാസ് മുട്ടായി, അത് പമ്പരം തിരക്കി, ദൈവമേ, ഇത് എന്തൊക്കെയുടെ എഴുതി അയച്ചിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കട്ടെ, എന്നിട്ട് പിന്നെ പറയാം. അക്കൂട്ടത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജേഷ്, വിജേഷ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഷീബ, എനിക്ക് ലാലേട്ടം പാടിയ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം എന്നാണ് വിജേഷ് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ആദ്യമായിട്ടാണ് പാട്ട് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് പാട്ട് ചോദിച്ചിരിക്കുന്ന വിജേഷിന് നമ്മുടെ മലയാളി ഡായിലേക്ക്, ഹോം 92.2 FM ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. താങ്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ ലാലേട്ടൻ സ്റ്റേജ് പാടിയ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. എന്ത് മര്യാദയ്ക്കാണ് ശിവ വർത്തനം പറയുന്നതെന്നാണ് മറ്റുള്ളവരിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. പാവം നമ്മുടെ വിജേഷ് ആദ്യമായിട്ട് വന്നാണ്, നാണം കത്താൻ പറ്റില്ല. നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കരുത്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും ഇടയ്ക്ക്. വിജേഷ് മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ പാടിയ നാണയിട്ട അന്ത പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരും, സ്പെഷ്യലായിട്ട് കേട്ടിട്ട് വരാം.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഇത്തിഹാദിന്റെ ചരിത്രയാത്ര. ദുബായിൽ ആദ്യമായി ട്രെയിൻ. ഷാർജ ഫിജേറ സർവീസിനും തുടക്കം. യാത്രാരംഗത്ത് യുഎയുടെ വിപ്ലവം. ഇത്തിഹാദ് റെയിൽ, യുഎയുടെ വളർച്ചയിലെ നാഴികക്കല്ല്.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ. കോൾ നൌ 0542245901.

വാഴച്ചുവല് പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് നമ്മുടെ മലയാളി ഡയലേക്ക് മെസ്സേജ് അയച്ചത് സുധീറാണ്. അപ്പോൾ സുധീറിന് വേണ്ടിയിട്ടും ഞാൻ വാഴച്ചുവല് പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുടെ പാട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ മുട്ടായിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇനിയും ഒരുപാട് ഇപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വിവിധ തരം മുട്ടായിയുടെ പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത മണിക്കൂറിൽ കൂടുതലായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ ഞാൻ വായിക്കുന്നതാണ്. കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച ഇന്ത്യ സഖ്യം. യുഎയിൽ പെട്രോളിനും ഡീസലിനും വില കൂടി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണത്തിളക്കം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായ് അബുദാബിയെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യയാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഒരു മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹവും. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലൈസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ ഷാർജ ഫിജേറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. ദുബായിൽ നിന്ന് ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് പറന്ന ഫ്ളൈ ദുബായ് വിമാനം അടിയന്തരമായി സൌദി അറേബ്യയിലെ തബൂക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. യാത്രയ്ക്കിടെ അടിയന്തര സിഗ്നലുകൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ലഭിക്കുകയായിരുന്നു. തുടർന്ന് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് വിമാനം തിരിച്ചുവിട്ടതെന്ന് അറിയുന്നു. യാത്രക്കാരും ജീവനക്കാരും എല്ലാവരും സുരക്ഷിതരാണെന്ന് ഫ്ളൈ ദുബായ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച ഇന്ത്യ സഖ്യം. ഒക്ടോബർ 8 വരെ രാജ്യവ്യാപക പ്രതിഷേധം നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാജ്യത്ത് 5 മഹാറാലികൾ സംഘടിപ്പിക്കും. ജനാധിപത്യത്തിനായി ഒറ്റക്കെട്ടെന്ന് നേതാക്കൾ. ഓൺലൈനായി ഉദ്ധവ് താക്കറെയും ഹേമന്ത് സോറനും പങ്കെടുത്തു. ഒക്ടോബർ 6 പ്രതിപക്ഷ എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. ഒക്ടോബർ 2 വാരം പ്രതിപക്ഷ എംപിമാർ രാഷ്ട്രപതിയെ കാണാൻ സമയം തേടും. ജനങ്ങളുടെ അവകാശം ബിജെപി തട്ടിയെടുക്കുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയെന്ന് മമതാ ബാനർജിയും ആരോപിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ SIR ഏറെ വിവാദമായ ഫോം 6 അനുബന്ധ ചോദ്യങ്ങൾ നീക്കം ചെയ്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR ഫോം 6 അപേക്ഷകന്റെ രക്ഷാകർത്താവിന്റെയോ മുത്തശ്ശൻ മുത്തശ്ശിയുടെയോ മുൻ SIR വിവരങ്ങൾ തേടുന്ന അനുബന്ധ ചോദ്യം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് 2 കമ്മീഷണർമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനോട് എതിർപ്പ് അറിയിച്ചിരുന്നു. ഈ അനുബന്ധ ചോദ്യമാണ് പോർട്ടലിൽ നിന്ന് നീക്കം ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിശോധന SIR അശാസ്ത്രീയമാണെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അർഹത തെളിയിക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടർമാരിലേക്ക് മാറ്റുന്ന ഈ രീതി പഴയ സംവിധാനത്തെ തലകീഴായി മറിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം DCC ഓഫീസിനു നേരെ കല്ലേറ്, മുൻവശത്തെ ഗ്ലാസ് ഉൾപ്പെടെ എറിഞ്ഞു തകർത്തു. DCC ഓഫീസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നത് വെച്ചുപൊറുപ്പിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. പ്രവർത്തകരെ BJP കയറൂരിവിടുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആനാവൂരിലെ കോൺഗ്രസ് ഓഫീസിന് തീവച്ച സംഭവത്തിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. ആനാവൂർ സ്വദേശി സുരേഷ് കുമാറാണ് പിടിയിലായത്. നെയ്യാറ്റൻകരയിൽ മന്ത്രി OG ജനീഷിനെ കരിങ്കൊടി കാണിച്ചതിന് BJP സൌത്ത് ജില്ലാ പ്രസിഡന്റിന്റെ കാർ കോൺഗ്രസുകാർ തടഞ്ഞിരുന്നു. കയ്യാങ്കളിയുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ആനാവൂരിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് കത്തിച്ചത്. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OJ ജനീഷ് കുമാറിനെതിരെ BJP രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ BJP രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് BJP. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും BJP ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. മന്ത്രി OJ ജനീഷ് പോസ്റ്റ് പിൻവലിച്ച് അംബി റമോ അന്യൻ കളിക്കുന്നു. പോസ്റ്റ് ഇട്ടത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, പക്ഷെ പിൻവലിച്ചത് മന്ത്രി എന്ന വിചിത്ര വിശദീകരണമാണ് ഇതൊക്കെയെന്നും SFI സംസ്ഥാന സെക്രട്ടറി. ശബരിമലയിലെ ടെൻഡർ നടപടികൾ ചോർന്നതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, വളരെ കാലമായി നിലനിന്ന ശീലങ്ങളാണ് ഇതിന് കാരണമായത്. പതുക്കെ ഈ ശീലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ജയകുമാർ. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. സർക്കാർ ആശുപത്രികളിൽ മരുന്നുക്ഷാമം രൂക്ഷമാണെന്നും മരുന്നുകൾക്ക് വലിയ തോതിൽ വിലക്കയറ്റമുണ്ടായിട്ടും അത് നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നില്ലെന്നും കെ ശൈലജ കുറ്റപ്പെടുത്തി. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രേംകുമാർ ചുമതലയേറ്റു. ഇത് ദൈവത്തിന്റെ നീതിയെന്ന് പ്രേംകുമാർ. വലിയ ചുമതലയാണ് സർക്കാർ ഏൽപ്പിച്ചത്. പദവി എന്നതിലുപരി വലിയ ഉത്തരവാദിത്തമായി കാണുന്നു. അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതിൽ ആരോടും പരാതിയോ പരിഭവമോ ഇല്ല. എന്നാൽ പറഞ്ഞുവിടുമ്പോൾ കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് സിപിഎം വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റു പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് മൂന്നാം സ്വർണം. ട്രാപ്പിനത്തിൽ ഏഷ്യൻ റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ നീരു കിനാൻ സഖ്യം സ്വർണം നേടിയത്. നീരു ഡണ്ടയ്ക്ക് ഇതോടെ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിക്കാനായി. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൌണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടി. ചൈനയാണ് തോൽപ്പിച്ചത്. ആർച്ചറിയിൽ രണ്ടാം സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ ജാധവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനലിൽ ചൈനയുടെ യാങ് ക്യുവിനോട് തോറ്റ് പ്രിയ പുറത്തായി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ വിദർശയ്ക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകുമെന്ന് കായികമന്ത്രി ഒ ജെ ജനീഷ്. കായിക മേഖലയിൽ മികവ് തെളിയിക്കുന്നവർക്ക് ഇനി കായിക വകുപ്പിൽ തന്നെ ജോലി നൽകാൻ ശ്രമിക്കും. ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് UAE. പെട്രോളിനും ഡീസലിനും വില കൂടി. സൂപ്പർ 98 പെട്രോളിന് 4 ദിർഹം 40 ഫിൽസാണ് പുതിയ നിരക്ക്. 3 ദിർഹം 80 ഫിൽസായിരുന്നു ഇന്നുവരെ. സ്പെഷ്യൽ 95 3 ദിർഹം 69 4 ദിർഹം 28 ഫിൽസായി ഉയർന്നു. ഡീസൽ 4 ദിർഹം 30 എന്നത് 4 ദിർഹം 80 കൂടിയിട്ടുണ്ട്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിലെ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 46%.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: ഇത്

മലയാളിട ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0504224591.

ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലെ വെൺമതി എന്നുള്ള ഈ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് അനീഷാണ്. അപ്പോൾ അനീഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ പേര് ഇന്ന് മിഠായികളുടെ പേരുകൾ, നമ്മൾ മിഠായി എന്നാണ് തിരുവനന്തപുരത്ത് പറയണം കേട്ടോ, ശരിക്കും മിഠായി എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ തിരുവനന്തപുരത്ത് എപ്പോഴും നമ്മൾ പിള്ളേരായിരിക്കുന്ന സമയത്ത്, അതായത് കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയം മുതലേ നമ്മൾ മിഠായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് മിഠായി മിഠായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബദ്ലഹം കുടുംബ യൂണിറ്റിലെ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞത് അതിനകത്ത് ആ ഒരു പാട്ടില്ലേ, മുട്ടായി വണ്ടി സ്വപ്നത്തിൽ മറിഞ്ഞതോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മുട്ടായി വണ്ടി മറിഞ്ഞെടുപ്പുണ്ട്, എത്ര മുട്ടായി നിങ്ങൾ പറക്കുന്നു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് ആ ഒരു സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്നത് അവരാച്ചൻ ആൻഡ് സൺസ് എന്ന മൂവി കാണാനായിട്ടുള്ള ഒരു കപ്പിൾ ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ ഈ കാര്യം പറഞ്ഞത്. പക്ഷെ നല്ല രസമായിരുന്നു, ഒത്തിരി പേര് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. 32 മുട്ടായികളുടെ പേരുകൾ എഴുതി, വ്യത്യസ്തമായിട്ടുള്ള മുട്ടായികളുടെ പേരുകളൊക്കെ എഴുതി. ഞാനതൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മുട്ടായി ഉണ്ടോ, ഗൂഗിളിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. കൃത്യം അതായത് പഴയ കുറേ മുട്ടായികളുടെ പേര് അയച്ചിട്ടുണ്ട്, 32 മുട്ടായികളുടെ. അപ്പോൾ ഒരുപാട് പേരൊന്നും എനിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന പേരുകളൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ അപ്പോൾ സന്തോഷ് കുമാർ പച്ചാട്ട് ഇതുപോലെ തന്നെ ഒരു ഗവേഷണമൊക്കെ നടത്തിയിട്ട് പമ്പര മുട്ടായിയുടെ ഫോട്ടോ, അതുപോലെ കമ്മർ മുട്ടായി, ഈ പേരൊക്കെ ആൻ്റണിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 32 മുട്ടായികളുടെ പേര് പറഞ്ഞ ആൻ്റണിയാണ് ഇന്ന് സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കവി ഒരു എത്ര 28 or 29 മുട്ടായിയുടെ പേര് 30 അയച്ചിട്ടുണ്ട്. 30 തികച്ചു അല്ലേ? അതെങ്ങനെയാണെന്നറിയാവോ, നമുക്കിവിടെ കിട്ടുന്ന ട്വിക്സ്, കിറ്റ്കാറ്റ് എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ മുട്ടായി മുട്ടായി, സ്നിക്കേഴ്സ്, പീനട്ട് മുട്ടായി, മിൽക്കി ബാർ, എല്ലാത്തിൻ്റെയും കൂടെ മുട്ടായി എന്നൊക്കെ ചേർത്തുകൊണ്ട് അയച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ നാട്ടിൽ ഈ സാധാരണ കുഞ്ഞു കുഞ്ഞു കടകളിൽ കിട്ടുന്നില്ലേ ആ മുട്ടായി പേരൊക്കെ ആയിരുന്നു. പക്ഷെ എന്തായാലും നിങ്ങൾ അയച്ചത് എല്ലാ മുട്ടായികളുടെ പേര് തന്നെയാണ്, ഒത്തിരി സന്തോഷം. ഇന്ന് ഒരാൾക്ക് എനിക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മുടെ ആന്റണിക്കാണ് അത് ലഭിച്ചിരിക്കുന്നത്. കേട്ടോണ്ടിരിക്കുക ഹോം 92.2 FM.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: ஜனஹிருதயங்கள் கீழடக்கான் வீண்டும் ஒரு குடும்ப சித்திரவுமாய் பிஜு மேனோன் எத்துணு.
3: சிறுப்பு தொட்டு தொடங்கிய நமக்கு அப்புறம் கொள்ளும் தரும் அயக்க எப்பழா உள்ள காரியம் மாத்திரம்.
2: தம்பி சம்விதானம் செய்யுன ஏற்றம் புதிய ஃபேமிலி என்டர்டெய்னர் சித்திரம் அவராச்சன் ஆண்ட் சன்ஸ். ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവറാച്ചൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദറസ ജോയിന്റ്ലി പ്രസൻസ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
4: Tickets available on ticketsfy.net.
5: Malayalita! Malayalita!
6: Kerala, Kerala!
4: മലയാളിട ബ്രോട്ട് യു ബൈ
2: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1-ൽ കോൾ നൌ 0542245901.

0: കാട്ടു ചെമ്പകം പൂത്തോട്ടെ വള്ളിച്ചട്ടമ്പയിലെ പാട്ട് കേൾക്കാനായിട്ടാണ് ഇന്ന് മെസ്സേജ് അയച്ചത്. സനോജാണ്, സനോജിന് പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പം സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്കും സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മുടെ മലയാളിയുടെ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ജോഷി വൈദ്യർ ആയുർവേദ മെഡിക്കൽ സെന്ററാണ്. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ് നമുക്ക് അവിടുന്ന് ലഭിക്കും. ഒരു ഫുൾ ബോഡി മസാജും അതുപോലെ തന്നെ സ്റ്റീം ബാത്തും ഹെഡ് മസാജും ഫേസ് മസാജും ഫുട്ട് മസാജും ഒക്കെ ചേർന്ന് പിന്നെ ഫ്രീ ആയിട്ട് ആന്റി ഏജിംഗ് ഫേസ് പാക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു 500 ദിർഹംസ് കൊടുത്താലാണ് ഈ ഒരു പാക്കേജ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ലിമിറ്റഡ് ഓഫർ എന്നോണം നമ്മുടെ മലയാളിയുടെ കേൾക്കുന്ന കൂട്ടുകാർക്കായിട്ട് ഒരു 150 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഒരു റിലാക്സേഷൻ ഫുൾ ഒരു പാക്കേജ് നമുക്ക് ലഭിക്കും. അപ്പോൾ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ എവിടെയാണെന്ന് കൂടി ഞാൻ പറയാം. DIP 1 അൽ അസ്മാവി ബിൽഡിംഗിലാണ്. DIP 1 അൽ അസ്മാവി ബിൽഡിംഗിലാണ് ജോഷി വൈദ്യർ ആയുർവേദ മെഡിക്കൽ സെന്റർ. അപ്പോൾ ഞാൻ പറയുന്ന ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 150 ഒരു ഈ ഒരു പാക്കേജ് കിട്ടുന്നതാണ്. 054-224-5901 ഇതാണ് നമ്പർ. 054-224-5901 ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ്, കേട്ടിട്ട് വരാം. മൈനയിലെ പാട്ടാണെന്ന് ഞാൻ പ്ലേ ചെയ്യുന്നത്.
1: ശ്രദ്ധയ്ക്ക്. 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Home 92.2 FM. Home is a feeling. ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
1: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
1: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
0: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
2: ഇത്തിഹാദിന്റെ ചരിത്രയാത്ര. ദുബായിൽ ആദ്യമായി ട്രെയിൻ, ഷാർജ ഫുജൈറ സർവീസിനും തുടക്കം. യാത്രാരംഗത്ത് യു എയുടെ വിപ്ലവം. ഇത്തിഹാദ് റെയിൽ യു എയുടെ വളർച്ചയിലെ നാഴികക്കല്ല്.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

പണ്ടേക്ക് പണ്ടേ ഉള്ള ഒരു പാട്ടാണിത്. ശരിക്കും പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ തിരുവാതിര കളിക്കുന്ന ഒരു പാട്ടാണിത്. എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പഴയ പാട്ടുകളൊക്കെ പുതിയ ഗായകരൊക്കെ പാടുമ്പോൾ അത് നിങ്ങളെ കേൾപ്പിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതാണ് ഇന്ന് ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഭദ്ര റജനാണ് ഇത് പാടിയിരിക്കുന്നത്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളം ഇടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഷെർലക് ടോംസ് എന്ന ചിത്രത്തിലെ, നമ്മുടെ ബിജു മേനോൻ ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് ഷെർലക് ടോംസിലെ പള്ളിക്കലച്ചൻ്റെ മോളെ എന്നുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അനിരുദ്ധ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമല്ലേന്നും ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് അനിരുദ്ധ്. നമ്മുടെ അബ്ദുൽ നാസർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പേര് റേഡിയോയിൽ പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, അബ്ദുൽ നാസർ നല്ല പാട്ടുകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശം കിട്ടി, ഞാൻ കണ്ടു, സന്തോഷം. എൽസ ബാബു ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖമാണ് എൽസ, അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹായ് പറഞ്ഞുകൊണ്ട് അബ്ദുൾ അസീസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗണേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് സഫീർ വാറോഡിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സുഖമാണ് ഇവിടെ. സീമ ഷാജി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിതിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സന്തോഷ് കുമാർ, പച്ചാട്ട്, ഹംസ, ഹലോ ഇതാരാണ്, ഹലോ ഹലോ, ഹർഷാദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കൂട്ടുകാരും ഹലോ, ഹായ്, നമസ്കാരം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് നല്ല നല്ല പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഇത്തിഹാദിന്റെ ചരിത്രയാത്ര, ദുബായിൽ ആദ്യമായി ട്രെയിൻ, ഷാർജ ഫിജേറ സർവീസിനും തുടക്കം. യാത്രാരംഗത്ത് UAE വിപ്ലവം. ഇത്തിഹാദ് റെയിൽ, UAE വളർച്ചയിലെ നാഴികക്കല്ല്.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800 9220, മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Malayalita! Malayalita!
4: Kerala Makale!
1: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
0: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ. കോൾ നൗ 0524224501.

നമ്മുടെ സനീഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചായ കുടിക്കാൻ തോന്നുന്നു ശീബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചായ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ അങ്ങ് കുടിച്ചിരിക്കണം കേട്ടോ. എന്തിനാണ് ഇങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുടിക്കാൻ പറ്റുന്ന ഒരു അവസരമാണെങ്കിൽ, തൊട്ടടുത്ത് എന്തെങ്കിലും കഫ്റ്റീരിയോ വല്ലതും ഉണ്ടെങ്കിൽ ചായ കുടിക്കൂ കേട്ടോ, നല്ലൊരു ചായ കുടിക്കൂ. പക്ഷെ എനിക്കിപ്പോൾ ഒരു ചായപ്പാട്ട് പ്ലേ ചെയ്ത് തരാനേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാനൊരു ചായപ്പാട്ട് അങ്ങ് പ്ലേ ചെയ്ത് തന്നത്. ഒരു എനിക്കറിയാം, ഒരു 3 മണിയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു ചെറിയൊരു ക്ഷീണമാവും അല്ലേ. ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെയും കൂടി ഇരിക്കുകയാണെങ്കിൽ അത് ശരിയല്ല കേട്ടോ. ഉച്ചയ്ക്ക് ചോറാണോ നിങ്ങൾക്ക്, എന്താണോ കഴിക്കാൻ ഇഷ്ടം, ചപ്പാത്തി ആണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും അങ്ങനെ. അപ്പോൾ ഭക്ഷണം നമ്മൾ തീരെ കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാവും കുട്ടികളെ. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. ഹായ്, ആരാണ് അവിടെ ചിരിക്കുന്നത്? നമ്മുടെ നജ്മൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിനീഷ് ഹലോ പറഞ്ഞിട്ടുണ്ട്. യോഗീഷ് പാട്ട് വേണ്ട, പാട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യോഗീഷിന് പാട്ട് ഞാൻ സമർപ്പിക്കുന്നില്ല, ചുമ്മാ കേട്ടുകൊണ്ടിരുന്നാൽ മതി. റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടണ്ടണേ ചേട്ടാ, കേരളം വന്നു. ഓ അതാണോ, ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ എന്നാൽ പിന്നെ പഴംപൊരി കൂടെ ആവാം ഷീബ, പഴംപൊരി പാട്ടും കൂടെ പ്ലേ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അത് കൊള്ളാമല്ലോ, നോക്കട്ടെ ഞാൻ എവിടെയാണ് ഈ പഴംപൊരി പാട്ട് വെച്ചേക്കുന്നത്. ഇവിടെയോ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഞാനിപ്പോൾ ശരിയാക്കാം, ഇപ്പോൾ പ്ലേ ചെയ്ത് തരും കേട്ടോ. ശരി, അപ്പോൾ ഇനി വരുന്ന പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. സമയം കിട്ടുമ്പോൾ എപ്പോഴാണെന്നൊന്നും നോക്കേണ്ട, കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാധ്യമങ്ങളാണ് തുടർഭരണം നഷ്ടമാക്കിയതെന്ന് എം വി ഗോവിന്ദൻ. ദുബായ് അബുദാബി സ്വപ്ന ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ നേട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായ് അബുദാബിയെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യയാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഒരു മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹവും. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലൈസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ ഷാർജ ഫിജൈറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിശോധന SIR അശാസ്ത്രീയമാണെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അർഹത തെളിയിക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടർമാരിലേക്ക് മാറ്റുന്ന ഈ രീതി പഴയ സംവിധാനത്തെ തലകീഴായി മറിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയതിൽ DCPയോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. രാവിലെ കവടിയാറിൽ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് കൂടി അധികമായി ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയുടൻ മുഖ്യമന്ത്രി DCPയോട് ഇക്കാര്യത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. തന്റെ ഔദ്യോഗിക യാത്രയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ വിന്യസിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. തനിക്ക് അധിക സുരക്ഷ വേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ് നൽകി കളമശ്ശേരി പോലീസ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയാണ് ആദ്യം നോട്ടീസ് നൽകിയത്. എന്നാൽ ഒക്ടോബർ 5 ശേഷമേ ഹാജരാകൂ എന്നാണ് ആന്റോ മറുപടി നൽകിയത്. ഇത്രയും ദിവസം നൽകാനാകില്ലെന്നാണ് പോലീസിന്റെ മറുപടി. മുട്ടിൽ മരമുറിക്കേസിലെ കുറ്റപത്രം മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിശദീകരണം തേടി വനംവകുപ്പ്. ചുമതലയിലുണ്ടായിരുന്ന മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്ക് മെമ്മോ. കോടതി നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും ഫയലുകൾ കോടതിയിൽ എത്തിക്കുന്നതിലും BFOമാർക്ക് വീഴ്ചയുണ്ടായെന്ന് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. വനംവകുപ്പ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബത്തേരി കോടതി ഫയലിൽ സ്വീകരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് CPM വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റ് പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ പാർട്ടിക്ക് തുടർ ഭരണം നഷ്ടമായത് മാധ്യമങ്ങൾ കാരണമെന്ന് MV ഗോവിന്ദൻ. തൃശൂർ വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പ്രതികരണം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. ആദ്യ പരീക്ഷണത്തിന്റെ രാഷ്ട്രീയ സന്ദേശം UDFന് എതിരെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന UDFന് 4 മാസം തികയ്ക്കും മുൻപേ എന്തുകൊണ്ടിങ്ങനെ തിളക്കം നഷ്ടപ്പെട്ടു എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OJ ജനീഷ് കുമാറിനെതിരെ BJP രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ BJP രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് BJP. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും BJP ആരോപിച്ചു. ലൈംഗിക അതിക്രമക്കേസിൽ മുൻ മന്ത്രി നീല ലോഹിതദാസ് നാടാരെ വെറുതെ വിട്ട ഉത്തരവ് ശരിവച്ച സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ JB പർഡേവാല, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ചേംബറിൽ പരിഗണിച്ച ശേഷമാണ് പുനഃപരിശോധനാ ഹർജി തള്ളിയത്. പരാതിക്കാരിയായ വനം വകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററാണ് സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരുന്നത്. ക്യാൻസർ മരുന്ന് വിലയിലെ കൊള്ളയ്ക്കെതിരെ സുപ്രീംകോടതി. കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളിൽ എങ്ങനെയാണ് മരുന്നിന് 10 ഇരട്ടി വില നിശ്ചയിക്കപ്പെടുന്നതെന്ന് വിമർശിച്ച കോടതി ലാഭം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും ചോദിച്ചു. കോർപ്പറേറ്റ് ആശുപത്രികൾ വ്യവസായങ്ങളായിരിക്കുന്നുവെന്നും അവരുടേത് സേവനമല്ലെന്നും കോടതിയുടെ നിരീക്ഷണം. പെഹൽഗാം ഭീകരാക്രമണത്തിലെ അവസാന സൂത്രധാരനെയും ഇന്ത്യൻ സൈന്യം വധിച്ചു. ജമ്മുകശ്മീരിലെ ബദ്ഗാമിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടിൽ ലഷ്കർ ഭീകരൻ മൂസയാണ് സൈന്യം വധിച്ചത്. കുട്ടികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചതിൽ മെറ്റയ്ക്കും കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയത്തിനും മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. ഉത്തർപ്രദേശിലെ ഒരു കോച്ചിംഗ് സെന്ററിലെ കുട്ടികളുടെ വീഡിയോകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. സംഭവത്തിൽ ഉത്തർപ്രദേശിലെ ജില്ലാ ഭരണകൂടത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 3-ാം സ്വർണം. ട്രാപ്പിനത്തിൽ ഏഷ്യൻ റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ നീരു കിനാൻ സഖ്യം സ്വർണം നേടിയത്. നീരു ഡണ്ടയ്ക്ക് ഇതോടെ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിക്കാനായി. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൌണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടി. ചൈനയാണ് തോൽപ്പിച്ചത്. ആർച്ചറിയിൽ 2-ാം സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ ജാധവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനലിൽ ചൈനയുടെ യാങ് ക്യുവിനോട് തോറ്റ് പ്രിയ പുറത്തായി. മുൻ ഇന്ത്യൻ സ്പിന്നർ പ്രഖ്യാൻ ഓജ ഇന്ത്യൻ ടീമിന്റെ പുതിയ ചീഫ് സെലക്ടർ അയക്കുമെന്ന് റിപ്പോർട്ട്. നിലവിൽ 4-അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ ഇടക്കാല തലവനായി പ്രവർത്തിക്കുകയാണ് ഓജ. അജിത് അഗാർക്കർ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് പുതിയ സെലക്ടർ എത്തുന്നത്. യുഎഇയിൽ ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. സൂപ്പർ 98 പെട്രോളിന് 4 ദിർഹം 40 ഫിൽസ് ആയിരിക്കും ഇനി വില. സ്പെഷ്യൽ 95 പെട്രോളിന്റെ വില 4 ദിർഹം 28 ഫിൽസ്. നിലവിലിത് 3 ദിർഹം 69 ഫിൽസ് ആയിരുന്നു. ഡീസലിന് 4 ദിർഹം 80 ഫിൽസ്. 4 ദിർഹം 30 ഫിൽസിൽ നിന്നാണ് 4 ദിർഹം 80 ഫിൽസായി ഉയർത്തിയിരിക്കുന്നത്.
4: Was brought to you by Danya Group of Companies since 1982. You are listening to Home.

0: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
1: Tickets available on ticketsfy.net.
2: You are listening to Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma.
3: Namaskaram, good evening. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുറച്ച് സന്തോഷമുള്ള ദിവസമാണ്. എല്ലാ ദിവസവും സന്തോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. പക്ഷേ ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ദുബായിയുടെ സന്തോഷമാണ്, നമ്മുടെ യു എയുടെ സന്തോഷമാണ്. എപ്പോഴും രാഷ്ട്രീയ വാർത്തകൾ പോരല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അല്ലേ, സിനിമയോ സാഹിത്യമോ കുറച്ച് നമ്മുടെ കായിക മേഖലയിലെ വാർത്തകളൊക്കെ എടുത്താലോ, ഫുട്ബോളും ക്രിക്കറ്റൊക്കെ വരുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ ഇത്തിഹാദ് റെയിലിൻ്റെ ആ ചരിത്ര യാത്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദുബായിൽ ആദ്യമായിട്ട് ട്രെയിൻ ഷാർജ ഫിജേറ സർവീസിനും തുടക്കമായിരിക്കുന്നു. യാത്രാ രംഗത്തെ യു എയുടെ വിപ്ലവം തന്നെയല്ലേ ഇത്. ഇത്തിഹാദ് റെയിൽ യു എയുടെ വളർച്ചയിലെ നാഴികക്കല്ല്, ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്, വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലല്ലോ, 800-922-0. രാഷ്ട്രീയ ചർച്ചകൾക്ക് വിളിക്കുന്ന അതേ ഗൗരവത്തോടെ, അതേ സ്നേഹത്തോടെ, അതേ ഒരു സഹകരണത്തോടെ ഇന്നത്തെ ചർച്ചയിൽ നിങ്ങൾ വിളിക്കണം പ്രിയപ്പെട്ട ശ്രോതാക്കൾ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം രാഷ്ട്രീയം പറയാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംരക്ഷിച്ചും എതിർ രാഷ്ട്രീയ പാർട്ടികളെ ഒന്ന് നേടാൻ കിട്ടുന്ന അവസരം ഒട്ടും പിന്നെ കളയാതെയും നമ്മൾ പ്രതികരിക്കുന്നവരാണ്. ഈ വിഷയത്തിലും നിങ്ങളുടെ പ്രതികരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം യാത്ര എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് അത്രത്തോളം പ്രാധാന്യം, അതിലേറെ വേഗതയുള്ള യാത്രയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. നമ്മുടെ കേരളത്തിലടക്കം അതിവേഗ റെയിൽപാതയൊക്കെ വരണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും, അത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഓരോ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോഴും ഉണ്ടാകാം. പക്ഷേ വേഗത്തിലെത്തുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് ഓരോ പൗരൻ്റെയും ഓരോ മനുഷ്യരുടെയും ആഗ്രഹവും അവകാശവുമാണ്. 139 കിലോമീറ്ററാണ് ദുബായ് ടു അബുദാബി, 1 മണിക്കൂർ കൊണ്ട് എത്തുന്നതാണ്. 2 മണിക്കൂർ കൊണ്ട് ഒരു യാത്ര പൂർണ്ണമാകുന്നു. ഇനി നമുക്കിപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങുകൾക്കോ എന്തെങ്കിലും വേറെ ഫംഗ്ഷനുകൾക്കോ എന്തിനായിക്കോട്ടെ, നമ്മൾ ദുബായ് ടു അബുദാബി പോയി വരുന്ന ആൾക്ക് ഒരു അര ദിവസത്തിനുള്ളിൽ അവരുടെ ആ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ബാക്കിയുള്ള സമയം അവർക്ക് മറ്റു കാര്യത്തിനായിട്ടോ, വീട്ടിലെത്താനോ, അല്ലെങ്കിൽ കുടുംബത്തിനോടൊപ്പം ഇരിക്കാനോ, കൂട്ടുകാരുടെ ഒപ്പോ, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്കായിട്ടുള്ള മീൻ ടൈം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 200 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ സർവീസ് എന്ന് പറയുമ്പോൾ നോർമൽ റോഡിലെ ഒരു ട്രാഫിക്കിലാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താം. പക്ഷേ റോഡിൽ നമുക്ക് അങ്ങനെ എപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ, പലയിടത്തായിട്ട് ബ്ലോക്ക് വരും, ചിലപ്പോൾ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് വരാം, അതെല്ലാം നമ്മുടെ യാത്രയെ ബാധിക്കും. അപ്പോൾ ഇത്തിഹാദ് റെയിലിൻ്റെ ഈ ചരിത്ര യാത്രയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് ദുബായ് അബുദാബി സ്ട്രെച്ചിലുള്ള യാത്ര, ദുബായ് ടു ഷാർജയുള്ളത്, അതുപോലെ ഷാർജയിൽ നിന്ന് നമ്മുടെ ഫിജേറയിലേക്കുള്ള യാത്ര, അതും ഇന്ന് തുടക്കമായിരിക്കുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കണക്ടിവിറ്റിയിൽ ന്യൂ ഹൊറൈസൺ എന്ന് ദുബായ് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, തുടക്കകാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിളിക്കാം, നിങ്ങൾ വരുമ്പോഴുള്ള യാത്രാമാർഗം എന്തായിരുന്നു, യു എയിൽ ദുബായിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രാമാർഗം ഏതാണ് എന്ന വിഷയങ്ങളിലൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്നത്. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ, ഒരു ട്രാഫിക് അപ്ഡേറ്റ് ആണ്, കുറച്ച് മുമ്പ് വന്നതാണ്. ഒരിക്കൽ കൂടി അത് പറയാണ്, ആഫ്റ്റർ ഗരൂദ് ബ്രിഡ്ജ്, അതായത് ഷാർജ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ്. ഇപ്പോഴും അതേ അവസ്ഥയാണോ അല്ല മാറ്റമുണ്ടോ എന്നുകൂടി നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ, 0585829220 എന്ന നമ്പറിലേക്ക്. എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചതായിട്ടാണ് മനു പറഞ്ഞിരിക്കുന്നത്. ഇൻഫോം ടു ചേഞ്ച് ദ റൂട്ട് ടു എയർപോർട്ട് ടണൽ റോഡ് ഫോർ റീച്ചിങ് ഷാർജ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു കണ്ണിൽ കാഴ്ചയിൽ അല്ലെങ്കിൽ മുന്നിൽ എന്താണ് കാണുന്നത്, മറ്റുള്ളവരൊന്നും നമുക്ക് സഹായിക്കാം അല്ലേ. അതിനിടയിൽ ഫ്ലൈ ദുബായിയുടെ വിമാനം സൗദിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ വാർത്തകൾ, അത് സംബന്ധിച്ചിട്ട് നമുക്ക് ഔദ്യോഗിക പിന്നെ സ്രോതസ്സിൽ നിന്ന് ഒഫീഷ്യലായിട്ട് വരുന്ന വാർത്തകൾ വന്നാൽ മാത്രമേ നമ്മൾ അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ കൊടുക്കൂ. വാർത്ത വന്നിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒഫീഷ്യലായിട്ട് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുക്കൂ. അങ്ങുമിങ്ങും ഊഹാപോഹങ്ങൾ പല വാർത്തകൾ വരും. ഓർക്കുക, വിദേശ രാജ്യത്തിരുന്നിട്ട് നമുക്കറിയാത്ത വാർത്തകൾ സംബന്ധിച്ചിട്ട് ഒരു ഊഹാപോഹത്തിനാരും നിൽക്കരുത് എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലമാണ്. പല വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും വന്നേക്കാം. ഒഫീഷ്യൽ സോഴ്സ് നിന്ന് സ്ഥിരീകരിക്കപ്പെട്ട വാർത്ത വരുന്നത് വരെ ഏത് വാർത്തയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. എന്തായാലും സംഭവം അടിയന്തര ലാൻഡിങ് അവിടെ സൗദി അറേബ്യയിൽ നടത്തിയിട്ടുണ്ട്. ഫ്ലൈ ദുബായിയുടെ ടെലവീവ് വിമാനമാണ് അങ്ങനെ ഒരു അടിയന്തര ലാൻഡിങ് നടത്തിയത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവർ തന്നെ പുറത്തുവിടട്ടെ. എന്നാലും ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലോ, 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ചർച്ചയിൽ പങ്കെടുക്കാം. ഇത്തിഹാദ് റെയിൽ, യുഎയുടെ വളർച്ചയിലെ നാഴികക്കല്ല്. നമസ്കാരം. നമസ്കാരം. ഗുഡ് ഈവനിങ്. ആരാണിത്? രാമേന്ദ്രൻ അടുക്കം. നമുക്കൊക്കെയാണല്ലേ ഈ ഒരു അതിവേഗ റെയിലും ട്രെയിനും ഒക്കെ കാണുമ്പോ നമുക്ക് ഉള്ളിലൊരു ആഗ്രഹം അല്ലേ, പ്രത്യേകിച്ച് മലബാറുകാർക്ക്. എല്ലാവർക്കും വേണം വേഗതയിൽ എത്തണം, അങ്ങനെയല്ല. തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കാസർഗോഡ് ഒരു അത്യാവശ്യത്തിന് വരണമെങ്കിലും ഇതേപോലെ വേണം. നമ്മുടെ ഇത്തിഹാദ് ട്രെയിൻ യാത്ര എങ്ങനെ കാണുന്നു? ഇത് പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുന്നു. രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന രീതിയിലേക്ക് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു. കണക്ടിവിറ്റി ഒക്കെ ഒന്ന് ആലോചിച്ചോക്ക. ഗോൾഫ് എസ്റ്റേറ്റ് സ്റ്റേഷനിൽ നിന്ന് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മളിത് ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. മെട്രോ ഒരു ഭാഗത്ത്, ട്രെയിൻ ഒരു ഭാഗത്ത്, പബ്ലിക് ട്രാൻസ്പോർട്ട്, അബ്ര തുടങ്ങി എല്ലാം ഉണ്ട് ഈ നാട്ടിൽ.
4: അത് ഏതായാലും പിന്നെ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ഒരു ഫ്യൂച്ചറൊക്കെ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു.
3: അതെ,
4: നമ്മുടെ മറ്റേ ഫ്യൂച്ചറിലൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവുമ്പോ അവരൊക്കെ ഒന്ന് കാണാം
3: കാണണമെന്നൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം ആലോചിക്കും പോണോ പോണ്ടേന്ന്.
4: അതെ അതെ അതെ. പിന്നെ അപ്പൊ വലിയൊരു സന്തോഷമാണ് നാട്ടിലൊക്കെ പോയിട്ട്.
3: രാമേന്ദ്രൻ അടുക്ക, താങ്കളെ കേൾക്കുന്നില്ലല്ലോ, മുറിഞ്ഞു പോകുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ല അല്ലെ? ആ ഇപ്പൊ കേൾക്കും, കുറേശ്ശെ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
4: ഈ അങ്ങനെ നാട്ടിലേക്കൊക്കെ പോയിട്ട് പിന്നെ കാണുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഇതിപ്പോ പിന്നെ നിമിഷ നേരം ഒരാൾക്ക് ഫ്യൂച്ചറൊക്കെ എത്തിച്ചേരാഞ്ഞാലേ അത് വളരെ നമുക്കെല്ലാം നല്ല സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.
3: തീർച്ചയായിട്ടും. അപ്പൊ എന്ത് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലും പതിയെ പതിയെ വരട്ടെ അല്ലേ, കാരണം വേഗതയ്ക്കാണല്ലോ പ്രാധാന്യം.
4: അതെ അതെ അതെ. പണ്ട് ഞാനെല്ലാം ഇവിടെ എത്തിയിട്ട് ഏകദേശം 30-32 വർഷമായി. അപ്പൊ ഇതൊന്നും ഇങ്ങനെ യാതൊരു സൗകര്യം ഇല്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഒന്ന് ദുബായിലേക്ക് വരണത്, ഷാർജന്ന് ദുബായിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു. ഇങ്ങനെ ടാക്സി ഇങ്ങനെ ഇതൊക്കെ ചിലപ്പോ മറ്റേ കള്ള ടാക്സി എന്നൊക്കെ പറയാം, അതിലൊക്കെ ഇങ്ങനെ കയറിയിട്ട് എങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ ആണ് പോയിക്കൊണ്ടിണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പൊ അതൊക്കെ മാറി മാറി മാറി മാറി മാറി ഇപ്പൊ അങ്ങനെ ആ ഒരു പഴയ ഒരു ദുബായിയുടെയും മറ്റേ ഷാർജയുടെ ഒക്കെ ആ ഒരു ചിത്രം തന്നെ മനസ്സിന്ന് ഫുള്ളായിട്ട് മാറിയിട്ടുള്ള ഒരു വേറൊരു രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു.
3: അന്നൊക്കെ എങ്ങനെയായിരുന്നു ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ? അവിടെ നിന്ന് ഇപ്പൊ അബുദാബിയിലുള്ള ഒരാള് ദുബായിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ എന്തെങ്കിലും കൊടുത്തേച്ചോ കാണുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരുന്നു അന്ന് യാത്ര ചെയ്ത്?
4: നമുക്ക് നമുക്കൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കാസർഗോഡുകാർക്ക് മാത്രമായിട്ട് റോളയിൽ കുറച്ച് ആൽമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയാം അതിൽ ആ മൂന്നാമത്തെ റോളയാണ് മെയിൻ പോയിന്റ്. എല്ലാവരും റോളയിൽ ഒത്തുകൂടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ലീവ് കിട്ടുമ്പോ പിന്നെ എല്ലാവരും നമ്മൾ റോളയിൽ ഒത്തുകൂടി. അപ്പൊ നമ്മളെ മൂന്നാമത്തെ മാൽമരത്തിന്റെ മുമ്പിൽ നമ്മളെ കാസർഗോട്ടുകാരുടെ കുറച്ച് കേന്ദ്രം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്നാണ് ഈ സാധനങ്ങൾ കൈമാറുക. അപ്പൊ കുറെ ആൾക്കാർക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ പുതിയ ജോലി സ്ഥലങ്ങൾ എവിടെയെന്നൊക്കെ കണ്ടുപിടിക്കുക, അതൊക്കെ അവിടെ സെറ്റാക്കുന്നത്. അപ്പൊ ഒരു നാട്ടിലെ അടുത്തടുത്തുള്ള പ്രദേശത്തിലെ ആൾക്കാരൊക്കെ അവിടെ വെച്ചിട്ട് കാണുമ്പോ ആ നാട്ടിൽ മൊത്തം വിശേഷങ്ങളൊക്കെ പറഞ്ഞ ഒരു മനസ്സിന് നല്ലൊരു സുഖമുള്ള ഒരു പിന്നെ
3: അവസരമായിരുന്നു അല്ലേ. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണക്ടിവിറ്റിയുടെ രംഗത്ത് ഇങ്ങനെ ഒരു, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഫിജേറ വരെ അബുദാബിയിൽ ഒരാൾക്ക് പെട്ടെന്ന് പോയി എത്താൻ പറ്റുന്നു എന്നൊരു സൗകര്യം വരുമ്പോ അത് ഒരു അത്ഭുതമാണ് ഈ നാട് എപ്പോഴും അല്ലേ.
4: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
3: മരുഭൂമിയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്നു. ഇപ്പൊ തന്നെ നോക്കൂ, പശ്ചിമേഷ്യയിൽ സംഘർഷമൊക്കെ ഇങ്ങനെ തുടരുന്ന എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ട് മാന്യം സംഭവിക്കുമ്പോഴും പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ നിന്നൊന്നും പിന്നോട്ട് പോകുന്നില്ല. അതെല്ലാം വളരെ കൃത്യമായിട്ട് നടത്തി കാണിച്ച് ജനങ്ങൾക്കൊപ്പമുണ്ട്. നമ്മള് വികസനത്തിനൊപ്പം
4: കയറി അവിടുത്തെ പിന്നെ ചായ ഒക്കെ കുടിച്ച് മറ്റേ നമ്മളിൽ ഒരാളായിട്ട് ഇങ്ങനെ മാറുമ്പോ
3: അതൊക്കെ ഒരു സന്തോഷമുള്ള കാഴ്ചയാണ് അല്ലേ.
4: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
3: 32 വർഷമായിട്ട് താങ്കൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഈ 32 വർഷത്തില് ദുബായിൽ താങ്കളെ ഏറ്റവും വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ യു എ തന്നെ താങ്കളെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്തായിരിക്കും?
4: അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാം നമുക്കിപ്പോ ഒരു മനസ്സിൽ ഒരു ജോലിയായാലും ബാക്കിയുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലും നമ്മളിപ്പോ ഒരു നാളത്തെ എന്ത് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നടക്കും. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ നമ്മളിപ്പോ ഒരു ഒരു ജോലിയിൽ ഒരു കാര്യങ്ങള് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് അത് നടക്കണമെങ്കിൽ ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചകൾ കഴിയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നടത്താൻ പറ്റും. ആ ഒരു അങ്ങനെയുള്ള ഇത് നമുക്ക് നാട്ടിലും വേണം, അപ്പോഴേ മാത്രമേ നാട്ടിന്റെ
3: യെസ് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ഉണ്ടാകുമ്പോ ഇതൊക്കെ സംഭവിക്കും അല്ലേ. വളരെ സന്തോഷം ശ്രീ രാമചന്ദ്രൻ അടുക്കാണ് പറഞ്ഞത്. 32 വർഷമായിട്ട് യു എയിലുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
5: ഹലോ, ഗുഡ് ഈവനിങ്.
3: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്?
5: ഞാൻ മുഹമ്മദ് റാഫിയാണ്.
3: മുഹമ്മദ് റാഫി, സുഖായിരിക്കുന്നോ?
5: സുഖായിരിക്കുന്നു. മാൻകോളിന്റെ
3: മങ്കോളിന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കയറി വന്ന ഓഫീസിലെ നമ്മുടെ മുന്നിൽ ഇരുന്നിട്ട് മുഖാമുഖം സംസാരിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ വരണം കേട്ടോ. അത് ശരി, ഇവിടെ എത്തിയിട്ടൊന്ന് വിളിച്ചാ മതി കേട്ടോ. നമ്മുടെ റിസപ്ഷനിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടാവും, ഒന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാല് നമ്മളെ കാണണമെന്ന് പറഞ്ഞാ മതി. വരൂ കേട്ടോ ഒരു ദിവസം. എന്തായാലും ഇത്തിഹാദിൽ ഒന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ ഇതുവരെ?
5: അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഈ മാസം സെപ്റ്റംബർ ആഗസ്റ്റ് 2 ആഗസ്റ്റ് 2 ഫുജൈറ ടു അബുദാബി, അബുദാബി ടു തിരിച്ച് ഫുജൈറയിലേക്ക് പോയിരുന്നു.
3: അയ്യോ, രാവിലെ പോയോ? ഏത് സമയത്താണ് യാത്ര ചെയ്തത്?
5: അത് 5:34.
3: ഒരു ഗംഭീര യാത്രയായിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം സൂര്യനെ സൂര്യോദയമൊക്കെ കണ്ട് മലനിരകള് കണ്ട് തണലിന്റെ ഉള്ളിൽ പോയി, എന്ത് രസല്ലേ.
5: നല്ലൊരു യാത്രയായിരുന്നു, വളരെ രസകരമായിട്ട്. ഞാനിപ്പോ 31 വർഷമായി ഇവിടെ.
3: 31? എന്താ ഇത്, 30കളില് വർഷമായിട്ട് ഇവിടെ പൂർത്തിയാക്കിയവരാണ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഒരു 40 വർഷം പൂർത്തിയാക്കിയവരെ വരെ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ.
5: ഞാനിപ്പോ അബുദാബിയിലായിരുന്നു ഫസ്റ്റ് ടൈം. ഫസ്റ്റ് വന്നത് അബുദാബി തന്നെയായിരുന്നു.
3: ഓ ഓ,
5: 1995 ഡിസംബറിൽ.
3: 95 വന്നു അല്ലേ?
5: അതെ അതെ. അബുദാബിയിലായിരുന്നു. അത് കഴിഞ്ഞൊരു 10-12 വർഷം അബുദാബിയിൽ ഉണ്ടായിരുന്നു.
3: ഓക്കെ.
5: അപ്പൊ ഈ അബുദാബിയില് ഇപ്പൊ ചെന്ന് മുഹമ്മദ് ബിൻ സയ്യിദ് സിറ്റി എന്ന് പറഞ്ഞപ്പോ മുസഫ ഷാബിയ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അവിടെ മുമ്പ് ഞങ്ങൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പൊ അവിടെ ചെന്ന് ആ ട്രെയിൻ ചെന്ന് ഇറങ്ങിയപ്പോ എന്തൊരു മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു.
3: പണ്ട് നമ്മൾ നടന്നിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോ ട്രെയിനിൽ നമ്മൾ വന്നിറങ്ങുന്നു അല്ലേ.
5: അതെ, ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതായിരുന്നു. കാരണം നമ്മൊരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയാം. കാരണം നമ്മ ഇങ്ങനെ ഒരു ട്രെയിനിന് പണ്ട് സ്വപ്നം കണ്ടിരുന്നു യു എയിൽ ഇതുപോലെ നമ്മൾ യാത്ര ഇതൊക്കെ യാത്ര ചെയ്യണമെന്നുള്ളത്.
3: അതെ, തീർച്ചയായിട്ടും. വേറെ എന്ത് യാത്രാമാർഗം ഉണ്ടെങ്കിൽ നമുക്കറിയാം, യു എയിൽ അബ്രയിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. അതിനപ്പുറത്ത് വളരെ പെട്ടെന്ന് എത്തുന്ന നമ്മുടെ പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കൂടി ഇഷ്ടം. കാരണം റോഡിൽ എപ്പോഴും ആക്സിഡന്റുകൾ ഉണ്ടാവാം, റോഡ് ബ്ലോക്ക് ഉണ്ടാകാം, നമുക്ക് ഉദ്ദേശിച്ച പോലെ എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇതൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് ഒരാളടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസിലേക്ക് പോകുന്ന സമയം പാലിക്കാനൊക്കെ പറ്റിയ കൃത്യമായിട്ട് അത് ഉണ്ടാകും അല്ലേ.
5: അതെ അതെ, കറക്റ്റാണ്. കാരണം ടൈമിങ് കറക്റ്റ്, നമുക്ക് ഇന്ന സ്ഥലത്ത് എത്താന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നമുക്ക് അവിടെ അബുദാബിയിലേക്ക് എത്തണമെങ്കിൽ അബുദാബിയിലേക്ക് എത്താൻ കറക്റ്റ് ടൈമിൽ എത്താൻ കഴിയും.
3: റാഫി എവിടെയാണ്? നാട്ടില്?
5: നാട്ടില് തൃശ്ശൂര്.
3: തൃശ്ശൂര് അല്ലേ, തൃശ്ശൂർക്കാർ ഇരിങ്ങാലക്കുടയാണ് അല്ലേ. തൃശ്ശൂർക്കാർക്ക് എത്ര ഉണ്ട് മനസ്സിലാവുന്നറിയില്ല, എങ്കിലും വളരെ വേഗത്തിൽ നമുക്കിപ്പോ തൃശ്ശൂരിന്ന് ട്രിവാൻഡ്രം വരെ വളരെ പെട്ടെന്ന് എത്തണം. ഇപ്പൊ 140 കിലോമീറ്റർ ഉണ്ട് ദുബായ് അബുദാബി സ്ട്രെച്ച്, അത് 1 മണിക്കൂറിൽ എത്തുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിവേഗ ട്രെയിൻ ഇല്ല, അപ്പൊ നമുക്ക് എത്താനും പാടുണ്ട്. റോഡിൽ കൂടി പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു 140 കിലോമീറ്റർ ഒക്കെ പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 2.5-3 ചിലപ്പോ 5 മണിക്കൂർ വരെ ബ്ലോക്ക് നീണ്ടേക്കാം അല്ലേ.
5: അതെ അതെ. അപ്പൊ ഞാൻ ഫസ്റ്റ് വന്നത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് 6 മണിക്കൂറാണ് യാത്ര ഉണ്ടായിരുന്നത് കാറിന്, 6-7 മണിക്കൂർ. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ഹൈവേ ഒക്കെ വന്നിട്ട് ഇപ്പൊ അത് ചുരുങ്ങിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും.
3: അതെ, അതാണ്. അപ്പോഴാണ് ഈ വേഗതയുടെ ഏറ്റവും വേഗം കൂടിയ റോഡുകളും അതും ട്രെയിൻ മാർഗം എന്ന് പറയുമ്പോൾ നമുക്ക് റോഡിനേക്കാളും കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാം, വിശ്വസിക്കാം അല്ലേ.
5: വിശ്വസിക്കാം, അത് തന്നെ അത് തന്നെ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലത്തെ
3: അതില് രാഷ്ട്രീയം കാണാതെ നമുക്ക് കുറച്ചുകൂടി ഒരു 10-40 കൊല്ലം ഈ രാജ്യം ചിന്തിക്കുന്ന ഒരു 50 വർഷത്തിന് ശേഷം ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഈ രാജ്യം ചിന്തിക്കുന്നത്. അന്ന് അവർക്ക് എല്ലാ സൗകര്യവും വേണമെന്ന്. പക്ഷെ നമ്മുടെ നാട് 50 വർഷം പിന്നിലാണ് ഇപ്പോഴും, അത് പോകുന്നില്ല.
5: അതന്നെ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ മുൻകൂട്ടി ചിന്തിക്കാനുള്ള കഴിവില്ലാണ്ട്. പല വിദേശ രാജ്യങ്ങളിലും അവർ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പക്ഷെ അവർക്കത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല പല കാര്യങ്ങൾക്കും. അതാണ് നമ്മുടെ നാട്ടിലുള്ള പരാജയം. നമ്മളെ ജനങ്ങൾക്കുള്ള യാത്രാക്ലേശങ്ങളും കാര്യങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും.
3: അതെ, എന്തായാലും ഇച്ഛാശക്തിയുള്ള ഇതുപോലെ ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് നടപ്പാക്കുക, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു ഭരണാധികാരികൾക്കൊക്കെ നമുക്ക് സല്യൂട്ട് ചെയ്യണം നമ്മൾ മലയാളികൾ.
5: തീർച്ചയായിട്ടും. കാരണം യു എയിനെ കണ്ടൊക്കെ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും എത്രയുള്ള സ്വപ്നങ്ങൾ നമുക്ക് ഇപ്പൊ കാണാനായിട്ട് അതുപോലെ അനുഭവിക്കാനായിട്ട് ഞാൻ ഇപ്പൊ യോഗം ഉണ്ടാവും വിചാരിക്കുന്നു.
3: അതെ, തീർച്ചയായിട്ടും.
5: അതെ
3: അതെ, ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കേറുമ്പോ ഒരു ചങ്കിടിപ്പ് ഉണ്ടായിരുന്നു, ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പേജിലൊക്കെ
5: ഇട്ടിട്ടുണ്ട്.
3: പക്ഷെ പിന്നീട് നല്ല രസമാണ് കേട്ടോ, നമുക്ക് ടെൻഷൻ ഒന്നുമില്ല. അത് ആ റൗണ്ട് ബോട്ട് ഒക്കെ എടുക്കുന്ന കാരണം, ലൈൻ ചേഞ്ച് ചെയ്യുന്ന കാരണം, സിഗ്നൽ സ്റ്റോപ്പ് എല്ലാം പക്കയാണ്.
5: കറക്റ്റ്, ഞാനിപ്പോ സ്ഥിരം കാണാറുണ്ടാവാൻ ഞാൻ ചുമരാൻ വണ്ടി ഓടിച്ച് പോകുമ്പോ ഞാൻ വണ്ടിയുടെ അടുത്ത് പോയിരുന്നു. എനിക്ക് പേര് എന്റെ വണ്ടിയുടെ അടുത്ത് ഒരു വണ്ടി
3: ഇടിക്കുന്നു.
5: കറക്റ്റ് ആയിട്ട് അവര് പോകുന്നു, സിഗ്നൽ ട്രാക്ക് മാറുന്നതും ഒക്കെ കറക്റ്റ് ആണ്, ഡ്രൈവർ ഇല്ലാണ്ട് പോകുന്നത്. അതേപോലെ നമ്മൾ എന്തത്രക്ക് ഇവിടെ ഗൾഫിൽ കാണാനിരിക്കുന്നത്
3: അത്ഭുതങ്ങളുടെ പറഭീസ് കൂടിയാണ്, നമുക്ക് കാണാം. എന്തായാലും റാഫി ഒരുപാട് സന്തോഷം, ഇടയ്ക്ക് ഇങ്ങോട്ട് വരൂ കേട്ടോ.
5: ഓക്കെ, തീർച്ചയായിട്ടും വേണം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് UAW നിത്യനെയും ആസിഫിനെയും കണ്ടിരുന്നു.
3: ഓ ശരിയാണ്, അവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു.
5: അപ്പൊ ഞാനപ്പോ മിനി പത്മന്ന് ലീവിന് പോയിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്വേഷിച്ചിരുന്നു.
3: അയ്യോ സന്തോഷം, വന്ന് ഇങ്ങോട്ട് വരൂ കേട്ടോ ഒരു ദിവസം.
5: താങ്ക്
3: യു സോ മച്ച്. വിളിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ, ആത്മാർത്ഥമായിട്ട് തന്നെയാണ് വിളിക്കുന്നത്, വെറുതെ അല്ല. നമസ്കാരം, ഗുഡ് ഈവനിംഗ്, ആരാണ്?
6: ഹലോ, ഗുഡ് ഈവനിംഗ്, റിയാസ് ആണ്.
3: റിയാസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എവിടെയാണ് ധൃതിയിൽ പോകുന്നത്?
6: ഡ്യൂട്ടിയിലെത്തിയതിന്റെ
3: ആ ഒരു ഗൗരവമാണ് കാണിക്കുന്നത് അല്ലേ? എവിടെയാണ് റിയാസ്? നാട്ടിലെവിടെയാ റിയാസേ?
6: കോഴിക്കോട്.
3: കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നോ?
6: ഇല്ല, വിളിച്ചിട്ടില്ല.
3: വിളിച്ചിട്ടില്ല, ഒരു റിയാസ് വിളിച്ചിരുന്നു ഞാൻ. ആ റിയാസ് ആണെന്ന് വിചാരിച്ചു. നാട്ടിലെവിടെയാന്നാ പറഞ്ഞേ?
6: നാട്ടില് പേരാമ്പ്ര.
3: പേരാമ്പ്ര കോഴിക്കോട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു നാടാണ് കേട്ടോ കോഴിക്കോട്.
6: ആണല്ലേ?
3: അത് ശരി, അത് ശരി. പറയൂ, എത്ര വർഷം ഇവിടെ ഉണ്ട്?
6: ഞാൻ 20 വർഷമായി.
3: 20 വർഷമായി. അപ്പൊ 30 കണക്ക് നമ്മൾ 20 പോയേക്കുന്നത്. 20 UAE ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രാ മാർഗം താങ്കൾക്ക് ഏതാണ്? പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. അതിൽ തന്നെ ഏതാണ്? അത് ബസ് ഉണ്ട്, ട്രാം ഉണ്ട്, മെട്രോ ഉണ്ട്, അബ്രേ ഉണ്ട്, ഇതെല്ലാം വരുമ്പോൾ ഏറ്റവും ഇഷ്ടം ഏതാണ്? മെട്രോ ആണ്. കറക്റ്റ് സമയത്തിന് പോകുന്നു, നമുക്കൊരു ടെൻഷൻ വേണ്ട അല്ലേ? ശരിക്കും കണക്ടിവിറ്റി ആണ് ഈ രാജ്യം. അത് എനിക്കൊന്ന് UAE കണ്ടുപഠിക്കണം. ഒരു മെട്രോ സ്റ്റേഷനിൽ എങ്ങനെയാണ് ആളുകൾക്ക് അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് എത്തേണ്ടത്, അതും അധിക സമയം കാത്തു നിൽക്കാതെ. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലും കൂടുതലായിട്ട് നമ്മൾ അവരെ കണ്ടുപഠിക്കുക, അവരെ കണ്ടുപിടിക്കുക പറയുമ്പോൾ നമ്മുടെ രാജ്യം കുറെയൊക്കെ കണ്ടുപിടിക്കേണ്ടത്. എനിക്കൊന്ന് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ എത്ര നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നതായിരിക്കും അല്ലേ?
6: അതെ അതെ, അതൊരു ഫസ്റ്റ് യാത്ര ചെയ്തപ്പോൾ സമയോചിതം സുഖവുമായ യാത്രാ അനുഭവം
3: ഉണ്ടായിട്ടുണ്ടായിരുന്നു.
6: മാത്രമല്ല ആദ്യം ഞാൻ പറഞ്ഞാൽ ബസ് കയറുന്ന സമയത്ത് പൈസ ആയിരുന്നു, ഡയറക്റ്റ് നമ്മൾ പൈസ കൊടുക്കുകയായിരുന്നു. പിന്നെ അത് നോൺ കാർഡിലേക്ക് വന്നു.
3: അതേ നോൾ കാർഡ് വെച്ചിട്ട് നമുക്കിപ്പോ മെട്രോയിലും അതുപോലെ ട്രെയിനിലും ഗൾഫ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് അങ്ങനെ പോവാന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് എത്ര പെട്ടെന്ന് ഹാസൽ ഫ്രീ ആയിട്ട് നമുക്ക് വളരെ പ്രശ്നങ്ങൾ ഇല്ലാതെ യാത്ര ചെയ്യാൻ വേണ്ടി രാജ്യം ഒരുക്കുന്നുണ്ട് അല്ലേ?
6: അതെ അതെ, ഇന്നത്തെ സ്റ്റേഷൻ ഇപ്പോ ഓപ്പൺ ആയതോടുകൂടി UAE ഒരു പുത്തൻ ഉണർവാണ് സമ്മാനിച്ചിട്ടുള്ളത്.
3: ശരിക്കും
6: സഞ്ചാര മേഖല കൂടുതൽ ശക്തിപ്പെടാൻ ഒരു സംശയമില്ല,
3: ഉറപ്പായിട്ടും.
6: അത് മാത്രമല്ല, നമ്മളെ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ നമുക്ക്
3: അതാണ്, അത് വലിയൊരു പോയിന്റ് ആട്ടോ. നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഒരു ഫിജേറയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെയോ നമ്മളൊരു കുടുംബക്കാരെയോ നമ്മൾ ഈ ദൂരം കാരണം പോയി കാണാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല,
6: പോവാം. അതെ അതെ, ഇപ്പൊ ഞാനിപ്പോ എന്റെ നാട്ടിലെ ആളുകൾ ഒരുപാട്, എന്റെ മഹൽ ഉള്ള ആളുകൾ ഒരുപാട് അബുദാബിയിലുണ്ട്, കുജറയിലുണ്ട്. പക്ഷെ അത് നമ്മള് സോഷ്യൽ മീഡിയയിലേക്ക് കോണ്ടാക്ട് ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിലൊരു ഒന്ന്
3: ശരിക്കും നമ്മള് പൈസ കൊടുത്താലും കുഴപ്പമില്ല, ചില സമയത്ത് നമുക്ക് സമയത്തിന് എത്താൻ വേഗതയിൽ എത്തുക, എന്നിട്ട് അത് തീർത്ത് നമുക്ക് തിരിച്ചെത്തുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്.
6: അതെ അതെ, നമുക്ക് ചുരുക്കി പറഞ്ഞ പോലെ നാട്ടുകാരെ കാണാൻ വേണ്ടി വയനാട്ടിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല.
3: അതെ അതെ, ശരിക്കും അങ്ങനെ എന്തുകൊണ്ട് ഒരു സന്തോഷമാണ് അല്ലേ?
6: അതെ അതെ,
3: നമുക്ക്
6: പോണം പോണം പോണം. അത് മാത്രമല്ല, കുടുംബത്തെ ഒന്ന് കാണിച്ചുള്ള ആഗ്രഹം തോന്നുന്നു.
3: ഉറപ്പായിട്ടും
6: കൊണ്ടുപോകും. ഇങ്ങനെയുള്ള ഒരു മനോഹരമായ കാഴ്ചകള് ഒരു മനസ്സിൽ നമുക്ക് വരുന്നൊരു പ്രേരണയാണല്ലോ.
3: അതെ അതെ. എവിടെ താമസിക്കുന്നത് താങ്കള്?
6: ഞാന് താമസം റാഷിദിയിലാണ്.
3: റാഷിദിയിലാണ് അല്ലേ? ഫിജേറ വഴി അബുദാബി പോയിട്ട് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന തരത്തിലൊക്കെ ഒരു ഒരു യാത്ര പ്ലാൻ ചെയ്യും, നല്ല രസം ഉണ്ടാവും.
6: അതെ തീർച്ചയായിട്ടും ഉണ്ടാവും.
3: യെസ്, ഒരു വീക്കെൻഡ്
6: നമ്മുടെ നാട്ടില് പിന്നെ ഫോറസ്റ്റില്
3: നിലമ്പൂര്, അതെ അതെ,
6: മുത്തങ്ങ, വയനാട്ടൊക്കെ, ബാംഗ്ലൂർ.
3: യെസ്, അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാക്കട്ടെ, കുടുംബമായിട്ടൊന്ന് പോയി കാണൂ കേട്ടോ.
6: അതെ തീർച്ചയായിട്ടും.
3: ഒരുപാട് സന്തോഷം, ഒരു പേരാമ്പ്രക്കാരനെയാണ് ലൈനിൽ കിട്ടിയത്. ആ നാട്ടുകാരോട് പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്, ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. ആരാണിത്?
7: മിനി പത്മ
3: സുഗേഷ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൊറേ നാളായല്ലോ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ. ഇവ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടോ? യാത്ര ചെയ്തോ ട്രെയിനില?
7: ഇല്ലില്ല, ഞാന് യാത്ര മെട്രോ അല്ലേ.
3: ആ മെട്രോയിലാണ് യാത്ര അല്ലേ?
7: മെട്രോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത്.
3: സുഗേഷ് ആണോ മെട്രോ ഉണ്ടാക്കിയത്?
7: ഞങ്ങള് 2008-2009 ഞങ്ങളെ
3: അത് ശരിയാ, കാര്യമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ചെലപ്പോ പറയാറില്ല ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ, നമ്മൾ കളി പറയാറില്ലേ.
7: ആ
3: ഉറപ്പായിട്ട് ഒരു മലയാളിയുടെ വേർപ്പായി എന്തായാലും ഉണ്ടാവും. എന്തായാലും സുഗേഷ് അതൊരു സന്തോഷ വാർത്ത കേട്ടോ.
7: കനേഡിയൻസിന്റെ കൂടെ ആയിരുന്നു, പിന്നെ നല്ല നല്ല പ്രൊജക്ട് ആയിരുന്നു, പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു വർക്കിനൊക്കെ. നമ്മള് ലോക്കൽ പർച്ചേസിംഗ് ഒന്നുമില്ല, അവര് ഇറ്റലി അങ്ങനെയൊക്കെ
3: ാണെന്ന് അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. ശരിക്കും ഇന്ന് രാവിലെ നമ്മള് ഈ ഇത്തിഹാദിന്റെ ആ ട്രെയിൻ ഫസ്റ്റ് ആയിട്ട് ദുബായിന്ന് അബുദാബിയിലേക്ക് പോയപ്പോ അവിടുന്ന് തിരിച്ചു വരുന്ന കൂട്ടത്തില് അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സ് സേഫ്റ്റി ഓഫീസേഴ്സ് ഒക്കെ നമ്മളോട് ഓണേറെ സംസാരിച്ചിരുന്നു. അവരുടെയൊക്കെ ഒരു സന്തോഷമുണ്ടല്ലോ. ഇപ്പൊ സുഗേഷ് പറഞ്ഞ പോലെ ഞങ്ങളുടേതൊക്കെയാണ് മെട്രോ, ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു അഭിമാനമില്ല. അതുപോലെ അദ്ദേഹം ഇന്ന് സംസാരിച്ച്
7: ഓരോ ഭാഗത്ത് നമ്മള് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് 25 സ്റ്റേഷന്റെ ഇൻചാർജ്
3: ഉണ്ടായിരുന്നു.
7: അത് നമ്മള് റെഡ് ലൈൻ ഉണ്ടായിട്ട്, റെഡ് ലൈൻ കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രീൻ ലൈൻ വന്നത്.
3: മനസ്സിലായി, ആദ്യം റെഡ് വന്നു, പിന്നെ ഗ്രീൻ വന്നു, പിന്നെ ബ്ലൂ വരുന്നു, ഗോൾഡ് വരാൻ പോകുന്നു അല്ലേ.
7: അപ്പൊ ഈ രണ്ടെണ്ണം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താണ്, സ്റ്റേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻഡ്രസ് കമ്പനീനെ കുറിച്ച് ഞാൻ പറയുന്നു. കാരണം ഒരു ജി എം ആർന്നു, മൈക്ക് ലിസ്റ്റ് ആർന്നു എന്റെ പോസ്റ്റ്. അവരാണ് എനിക്ക് ലൈസൻസ് ഒക്കെ എടുത്തത് വണ്ടി, അതുകൊണ്ട് അതുകൂടി ഞാൻ പറയുന്നത്. അത്രയും നല്ലൊരു ഇംഗ്ലീഷിനോട് വർക്ക് ചെയ്യുമ്പോൾ സുഖമാണ് ഞാൻ പറയുന്നത്. നല്ല സപ്പോർട്ടിംഗ് ആണ് മലയാളീസിനെ.
3: ഇപ്പൊ ഈ മെട്രോ പ്രോജക്ടിന്റെ ഭാഗമായ വ്യക്തിയാണല്ലോ സുഗേഷ്. ആ മെട്രോന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു ട്രെയിൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസവും ഈ കണക്ടിവിറ്റിയില് മൊബിലിറ്റിയില് ഇവയെ ഉണ്ടാക്കിയ വിപ്ലവത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ?
7: ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോ ശ്രീധരൻ സാർ ഉണ്ടല്ലോ,
3: മെട്രോ മാൻ ഈ ശ്രീധരൻ,
7: കോസ്റ്റ് കട്ടിങ്ങിലൂടെ എത്ര മാത്രം നമുക്ക് ചെയ്യാം. ഇവിടെ അങ്ങനെ കോസ്റ്റ് കട്ടിംഗ് ഒന്നും നോക്കില്ല, ഇത് ക്വാളിറ്റി മാത്രമേ നോക്കൂ.
3: അതെ,
7: അത്ര എത്ര ബില്യൻസ് പോയാലും ഒരു അത് പ്രശ്നമല്ല, പക്ഷെ ക്വാളിറ്റി മസ്റ്റ് ആയിരിക്കണം. എവിടെ ഒരു കംപ്ലൈന്റ് വരരുത്. പക്ഷെ നമ്മുടെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും, പിന്നെ നമ്മുടെ വെതർ അറിയാമല്ലോ, വെതറിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്.
3: തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ യുഎക്ക് ഇല്ലല്ലോ അല്ലേ, കൂടുതലായിട്ട് ഒരേ കാലാവസ്ഥയിലാണ് കൂടുതൽ പോകുന്നത്.
7: എന്തായാലും എന്താണ് ഇവിടുത്തെ എല്ലാം, പക്ഷെ അന്നും ചില ടാക്സിക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിലൊക്കെ ഇത്ര മാത്രം ആൾക്കാർ കയറും ഞങ്ങൾ കളിയൊക്കെ ചെയ്യും.
3: ശരിക്കും ഈവനിങ് പീക്ക് ടൈമിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം ലാഭകരത്തിലാണ്. ഇവയിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് നമുക്ക് പറയാം, ദുബായ് മെട്രോ അല്ലേ. ഇനി അതും ആ ട്രെയിനിന്റെ രൂപത്തിലും അത് അങ്ങ് വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഫുജൈറ തൊട്ട് അബുദാബി തൊട്ട് ദുബായ് ഷാർജ എല്ലാ എമിറേറ്റുകളെയും കവർ ചെയ്തിട്ട് ഒരു ഒരു രാജ്യത്തിന്റെ സിരകളിലൂടെ ഒരു ട്രെയിൻ ഓടുക എന്ന് പറയുന്ന ഒരു ഏരിയൽ വ്യൂല് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു വല്ലാത്തൊരു ദൃശ്യമായിരിക്കും അതല്ലേ. അതെ, സുഗേഷ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നോണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടില് ഏറ്റവും അധികം പ്രായോഗികം പ്രത്യേകിച്ച് കേരളത്തില് വന്ദേ ഭാരത് പോലുള്ള ട്രെയിൻ ആണോ അതോ അതിവേഗ ഈ കെ റെയിൽ സിൽവർ ലൈൻ ഇതൊക്കെ നമുക്ക് വേണ്ടതല്ലേ? താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്?
7: മാഡം, നമ്മുടെ നമ്മുടെ അവിടെ ഭയങ്കര കേറുണ്ട്, ഭയങ്കര അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
3: ശരിക്കും ജിയോഗ്രഫിക്കൽ പ്രശ്നം നമുക്ക് ഒരുപാടുണ്ട് അല്ലേ, ഡെമോഗ്രഫിക് പ്രശ്നം.
7: അവിടെ ഒരു നേരം ഭൂമി ഉണ്ടെന്ന് തന്നെ എന്തോരം പ്രശ്നമാണ്, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ എന്താ ഗവൺമെന്റ് പറയണ അതല്ലേ,
3: ഒരു പ്രഖ്യാപനം നടത്തുന്നു അത് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നു.
7: മറ്റേ നമുക്ക് ഭൂമി വിട്ട് കിട്ടാൻ ഏറ്റവും വലിയ പ്രശ്നം.
3: ശരിക്കും അതെ അതെ,
7: എന്നാലും മാറ്റം വരും. ഇത്രയൊക്കെ ഓരോ ഇതിലെ നല്ല മാറ്റം കൊണ്ടുവരുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിലായാലും ട്രാൻസ്പോർട്ടിംഗിലായാലും ഒക്കെ.
3: തീർച്ചയായിട്ടും വന്ദേ ഭാരത് വന്നല്ലോ, ഇനി പിന്നാലെ പിന്നാലെ ബുള്ളറ്റ് ട്രെയിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കേരളം. അതാണ് സന്തോഷം കേട്ടോ സുഖേഷ്. അങ്ങനെ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കേൾക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. ഇടയ്ക്ക് വിളിക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച് സുഖേഷ്. എന്ത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞല്ലേ. അത് മാത്രമല്ല, ദുബായ് മെട്രോയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയോട് നമുക്ക് ഓണേറൊക്കെ സംസാരിക്കാൻ പറ്റുന്ന പറയുമ്പോൾ നമ്മളും പ്രൗഡാണ്, അഭിമാനം കൊണ്ടാണ് ഇരിക്കുന്നത്. അടുത്ത കോളിലേക്ക് പോയാലോ, വിളിക്കാം 800 9220. എനിക്കും ഇത്തിഹാദ് ട്രെയിനിനെ പോലെ 200 km/h വേഗതയുണ്ടെന്ന് ചിലരിവിടെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സ്പീഡ് കുറയ്ക്കണോ? കുറയ്ക്കാലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
8: ഹലോ, നമസ്കാരമുണ്ട്.
3: നമസ്കാരമുണ്ടല്ലോ, ആരാണിത്?
8: ഞാൻ സിദ്ദീഖാണ്. സിദ്ദീഖ്,
3: സിദ്ദീഖ് സുഖായിരിക്കുന്നു. എവിടെ നിന്നാ വിളിക്കുന്നത്?
8: ഞാൻ ദുബായിൽ നിന്നാണ്.
3: നാട്ടിൽ എവിടെയാണ്?
8: നാട്ടിൽ
3: തൃശ്ശൂർ കുന്നംകുളം അല്ലേ? പറയൂ. അങ്ങനെ ഒരു ട്രെയിൻ സർവീസ് നമ്മുടെ ദുബായിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ദുബായിൽ ഒരു ട്രെയിൻ, ദുബായിൽ മെട്രോ വന്നു, ദുബായിൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ട്രെയിൻ ഉണ്ടോ എന്ന് നമ്മളോട് കുറെ പേര് നാട്ടിൽ നിന്ന് കളിയാക്കാറുണ്ട്. ഇപ്പതാ നമുക്ക് ട്രെയിനും വന്നു.
8: ഇത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ഒരു ദിവസം തന്നെയാണ് ഇതൊക്കെ. ദിവസങ്ങളൊക്കെ നമ്മുടെ നാട്ടില്, നമ്മുടെ നാട്ടിൽ നിന്ന് പോരുമ്പോ ഇങ്ങനെ ആയിരുന്നില്ല. UAE എന്ന് പറഞ്ഞാല് നമ്മള് കാണുന്ന ദുബായ് ഇന്ന് വളരെ അധികം മാറിയിരിക്കുന്നു.
3: അത് എത്ര പെട്ടെന്നാ മാറിയിരിക്കുന്നത് അല്ലേ?
8: അതെ. അപ്പൊ ഇവിടുത്തെ ഈ ഗവൺമെന്റിന്, അതെ UAE ഗവൺമെന്റിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് അവരെന്ത് ഉദ്ദേശിച്ചോ ആ ഉദ്ദേശം ഒരു തടസ്സങ്ങളും ഇല്ലാതെ ജനങ്ങളിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പോ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഓരോ ഇപ്പൊ മെട്രോ ആണെങ്കിൽ നമുക്ക്, ഞാൻ കുറച്ചു നാളെ മെട്രോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളു ജോലിക്ക് ജോലിയായിട്ട് ബന്ധപ്പെട്ട്. നമ്മള് കറക്റ്റ് ആ ജോലിക്ക് കയറുന്ന സമയം, ആ കറക്റ്റ് നമ്മൾ അവിടെ എത്തുന്ന സമയം, നമ്മൾ പഞ്ചിങ് ടൈം, അതൊക്കെ കറക്റ്റാണ്. നമുക്കൊരു തടസ്സങ്ങളില്ലാതെ പോകുന്ന യാത്രയാണ് അതൊക്കെ,
3: ഉറപ്പായിട്ടും.
8: അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാ പോലും നാട്ടിലും ഇതുപോലൊക്കെ വരണം എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്.
3: ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമുക്കൊരു റെയിൽ സർവീസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു റെയിൽ സർവീസ് ഒരു April 6 1853 ആരംഭിച്ചതാണ്. മുംബൈയിൽ നിന്ന് താനെ വരെ പോകുന്ന ഒരു 400 യാത്രക്കാരുമായിട്ട് ചെറിയ കിലോമീറ്റർ ദൂരം പോയ ഒരു സർവീസിലാണ് നമ്മൾ ആരംഭിച്ചത്. പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ നെറ്റ്വർക്കുകളിൽ ഒന്നായിട്ട് നമ്മൾ മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിന്റെ വേഗത കുറഞ്ഞു പോയി. അവരുണ്ടാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലൊന്നും നമുക്ക് വന്നില്ല.
8: അതാണ്, ഇത്രയും വർഷങ്ങളായിട്ട് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി. ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഒരുപാട് കൂടിയിരിക്കുന്നു. നമുക്ക് യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. റോഡൊന്നും ആ ഒരു മാറ്റത്തിലേക്ക് വരാതെ ഇന്ന് വാഹനങ്ങൾ കൂടിയിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റോഡിൽ തിരക്ക് കാണുമ്പോ തന്നെ ആ റോഡ് അടുത്ത റോഡിന്റെ പണി തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ എത്ര പെട്ടെന്നാണ് നമ്മള്. ഇപ്പൊ ഞാനൊക്കെ 30 കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ റോഡ് ഓരോ സമയത്ത് ഓരോ ഘട്ടങ്ങളിലും അങ്ങനെ മാറ്റങ്ങൾ കാണുകയാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കും ഇത് നമ്മുടെ നാട്ടിലല്ലല്ലോ എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് നാട്ടിൽ കൂടുതൽ നമ്മൾ ജീവിച്ചത് ഇവിടെ നാട്ടിലാകെ ഒരു മാസം നിൽക്കുന്നുള്ളോ.
3: ബാക്കി
8: നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഇവിടെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണ്.
3: നമ്മുടെ നാട്ടിൽ അങ്ങനെ താമസിയാതെ വരട്ടെ. ഇപ്പൊ നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല നമ്മുടെ നാട്. നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് റെയിൽ രംഗത്ത് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ കുറച്ചുകൂടി ഗൗരവമായിട്ട് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഒക്കെ ആലോചനകൾ നടക്കുന്നുണ്ട്. അതുപോലെ സബർമതിയിൽ നിന്ന് ഇപ്പൊ പിന്നെ CNG ഓടുന്ന ട്രെയിനുകളെ കുറിച്ച് വരുന്നുണ്ട്, ബുള്ളറ്റ് ട്രെയിൻസ് വരുന്നുണ്ട്. കേരളത്തിൽ തന്നെ സിൽവർ ലൈനെ കുറിച്ചുള്ള സാധ്യതകളൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ് അല്ലേ?
8: അതെ അതെ, ഇത് നമ്മൾ സാധ്യതകൾ കുറിച്ച് പഠിക്കുമ്പോഴും ഇതില് രാഷ്ട്രീയക്കാർ അതിനെ വേറെ രീതിയിലേക്ക് കാണുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. ഞങ്ങൾ ഭരിക്കുമ്പോ ഞങ്ങൾ ചെയ്യണമെന്ന് നോക്കുമ്പോ അടുത്ത ആൾക്കാർ അതിന് എതിരായിട്ട് വരിക. എന്ത് കഷ്ടം നോക്ക്. അപ്പൊ അവര് ചിന്തിക്കുന്ന അവര് വരുമ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ ഞങ്ങൾ കൂടുന്നു. ഇത്തരം കാര്യങ്ങളിലൊന്നും രാഷ്ട്രീയം കാണാതെ ഒരു പാർട്ടി അതിനുവേണ്ടി ഒരു ഗവൺമെന്റ് അതിന് നിൽക്കുമ്പോ അടുത്ത
3: ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് സിദ്ദീഖ്, തൃശ്ശൂർ അല്ലേ? കുന്നംകുളം. ആയിക്കോട്ടെ, ഇടയ്ക്ക് വിളിക്കൂ
8: കേട്ടോ.
3: അതുപോലെ ഇത്തിഹാദ് റെയിൽ യാത്ര ചെയ്തോ? അത് ചോദിക്കാൻ വിട്ടുപോയി.
8: ഇല്ല, യാത്ര ചെയ്യണം തീർച്ചയായിട്ടും.
3: ഈ ആഴ്ച തന്നെ പറ്റുമെങ്കിൽ ഒന്ന് പോകും കേട്ടോ.
8: യെസ്,
3: താങ്ക് യു സോ മച്ച്. അദ്ദേഹമാണ് സംസാരിച്ച സിദ്ദീഖ് എന്നുള്ള പേര്. എനിക്ക് ചില പേരുകൾ പെട്ടെന്ന് മനസ്സിന്ന് പോകുന്നു. സിദ്ദീഖ് മനസ്സിൽ ഇടയ്ക്ക് വിളിക്കൂ കേട്ടോ. അതുപോലെ ഇത്തിഹാദ് റെയിൽ യാത്ര ചെയ്തോ? അത് ചോദിക്കാൻ വിട്ടുപോയി.
8: ഇല്ല, യാത്ര ചെയ്യണം തീർച്ചയായിട്ടും.
3: ഈ ആഴ്ച തന്നെ പറ്റുമെങ്കിൽ ഒന്ന് പോകും കേട്ടോ.
8: തീർച്ചയായിട്ടും.
3: താങ്ക് യു സോ മച്ച്.

0: തിരുവനന്തപുരത്ത് എന്തൊരു വിശേഷം, സുഖങ്ങളായിട്ടിരിക്കുന്നു അല്ലേ? അത് ശരി. ഇവിടെ എവിടെയാണ്? ദുബായിലാണോ? അത് ശരി. മനോജ് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഞാൻ ഈ ശബ്ദം അധികം കേട്ടിട്ടില്ല.
1: എന്റെ മോൻ എപ്പോഴും പറയും വിളിക്കാൻ.
0: ആണോ മോൻ? അത് ശരി, എനിക്ക് ഒരുപാട് സന്തോഷം. അത് ശരി. ജോലി കഴിഞ്ഞ് വരികയാണോ? വീട്ടിലെത്തിയാ? എങ്ങനെയാണ്? അത് ശരി. പറയൂ, ട്രെയിൻ യാത്രയൊക്കെ നടത്തിയോ? ഇത്തിഹാദിൽ കയറിയോ? കയറാൻ ഒരു പ്ലാൻ?
1: ഞാൻ എന്റെ അച്ഛൻ റെയിൽവേ ആയിരുന്നു, ആർപിഎഫിലെ എസ്ഐ ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു 141 കിലോമീറ്റർ ഉണ്ടല്ലോ അബുദാബി ടു ദുബായ്.
0: അതെ അതെ, 139-140 ആ ഒരു സ്ട്രെച്ചിൽ വരും.
1: പക്ഷെ നമ്മുടെ നാട്ടില് ഇത്തിരി ഒരു പുള്ളി വിളിച്ചാ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടില് ഇതുപോലെ നമ്മുടെ നാടായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ
0: പറ്റില്ല.
1: നമ്മുടെ നാട്ടില് ഒരു ഇവിടെ ഒറ്റ ട്രെയിനാണ് ഓടുന്നത്. നമ്മുടെ നാട്ടിൽ ഒറ്റ ട്രെയിനല്ല,
0: ഒരുപാട്.
1: ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ റെയിൽ ശൃംഖല ഉള്ള ഒരു നാടാണ് ഇന്ത്യ. ഒരു നമ്മുടെ കേരളത്തിന് എന്തോരം ട്രെയിനാ പോകുന്നത്. അപ്പൊ നമുക്ക് നാടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല.
0: താങ്കൾ മനോജ് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർക്കുന്നത്, രാവിലെ ഒരു മലബാർ പോവും, പരശുരാം പോവും, മംഗള വരും, രാജധാനി വരും,
1: നേത്രാവതി,
0: വന്ദേ ഭാരത്,
1: മുന്നേ ഒരു ജയന്തി ജനത
0: പോകണം. ജയന്തി ജനത
1: 5 hours വേണം അല്ലേ? 5 hours വേണം.
0: അതുപോലെ ചില ട്രെയിൻ പോവാൻ വേണ്ടി പണ്ടൊക്കെ പിടിച്ചിടുമായിരുന്നു മറ്റൊരു ലോക്കൽ ട്രെയിനുകൾ അല്ലേ?
1: നമ്മുടെ നാട്ടിലായിട്ട് ഒരിക്കലും
0: കമ്പയർ
1: ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കമ്പയർ ആവില്ല. ഇപ്പൊ വന്ദേ ഭാരത് 3.5 മണിക്കൂർ നമ്മൾ
0: എറണാകുളത്തെത്തും.
1: നമ്മളൊക്കെ ഭയങ്കര മാറ്റമാണ് അതൊക്കെ. ഇവിടെ ആ ഒരു ട്രെയിൻ ഓടുന്നത് 1 മണിക്കൂർ കൊണ്ടൊക്കെ
0: എത്തും. വന്ദേ ഭാരത് വന്ന സമയത്ത് മനോജ് എല്ലാവരും പറഞ്ഞു ഇതിൽ ആരെയും കയറും, ഇത്രയും പൈസ കൊടുക്കോ, ഇത് മുതലാവോന്നൊക്കെ. ഇപ്പൊ വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം.
1: ടിക്കറ്റ് കിട്ടാനില്ല, ഇനിയും വന്ദേ ഭാരത് വേണമെന്ന് പറഞ്ഞ് അടികൂടാണ്.
0: ശരിക്കും അല്ല, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, നമുക്കൊരു റെയിൽ സംസ്കാരമുണ്ട്. നമ്മളെപ്പോഴും പണം നൽകി വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ, സീസൺ ടിക്കറ്റ് ആയാലും അതല്ലാത്ത ടിക്കറ്റ് ആയാലും, നമ്മളത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളങ്ങനെ ഒരു കള്ളവണ്ടി കയറിയിട്ടോ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോവാറില്ല.
1: ഒരിക്കലും ഇന്ത്യൻ റെയിൽവേയില് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു
0: കേരളം,
1: ഏറ്റവും കൂടുതൽ വന്ദേ ഭാരതിനെ ഏറ്റവും കൂടുതൽ ഇട്ടേക്കുന്നത് കേരളത്തിലേക്കാണ്. കാരണം കറക്റ്റ് വരുമാനമാണ് കേരളത്തിൽ നിന്ന് കിട്ടുന്നത്. ആരും കള്ളവണ്ടി കയറുന്നില്ല, അങ്ങനത്തെ ഒരു പരിപാടിയും കാണിക്കുന്നില്ല, കറക്റ്റാ പോകുന്നത്.
0: അല്ല, നമ്മുടെ UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യൻ താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എങ്കിൽ കൂടിയും ചില ഇച്ഛാശക്തികളോട് കൂടിയിട്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആർജവത്തോടുകൂടി ഇപ്പൊ ചില ട്രെയിൻ പദ്ധതികൾ, ചില റെയിൽ പ്രോജക്ടുകൾ അതിവേഗത്തിൽ എത്തുക. നമുക്ക് സമയം എന്ന് പറയുന്ന വലിയ പ്രാധാന്യമാണ്. സമയം, സുരക്ഷ, വേഗത, ഇതൊക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്.
1: നമ്മൾ വേറൊരു കാര്യമുണ്ട്, ഇതിവിടെ രാജഭരണമാണ്, ഒറ്റ ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. നമ്മുടെ നാട്ടിലെ ജനാധിപത്യമാണ്.
0: ഒരു 100 അഭിപ്രായം വരും, ഒരു അഭിപ്രായത്തെ എതിർക്കും, എല്ലാം വരും,
1: എല്ലാം ഒന്ന് നോക്കേണ്ടി വരും.
0: പക്ഷെ വികസനം വരുമ്പോ നമ്മൾ ഇടയ്ക്ക് ഓർത്തു പോകും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നല്ലതെന്ന്. അല്ലേ, വികസന കാര്യത്തിൽ
1: ഓർത്തു പോകും ഈ ഒരു ഇങ്ങനെ ഒരു രാജഭരണമാണെങ്കിൽ എന്ത് ഡെവലപ്പ് ആയിരിക്കും എന്നുള്ള ചിന്ത നമ്മൾ ചിന്തിച്ചു പോകും.
0: എന്തായാലും സന്തോഷമുണ്ട്. പറ്റെങ്കിലും ഒന്ന് യാത്ര ചെയ്യട്ടോ. മോൻ കൂടെ ഉണ്ടോ? മോൻ യാത്ര
1: ചെയ്യുന്നുണ്ട്.
0: ഇന്നെന്തായാലും പറയണം മോന്റെ പേരെന്താണ്? ആദവ് മുരളി അല്ലേ? ആദവ് മുരളി. ഇതേ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്, മോനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എത്രാം ക്ലാസ്സിലായി ആള്?
1: 2nd class.
0: അത് ശരി, ചെറിയ കുട്ടിയാണല്ലേ?
1: അത്
0: ശരി. പറ്റുമെങ്കിൽ ഇവിടെ നമ്മുടെ ഓഫീസില് മങ്കൂളിലാണ്, ഇതുവഴി പോകുമ്പോ മോനെയും കുട്ടി ഒരു ദിവസം വരും കേട്ടോ. മനോജ് ഒരുപാട് സന്തോഷം, ട്രിവാൻഡ്രംകാരെ നല്ല ഇഷ്ടമാണ് കേട്ടോ.
1: താങ്ക് യു
0: സോ മച്ച്. മനോജാണ് വിളിച്ചത്. ഒരുപാട് കാലമായിട്ട് മനോജ് ആഗ്രഹിക്കുന്നുണ്ട് വിളിക്കാൻ, ഇന്നാണ് വിളിച്ച് കിട്ടിയെന്ന് പറയുന്നു. ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന കുറേ മനുഷ്യരുണ്ടല്ലേ, അതിലൊരാളായിട്ടാണ് എനിക്ക് മനോജിന് തോന്നിയത്. ചിലര് സംസാരം നമ്മുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് കയറും. നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട ഒരു കൂട്ടുകാരനെ പോലെയൊക്കെ തോന്നുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഹലോ,
0: കേൾക്കുന്നുണ്ടല്ലോ, ആരാണിത്?
2: എന്റെ പേര് ദീപക്.
0: ദീപക്, മുമ്പ് വിളിച്ച ദീപക് ആണോ? അയ്യോ, അത് കൊറേ ആയല്ലോ അല്ലേ. എന്നിട്ട് എന്താ, ഫുട്ബോളും തട്ടി അങ്ങ് പോയോ? പിന്നെ കണ്ടില്ലല്ലോ.
2: പിന്നെ രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റിയ സംസാരത്തിൽ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്, പക്ഷെ അവരോട് കിടപിടിക്കാനുള്ള കഴിവ് നമുക്കില്ല.
0: ആര് പറഞ്ഞു? നമുക്ക് പറയേണ്ട, നമ്മൾ പറയും. വിളിക്കണം കേട്ടോ.
2: ഈ ടോപ്പിക് കേട്ടപ്പോൾ വേറെ ഒന്നല്ല, ഞാൻ ഓൾറെഡി മറ്റന്നേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്.
0: അതാണ്, എവിടുന്ന് എവിടേക്കാ?
2: ഞാൻ അബുദാബിന്ന്, ഞാൻ ആക്ച്വലി താമസിക്കുന്നത് MBZ സ്റ്റേഷനിൽ നിന്ന് ഒരു 100 meter ഡിസ്റ്റൻസിലാണ്.
0: അത് ശരി.
2: അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ഒരു എനിക്കും വൈഫിന് ദുബായിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കാറ് ഓടിച്ചു വരാന്ന് വിചാരിച്ചു, പിന്നെ ടിക്കറ്റ് ഓപ്പൺ ആയപ്പോ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്.
0: ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ അല്ലേ?
2: തീർച്ചയായും.

0: നമുക്ക് അവിടുന്ന് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ ഈസി ആയിട്ട് അവരുടെ ഓഫീസിൽ പോകാനും കാര്യങ്ങളെല്ലാം നടക്കും. അപ്പൊ പിന്നെ ബെസ്റ്റ് വേ അതാണല്ലോ, ഡ്രൈവ് ചെയ്യണ്ട,
1: ടെൻഷൻ ഇല്ല. പറ്റെങ്കിൽ ദീപക്ക ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കുഞ്ഞു ഒരു ഒരു ബ്ലോഗ് മാതിരി എടുത്തു കഴിഞ്ഞാൽ കുറെ പേർക്ക് അതൊരു സഹായമാവും. നിങ്ങൾ അബുദാബിന്ന് കയറുന്നതും ടിക്കറ്റ് എടുക്കുന്നതും ദുബായിൽ എത്തുന്നതും അടുത്ത കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് പോകുന്നൊക്കെ ആകുമ്പോഴേ നമുക്ക് ഈ പറച്ചിലിനേക്കാളും ദൃശ്യങ്ങൾക്ക് ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയാറുണ്ടല്ലോ. പറ്റെങ്കിൽ ഒന്ന് എടുക്കാൻ ശ്രമിച്ചു നോക്കൂ. എന്തായാലും ദീപക്കിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ ഇത്തിഹാദ് റെയിൽ ദുബായിയെ കൂടി ഇന്ന് കണക്ട് ചെയ്തിരിക്കുന്നു, ഷാർജയിൽ നിന്ന് ഫിജേറെ കണക്ട് ചെയ്യുന്നു ഇന്നത്തെ ദിവസം? ശരിക്കും പറഞ്ഞ ഒരു വിപ്ലവമാണ് ഇന്നത്തെ ദിവസം അല്ലേ?
0: വളരെ ഈസാണല്ലോ. ഇനിയിപ്പോ നമ്മുടെ ദുബായിൽ നിന്ന് ഇപ്പൊ ഞങ്ങളുടെ എംബി സെറ്റ് ഏരിയയിൽ ഫാമിലി ആയിട്ട് ഒരുപാട് പേരുണ്ട്. അവിടുന്ന് ഓരോരുത്തർ ഒരു റിലേറ്റീവ് മാത്രം ദുബായിൽ വർക്ക് ചെയ്യുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് ഈസി ആയി വീക്കെൻഡ് ഇവിടെ വരും, സാറ്റർഡേ സൺഡേ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോയി വർക്ക് ചെയ്ത്, അതെല്ലാം വളരെ ഈസാണല്ലോ. വളരെ റീസണബിൾ പ്രൈസുമാണ്. ഇപ്പൊ
1: റീസണബിൾ പ്രൈസിൽ വളരെ പെട്ടെന്ന് നല്ല സേഫ് ആയിട്ട് ലക്ഷറി ആയിട്ട്, ഞാൻ അതിന്റെ അകത്ത് ഞാൻ ഫിജേറ ടു അബുദാബി ആദ്യ യാത്രയിൽ പങ്കെടുത്ത ഒരാളാണ്. ആ ദിവസം തന്നെ കണ്ടിരുന്നു അല്ലേ, ആ ദിവസത്തെ യാത്രയിൽ തന്നെ ഞാൻ അന്തം വിട്ട് കണ്ണ് തള്ളി പോവാന്ന് പറയില്ല നമ്മൾ. ഒന്നാമത് ആ പ്രൈസിന്റെ റേറ്റ്, സമയത്തിന്റെ ആ ഒരു വേഗതയിൽ എത്തുന്നത്, അവിടെ നിന്നുള്ള കണക്ടിവിറ്റി, നമുക്ക് ബസ് സർവീസും മറ്റു കാര്യങ്ങളും ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു അത്ഭുതവും സന്തോഷവും. നമ്മുടെ നാട്ടിലും കൂടി ഇതൊക്കെ വേണമെന്ന് വല്ലാതൊരു ആഗ്രഹം വരാറുണ്ട്.
0: അൺലിമിറ്റഡ് ട്രാവൽ ആണ്,
1: അത് യോജിപ്പിച്ചേക്കാണ്.
0: എല്ലാം കണക്കിടാണല്ലോ, വളരെ ഈസി ആണല്ലോ ട്രാവല്.
1: ശരിക്കും അതാണ് ദുബായിന് അല്ലെങ്കിൽ യു എൻ ഒരു പ്രത്യേകതയുള്ള രാജ്യമാക്കിയിട്ട് മാറുന്നത്. വരുന്നവർക്കൊന്നും ഒന്നും ആലോചിക്കണ്ട, ചിന്തിക്കണ്ട യാത്രയെ സംബന്ധിച്ചിട്ട്. ഏത് ചൂടുകാലത്തും ഏത് കാലാവസ്ഥയിലും നമുക്ക് അധികം ഇറങ്ങി നടക്കാതെ തന്നെ അടുത്ത കണക്ടിവിറ്റിയിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാ.
0: ബ്രിഡ്ജും ഓൾറെഡി എല്ലാം റെഡി ആണെന്ന് നമ്മൾ വീഡിയോസിൽ അതിലും കണ്ടു. അപ്പൊ ഭയങ്കര ഈസാണല്ലോ.
1: ശരിക്കും
0: അതുകൊണ്ട് ഞങ്ങളുടെ ട്രാവൽ കാർ വിട്ട് തൽക്കാലം എത്തിഹാദ് റെയിൽ പോവാൻ.
1: കണ്ടോ, അതാണ് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സന്തോഷം, വൈഫായിട്ട് പോയിട്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരൂ കേട്ടോ. ഇടയ്ക്ക് ഞാൻ താങ്കളെ ക്ഷണിക്കാൻ വേണ്ടിട്ട് മാത്രം ഫുട്ബോളിന്റെ ഒരു ചർച്ച വെക്കുന്നതായിരിക്കും ദീപക്കെ. എവിടെയാണ് നാടെന്നാ പറഞ്ഞത്? ഇന്ന് തൃശ്ശൂർ ഇരിങ്ങാലക്കുടക്കാരുടെ ദിവസമാണ്. താങ്ക് യു സോ മച്ച് ദീപക്, ഒരുപാട് സന്തോഷം വിളിച്ചേ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: ആദ്യം വിളിക്കുന്ന ആൾ ഇന്ന് അവസാനമായി പോയല്ലോ, പെട്ടെന്ന് പറയോ. നല്ല രസമുള്ള ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന്, പറയൂ.
2: അതെ, ഇല്ല തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം 3000 കിലോമീറ്റർ ലോങ് സ്ട്രെച്ചില് കിടക്കുന്ന ഇന്ത്യയിലെ റെയിൽ ട്രാഫിക് സിസ്റ്റം ദുബായി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ആദ്യത്തെ കേസ്.
1: അതെ,
2: രണ്ടാമത്തെ കേസ് സിവിക് സെൻസ് ഓരോ സംസ്ഥാനത്തിനും അടിസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ ദക്ഷിണേന്ത്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏത് സംസ്ഥാനത്ത് കൂടെ ഓടുന്ന ട്രെയിനിന്റെ അകത്തും ആൾക്കാർക്ക് മൂക്ക് പുകാതെ കയറാൻ പറ്റില്ല. ഇനി അതിന്റെ അകത്തുള്ള ആൾക്കാരുടെ എണ്ണങ്ങൾ നമുക്കറിയാം. വി ടി സ്റ്റേഷനിലൊക്കെ ഈ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് ആ ട്രെയിനിന്റെ അകത്തേക്ക് കയറാൻ സ്ത്രീകൾ പോലും അറിയാം. മിനിപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല സിനിമയിലൊക്കെ കാണിക്കാറുണ്ട്. നിർത്തുന്നതിന് മുമ്പ് ഓഫീസറിന് ആൾക്കാരുടെ എണ്ണം, അതും ഇവിടെയുള്ള ട്രെയിനിൽ ആൾക്കാർ കയറുന്നത് മിനിപ്പം കണ്ടിട്ടുണ്ടോ? തിരക്കുള്ള സമയത്ത് പോലും
1: പാലിച്ചിട്ടാണല്ലോ. അതെ,
2: തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ഒരു ദേശത്തെ നാട്ടുകാർ മാറി ചിന്തിക്കാത്തിടത്തോളം അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയാലും എന്ത് തന്നെ പദ്ധതി ആയാലും ഒരു ലോകോത്തര നിലവാരത്തിൽ എത്തില്ല. വളരെ സന്തോഷമുള്ള ഒരു കാര്യം വെച്ചാല് ഈ അടുത്ത കാലത്തായിട്ട് ഒരു കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും വളരെ നീറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഒരു പരിധി വരെ കേരളത്തിന്റെ അകത്ത് നടക്കുന്ന ട്രെയിൻ ജേണി, അതായത് നമ്മൾ മംഗലാപുരം തിരുവനന്തപുരം ഷട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും കുറച്ച് വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ബാക്കി ഒന്നും വൃത്തിയായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല അത്. നമ്മളൊരു സത്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് നമുക്ക് തോന്നുന്ന ഒരു കേസ് എന്താ വെച്ചാൽ ഇവിടെ കംഫർട്ടിനും ലക്ഷറിക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ട് ഇവരുടെ ഭരണാധികാരികൾ അവർ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കും ടൈം ബൗണ്ട് ആയിട്ട്. അതിനെതിരെ ഒരാൾ പോലും ഒരു അഭിപ്രായം പറയില്ല. നമ്മുടെ നാട്ടിലൊരു പദ്ധതി വന്ന ഒരാൾ കൊണ്ട് കേസ് കൊടുത്താൽ 10 കൊല്ലം എടുത്ത കേസിന്റെ ഒരു തീരുമാനമാവാൻ വേണ്ടി പിന്നെ എങ്ങനെ പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ പറ്റുക? അതുകൊണ്ട് നമുക്കിങ്ങനെ ആഗ്രഹിക്കാം, എന്താ പറയാ, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ നടന്നാൽ നല്ലത്, അത്രയേ ഉള്ളൂ.
1: തീർച്ചയായിട്ടും വളരെ സന്തോഷം ശ്രീ ജോസഫ്. കൂടുതൽ സംസാരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ആദ്യത്തെ ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കുന്നത്. എത്ര വർഷമായിട്ട് താങ്കൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, എന്നോട് ക്ഷമിക്കുക. എന്തായാലും നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കേൾക്കാം. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ഇന്ന് ഇങ്ങനെ ഒരു വിഷയം എടുക്കുമ്പോൾ കൂടുതൽ ആളുകൾ വിളിക്കുമോ, ചർച്ചയ്ക്ക് എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും, പങ്കാളിത്തം ഉണ്ടാവും എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാലും സിനിമ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിനെ, യു എയെ ബാധിക്കുന്ന അല്ലെങ്കിൽ യു എയിൽ നിന്നുള്ള നല്ല വികസന കാര്യങ്ങൾ എടുത്താലും ഒരുപാട് പേര് ഇതിൽ വിളിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പോൾ ചർച്ചിൽ വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. 30 വർഷം ഇവിടെയുള്ളവർ, 20 വർഷം ഇവിടെയുള്ളവർ, ഈ അടുത്ത് ഇവിടെ വന്നവർ, എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് നമുക്കിന്ന് സംസാരിക്കാൻ പറ്റിയെന്ന് തന്നെ അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. 5 മണിയുടെ വാർത്ത കേൾക്കേണ്ടി, ഒരുപാട് വാർത്ത വന്നിട്ടുണ്ട്. ദുബായിട്ട് എല്ലാ ഫ്ലൈ ദുബായ് വിമാനം സൗദിയിൽ അടിയന്തരമായിട്ട് ഇറക്കിയത് സംബന്ധിച്ച വാർത്തകളൊക്കെ റെഡിയാണ്, അതിലേക്കൊക്കെ പോകാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
3: Let's talk with Mini Padma.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇത്തിഹാദ് ട്രെയിൻ ദുബായിൽ വൻ വരവേൽപ്പ്. ഷാർജ ഫിജേറ സർവീസിനും തുടക്കം. യുഎയിൽ പെട്രോളിനും ഡീസലിനും വില കൂടി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണത്തിളക്കം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച ഇന്ത്യ സഖ്യം. ഒക്ടോബർ 8 രാജ്യവ്യാപക പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇന്ത്യയിൽ 5 മഹാറാലികൾ സംഘടിപ്പിക്കും. ജനാധിപത്യത്തിനായി ഒറ്റക്കെട്ടെന്ന നേതാക്കൾ. ഓൺലൈനായി ഉദ്ധവ് താക്കറെയും ഹേമന്ത് സോറനും പങ്കെടുത്തു. ഒക്ടോബർ 6 പ്രതിപക്ഷ MPമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. ഒക്ടോബർ 2 പ്രതിപക്ഷ MPമാർ രാഷ്ട്രപതിയെ കാണാൻ സമയം തേടും. ജനങ്ങളുടെ അവകാശം BJP തട്ടിയെടുക്കുന്നുവെന്ന് സഖ്യം. പ്രതിപക്ഷം ഒറ്റക്കെട്ടിയ വിഷയത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ BJP വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയെന്ന് മമതാ ബാനർജി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏറെ വിവാദമായ ഫോം 6 അനുബന്ധ ചോദ്യങ്ങൾ നീക്കം ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR ഫോം 6 അപേക്ഷകന്റെ രക്ഷാകർത്താവിന്റെയോ മുത്തച്ഛൻ മുത്തശ്ശിയുടെയോ മുൻ SIR വിവരങ്ങൾ തേടുന്ന അനുബന്ധ ചോദ്യം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് 2 കമ്മീഷണർമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനോട് എതിർപ്പ് അറിയിച്ചിരുന്നു. അനുബന്ധ ചോദ്യമാണ് പോർട്ടലിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം DCC ഓഫീസിനു നേരെ കല്ലേറ് മുൻവശത്തെ ഗ്ലാസ് ഉൾപ്പെടെ എറിഞ്ഞ് തകർത്തു. DCC ഓഫീസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നത് വെച്ച് പൊറുപ്പിക്കില്ലെന്ന് ചെന്നിത്തല. BJP പ്രവർത്തകരെ പാർട്ടി കയറൂരി വിടുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫും പ്രതികരിച്ചു. അതിനിടെ അനാവൂർ കോൺഗ്രസ് ഓഫീസിന് തീവച്ച സംഭവത്തിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. അനാവൂർ സ്വദേശി സുരേഷാണ് പിടിയിലായത്. നെയ്യാറ്റിൻകരയിൽ ഇന്നലെ മന്ത്രി OJ ജനീഷിനെ കരിങ്കുടി കാണിച്ചതിന് BJP സൌത്ത് ജില്ലാ പ്രസിഡന്റിന്റെ കാർ കോൺഗ്രസുകാർ തടഞ്ഞിരുന്നു. കയ്യാങ്കളിയുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് അനാവൂരിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് കത്തിച്ചത്. അമിത്ഷായ്ക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. മന്ത്രി OJ ജനീഷ് പോസ്റ്റ് പിൻവലിച്ച് അമ്പി റെമോ അന്യൻ കളിക്കുകയാണ്. പോസ്റ്റ് ഇട്ടത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, പക്ഷെ പിൻവലിച്ചത് മന്ത്രി എന്ന വിചിത്ര വിശദീകരണമാണ് ഇതൊക്കെയെന്നും SFI സംസ്ഥാന സെക്രട്ടറി. അമിത്ഷായ്ക്കെതിരായ കരിങ്കുടി പ്രതിഷേധത്തിൽ മന്ത്രി OJ ജനീഷിനെ പരിഹസിച്ച DYFI, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അവസ്ഥ നോക്കണേ, സ്വന്തം പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം അധ്യക്ഷനില്ലേ? പോസ്റ്റ് ഇടുന്നത് അധ്യക്ഷൻ എന്ന നിലയിൽ, ഡിലീറ്റ് ചെയ്തത് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് പൊതുവെ സ്ട്രെസ് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ടാകും ഡിലീറ്റ് ചെയ്തതെന്ന് DYFIയുടെയും പ്രതികരണം. ശബരിമലയിലെ ടെൻഡർ നടപടികൾ ചോർന്നതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ കുമാർ, വളരെക്കാലമായി നിലനിന്ന ശീലങ്ങളാണ് ഇതിന് കാരണം, പതിയെ ഈ ശീലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ജയകുമാർ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രേംകുമാർ ചുമതലയേറ്റു. ഇത് ദൈവനിയോഗമെന്ന ദൈവത്തിന്റെ നീതിയെന്ന് പ്രേംകുമാർ. വലിയ ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, വലിയ ഉത്തരവാദിത്തമായി കാണുന്നു. അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതിൽ ആരോടും പരാതിയോ പരിഭവമോ ഇല്ല. എന്നാൽ പറഞ്ഞുവിടുമ്പോൾ കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ലെന്നും പ്രേംകുമാർ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ വിദർശിക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്. കായിക മേഖലയിൽ മികവ് തെളിയിക്കുന്നവർക്ക് ഇനി കായിക വകുപ്പിൽ തന്നെ ജോലി നൽകാൻ ശ്രമിക്കും. അതിലൂടെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉൾക്കൊണ്ട് ഈ വകുപ്പ് മുന്നോട്ട് പോകുമെന്ന് മന്ത്രി. ദുബായിൽ നിന്ന് ഇസ്രായേലിലെ ടെൽ അവീബിലേക്ക് പറന്ന ഫ്ലൈ ദുബായ് വിമാനം അടിയന്തരമായി സൌദി അറേബ്യയിലെ തബുക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. യാത്രയ്ക്കിടെ അടിയന്തര സിഗ്നലുകൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ലഭിക്കുകയായിരുന്നു. തുടർന്ന് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് വിമാനം തിരിച്ചുവിട്ടതെന്നാണ് അറിയുന്നത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരെന്ന് ഫ്ലൈ ദുബായ് അറിയിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച UAE. പെട്രോളിനും ഡീസലിനും വില കൂടി. സൂപ്പർ 98 പെട്രോളിന് 4.40 പുതിയ നിരക്ക്. 3.80 ആയിരുന്നു ഇന്ന് വരെ. സ്പെഷ്യൽ 95 3.69 4.28 ഉയർന്നു. ഡീസൽ 4.30 എന്നത് 4.80 കൂടിയിട്ടുണ്ട്. ദുബായിയെയും അബുദാബിയെയും റെയിൽ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യ യാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പ് ഒരുക്കിയിരിക്കുന്നു. 1 കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളായിരുന്നു ഉണ്ടായത്. 39 ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസ്സിന് 109. ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലായിസ്. പാക്കിങ്ങിൽ നിന്ന് ഷട്ടിൽ സർവീസും യാത്രക്കാർക്കായി ഉണ്ട്. ഇത്തിഹാദ് റെയിൽ ഷാർജ ഫിജീറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയതിൽ DCPയോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കവടിയാറിൽ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് കൂടി അധികമായി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ്. തിങ്കളാഴ്ച ഹാജരാകണം. മുട്ടിൽ മരമുറി കേസിലെ കുറ്റപത്രം കോടതി മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറോട് വിശദീകരണം തേടി വനം വകുപ്പ്. മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്കാണ് മെമ്മോ നൽകിയിരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം. 3 പേർ സെഞ്ചുറി കണ്ടെത്തിയ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 405 റൺസ് അടിച്ചെടുത്തു. ഓപ്പണർ കിഷി കാട്ടിയുടെ വിക്കറ്റ് വിൻഡീസിന് നേരത്തെ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ക്രീസിലെത്തിയ 3 ബാറ്റർമാരും സെഞ്ചുറി കണ്ടെത്തുകയായിരുന്നു. വിശദവാർത്ത 6 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Very good evening. Station clock il ippol samayam 5 mani kazhinja 6 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ilippozhathe taapanila 35 degree Celsius, humidity 57%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ് എം. വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇത് ഹോം 92.2 എഫ് എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ യു എയിലുള്ളവർ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ചും ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യം, രാവിലെ മുതൽ ഒരുപക്ഷെ അക്ഷയുടെ ഒരു ആബ്സെൻസ് സ്റ്റുഡിയോയിൽ ഫീൽ ചെയ്ത സമയത്തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും പുള്ളിക്കാരൻ എവിടെ പോയതാണ് എന്നുള്ളൊരു കാര്യം. കാരണം ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈസിലി ഒരു മണിക്കൂർ കൊണ്ട് അബുദാബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, കാരണം എല്ലാ തരത്തിലും ആ ഒരു ഈസിനെസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി കടന്നു വരികയാണ്. ആ ഒരു സൗകര്യമെല്ലാം ഒരുക്കിക്കൊണ്ട് എത്തിഹാദ് റെയിൽ സർവ്വസജീവമായി നമുക്ക് മുന്നിൽ ഓടിത്തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിശേഷങ്ങൾ രാവിലെ മുതൽ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ലെറ്റ്സ് ടോക്കിൽ പോലും അതിന്റെ ഒരു ആകാംക്ഷയും അതിന്റെ സന്തോഷവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെയുള്ള പ്രവാസികൾ, നമ്മുടെ ലിസണേഴ്സ് ഒക്കെ തന്നെ വിളിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ദുബായ് അബുദാബി എത്തിഹാദ് റെയിൽ യാത്രയ്ക്ക് മുൻപേ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട, എസ്പെഷ്യലി ടിക്കറ്റ് റേറ്റുകൾ, സമയക്രമം, കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ, സ്റ്റേഷൻസും കാര്യങ്ങളും ഒക്കെ. ടിക്കറ്റ് നിരക്ക് നോക്കാനാണെങ്കിൽ ദുബായ് ടു അബുദാബി യാത്രയ്ക്കുള്ള തുടക്ക നിരക്കുകൾ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറ്റുകളുടെ ലഭ്യതയ്ക്കും കാറ്റഗറിക്കും ഒക്കെ അനുസരിച്ചാണ് നിരക്കുകളിൽ വ്യത്യാസം വരുന്നത്. കംഫർട്ട് ക്ലാസ് ആണെങ്കിൽ 39 ദിർഹംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീമിയം ക്ലാസ് ആണെങ്കിൽ 109 ദിർഹംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിഹാദ് റെയിലിന്റെ വെബ്സൈറ്റിലേക്ക് etihadrail.ae വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റേഷൻസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെൻഡിംഗ് മെഷീൻസ് ഉണ്ടായിരിക്കും. വെൻഡിംഗ് മെഷീൻസിലൂടെയും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. രാവിലെ 6:30 ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് ട്രെയിൻ ഉണ്ട്. അത് 7:18 ആകുമ്പോഴേക്കും അബുദാബിയിലെത്തും. രാവിലെ 7:14 ദുബായിൽ നിന്നുള്ള ട്രെയിൻ രാവിലെ 8:18 ആകുമ്പോൾ അബുദാബിയിലെത്തും. പിന്നെ ഉള്ളത് ഉച്ചയ്ക്ക് 1:14 അത് 2:18 അബുദാബിയിലെത്തും. വൈകിട്ട് 5:14 ട്രെയിൻ, ഇപ്പോൾ 5:14 ഒരു മിനിറ്റ് താമസിച്ചു, ഇപ്പോൾ എടുത്ത ട്രെയിൻ 6:18 ആകുമ്പോഴേക്കും അബുദാബിയിലെത്തും. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രെയിൻ വൈകിട്ട് 6:14 7:18 അത് അബുദാബിയിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. നേരെ അബുദാബിയിൽ നിന്ന് തിരിച്ചു നോക്കാനാണെങ്കിൽ അബുദാബിയിൽ നിന്നും ആദ്യത്തെ ട്രെയിൻ ദുബായിലേക്കുള്ളത് 6:43 7:47 ആകുമ്പോഴേക്കും ദുബായിലെത്തും. 7:43 പിന്നെ ട്രെയിൻ ഉണ്ട്. അത് 8:47 അബുദാബിയിലെത്തും, ദുബായിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ അബുദാബിയിൽ നിന്നുള്ളത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് 12:43 ട്രെയിൻ 1:47 ദുബായിലെത്തും. പിന്നീട് വൈകിട്ട് 4:43 5:43 അത് റെസ്പെക്റ്റീവ്ലി 5:47 6:47 അബുദാബിയിലേക്ക് ദുബായിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. കംഫർട്ട് ക്ലാസ് എന്ന് പറയുമ്പോഴേക്കും സാധാരണ സീറ്റുകളായിരിക്കും, പക്ഷേ ഫ്രീ വൈഫൈ ഉൾപ്പെടെ ആൻഡ് USB ചാർജിങ് സൗകര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. ആൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫുഡ് ഐറ്റംസും കാര്യങ്ങളുമൊക്കെ നമുക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ്, പണം കൊടുത്ത് വാങ്ങാവുന്നതാണ്. പ്രീമിയം ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ ഫ്ലെക്സിബിളായിട്ടുള്ള സീറ്റ്സാണ്, കുറച്ചുകൂടെ വീതിയൊക്കെ ഉള്ള നല്ല സീറ്റുകളാണ്, കൂടുതൽ ലെഗ്റൂം കിട്ടുന്നതാണ്. പിന്നെ ഹെഡ്സെറ്റുകൾ ഉണ്ടായിരിക്കും, നമുക്ക് ഫ്രീ ആയിട്ട് സ്നാക്സും ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ കൂടുതൽ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. ദുബായിലെ സ്റ്റേഷൻ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ, അത് നമ്മുടെ അലലിയ സ്റ്റേഷനാണ്. ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലെ സമീപത്തുള്ള ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മെട്രോ ആക്സസ് വളരെ ഈസി ആയിട്ട് തന്നെ ഉള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. ടാക്സി, ഊബർ, കരീം, ഹലാ ടാക്സി സർവീസുകളൊക്കെ തന്നെ സ്റ്റേഷനുകളിലേക്ക് നേരിട്ട് ലഭ്യമാണ്. പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ, അതായത് EV സ്ലോട്ടുകൾ ഉൾപ്പെടെയുള്ളവ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ യാത്രകളൊക്കെ സുഗമമാവട്ടെ, കുറച്ചുകൂടെ സൗകര്യപ്രദമാവട്ടെ. എത്തിഹാദ് റെയിൽ ഒരു തവണ എങ്കിലും യാത്ര ചെയ്തിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് മെസ്സേജ് ആയിട്ട് അറിയിക്കൂ. SFP ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് തിരിച്ചു വരാം. തിരിച്ചു വരുന്ന സമയത്ത് ഞാനൊരു സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഏത് പടം എന്നുള്ളത് സർപ്രൈസ് ഒന്നും അല്ല, അവറാച്ചൻ ആൻഡ് സൺസ് ആണ് നമ്മൾ വീക്കെൻഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ടിക്കറ്റ്സ് തരാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വാ.
1: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
2: Mridiyathum naale manavarokkenam jeevitha yathragale salkriyamaakkenam andhya dinam vare.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
4: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊണ്ട് ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം മാത്രം.
3: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട. പാടെ
6: ശ്രദ്ധിക്കാണ്ടോടാ പോയടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ടാ,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
9: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
11: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
11: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
1: Tickets available on ticketsfy.net.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: You are listening to Home 92.2 FM. Home is a feeling.

0: ആസ് പ്രോമിസ്ഡ് തരാൻ വേണ്ടി പോവാണ് അവറാച്ചൻ ആൻഡ് സൺസ് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് കേട്ടോ. ശരിക്കും ഈ സിനിമയുടെ കാസ്റ്റ് തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആണ്. പ്രത്യേകിച്ചും ബിജു മേനോനെ ഇത്തരത്തിൽ നാടൻ കഥാപാത്രങ്ങളുമായി നമ്മളോട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് എല്ലാം തന്നെ അദ്ദേഹം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോ രക്ഷാധികാരി ബൈജു ആവട്ടെ, വെള്ളിമൂങ്ങി ആവട്ടെ, ബിജു മേനോന്റെ ആ ഒരു കോമിക് സൈഡ് ഭയങ്കര രസമുള്ള ഒരു സംഗതി തന്നെയാണ് അല്ലേ. അപ്പൊ ഇതിലാണെങ്കിൽ തലതിരിഞ്ഞൊരു അച്ഛനായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. പലപ്പോഴും മക്കൾ അച്ഛന്മാർക്ക് മാതാപിതാക്കൾക്ക് തലവേദനയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മക്കൾക്കും കുടുംബത്തിനും കുടുംബക്കാർക്കും നാട്ടുകാർക്കും എല്ലാം തലവേദനയായി മാറുന്ന അവറാച്ചന്റെ ഒരു അച്ഛന്റെ കഥയൊക്കെയാണ് പറയുന്നത്. നല്ലൊരു ക്യാരക്ടറായിട്ട് ജോണി ആന്റണി ഈ സിനിമയിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗണപതി ഉണ്ട്, ശ്രീനാഥ് ഭാസി ഉണ്ട്, നല്ലൊരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവറാച്ചൻ ആൻഡ് സൺസ് നമുക്ക് കാണണ്ടേ, വീക്കെൻഡിൽ തന്നെ കാണാം. അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ചോദ്യമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ചില അച്ഛൻ മകൻ ബന്ധങ്ങൾ പറഞ്ഞ സിനിമകളാണ് നമ്മൾ ഇതിനുവേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം സന്ദേശമായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെരി റീസെന്റ്ലി നമുക്ക് മുന്നിലേക്ക് വന്ന ഒരു കുടുംബ ചിത്രമാണ്. ഇതിലെ നായകൻ ആ അച്ഛൻ തന്നെയാണ്. അച്ഛന്റെ പേര് അല്ലെങ്കിൽ അച്ഛൻ ക്യാരക്ടറിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതിന് മുൻപായിട്ട് ഞാൻ ആ സിനിമയിൽ ഒരു ബീജം കേൾക്കാം. ബീജം കൊണ്ട് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഒളിവർ ട്വിസ്റ്റ് എന്നാണ് ഈ അച്ഛന്റെ പേര്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഒരു സിനിമാ സംവിധായകനാണ്. രണ്ടാമത്തെ മകൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അവൻ യൂട്യൂബർ ആവാൻ വേണ്ടി നടക്കുകയാണ്. ഇവരുടെ ആ ഒരു കുടുംബം, ആ ഒരു അച്ഛന്റെ സ്നേഹം, അച്ഛന്റെ മഹത്വം മക്കൾ മനസ്സിലാക്കുന്നതൊക്കെ തന്നെ ഈ ഒരു സിനിമയുടെ വലിയ റിലവൻസ് ഉള്ള ഫാക്ടേഴ്സ് തന്നെയാണ്. മനസ്സിലായി കാണുമല്ലോ ഏതാണ് ഈ സിനിമ എന്നുള്ളത്. ഒളിവർ ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ പണ്ടായിരുന്നെങ്കിൽ നമുക്ക് മുന്നിൽ വിശ്വസാഹിത്യ കൃതിയായിട്ടുള്ള ഒളിവർ ട്വിസ്റ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇന്ന് ഒളിവർ ട്വിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു മുഖമാണ്. അത് തന്നെയാണ് സിനിമ. യെസ്, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മുടെ സ്റ്റേഷന്റെ പേരുമായിട്ട് വളരെ സമയമുള്ള ഒരു പേരാണ്, അപ്പോഴത്തേക്കും കിട്ടിക്കാണുമല്ലോ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT space the right answer space നിങ്ങളുടെ പേരേറ്റു നമ്പർ 0585829220. HT space the right answer space നിങ്ങളുടെ പേരേറ്റു നമ്പർ 0585829220ലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ, സ്വന്തമാക്കിക്കോളൂ. അവറാച്ചൻ ആൻഡ് ദി സൺസ് കാണാൻ വേണ്ടിയിട്ടുള്ള കപ്പിൾ ഇൻവോയ്സ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Mummy, vishikunnu.
3: Okay da. Varum 10 minute. Choodum tasty maya pasta ready.
2: Aha. പാസ്തയോ?
4: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
3: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
2: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
4: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
3: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
5: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
6: ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
7: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
6: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
7: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
6: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ലോകമേ തറവാട് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ലോകം മുഴുവൻ മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോ ജനിച്ച നാട്ടിൽ തന്നെ ആയുഷ്കാലം മുഴുവൻ ജീവിച്ചു തീർക്കാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് പലപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പറിച്ച് നടപ്പെടുന്ന ഒരു ജീവിത സംസ്കാരമാണ് ഇന്ന് നമുക്ക് നമ്മളിൽ പലരും ഇവൻതോ നമുക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഇന്ത്യൻസിനൊക്കെ ഈ ഒരു കൾച്ചർ വളരെ റീസെന്റ്ലിയാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും മറ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ മൈഗ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ പല രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജീവിത നിലവാരം ഏറ്റവും ഉയർന്നതായിരിക്കണം, അതോടൊപ്പം തന്നെ ജീവിത ചെലവ് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളാണ് ഇത്തരത്തിൽ പലരും പ്രിഫർ ചെയ്യാറുള്ളത് അല്ലെ. എന്നാൽ ജീവിത ചെലവ് ഏറ്റവും കൂടിയ ചില രാജ്യങ്ങൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള സംഗതി നോക്കിയാൽ ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലിസ്റ്റ് ഞാനൊന്ന് പറയാം. ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. കാരണം സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉയർന്ന ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭക്ഷണത്തിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ബേസിക് സർവീസ് സെക്ടറിനും റെസ്റ്റോറൻസിനും ഒക്കെ തന്നെ ഏറ്റവും അധികം ചെലവുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡാണ് എന്നാണ് ഈ സർവേ പ്രകാരം പറയുന്നത്. അടുത്തത് ഐസ്ലാൻഡ് ആൻഡ് നോർവേയാണ് കേട്ടോ. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന പേരുകേട്ട രാജ്യങ്ങളാണ് ഇവയൊക്കെ തന്നെ. പക്ഷേ ഏറ്റവും അധികം റെന്റ് പ്രത്യേകിച്ചും നമുക്ക് താമസത്തിന് വേണ്ടിയിട്ട് അക്കോമഡേഷന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ചെലവ് വരുന്ന രാജ്യങ്ങളാണ് ഐസ്ലാൻഡും നോർവേയും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയും ഒക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളാണ്. ബഹാമസ് എന്നൊരു കൺട്രിയെ കുറിച്ചിട്ട് പ്രത്യേകിച്ചും യൂറോപ്യൻസ് അല്ലെങ്കിൽ അമേരിക്കൻസിന്റെ ഇടയിൽ ഏറ്റവും അധികം മൈഗ്രേഷൻസ് നടക്കുന്ന പ്രകൃതി ഭംഗി ഒരുപാടുള്ള ടൂറിസ്റ്റുകൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ബഹാമസ്. പക്ഷേ ബഹാമസിലും ഏറ്റവും ഉയർന്ന ജീവിത ചെലവുള്ള ഒരു രാജ്യമാണെന്ന് ഈ ലിസ്റ്റ് പറയുന്നുണ്ട്. താമസത്തിനും ഭക്ഷണത്തിനും വിനോദങ്ങൾക്കും ഒക്കെ ചെലവ് കുറച്ചധികം കൂടുതലാണ് ഈ രാജ്യങ്ങളിൽ. പിന്നെ ഒന്ന്, ഒരുപക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലിസ്റ്റിൽ കേൾക്കുമ്പോൾ അത്ഭുതമായിരിക്കാം. കാരണം ഒരു കാലത്ത് ഇപ്പോ മിഡിലീസ്റ്റിലേക്ക് GCCയിലേക്ക് ഗൾഫിലേക്ക് ആളുകൾ വരുന്ന പോലെ വന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ. ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ മുൻനിര നഗരങ്ങളിൽ അല്ലെങ്കിൽ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ബേസിക് കാരണം റെന്റ് തന്നെയാണ്. വീട്ടുവാടക ആൻഡ് ഇപ്പോൾ കാർ ഉൾപ്പെടെയുള്ള പല സൗകര്യങ്ങളും സ്വന്തമാക്കുന്നതിന്റെയൊക്കെ ചെലവ് വളരെ കൂടുതലാണ് സിംഗപ്പൂരിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ലിസ്റ്റിൽ അവർ പറഞ്ഞ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 5 രാജ്യങ്ങൾ ഇവയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നല്ലത് എന്നാണ് പറയുന്നത്. You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: എം കെ മുനീർ, സംസ്ഥാന ഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ. ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച ഇന്ത്യ സഖ്യം. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി, ബിജെപി കോൺഗ്രസ് വാക്പോര് രൂക്ഷം. കോൺഗ്രസ് ഓഫീസിന് തീയിട്ട സംഭവത്തിൽ ബിജെപി പ്രവർത്തകൻ അറസ്റ്റിൽ. ഇത്തിഹാദ് ട്രെയിന് ദുബായിൽ വൻ വരവേൽപ്പ്, ഷാർജ ഫിജേറ സർവീസിനും തുടക്കം. യുഎയിൽ പെട്രോളിനും ഡീസലിനും വില കൂടി. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾക്ക് യുഎസ് മറുപടി നൽകിയെന്ന് റിപ്പോർട്ട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ ഡോക്ടർ എം കെ മുനീറിനെ കേരളത്തിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. ക്യാബിനറ്റ് പദവിയോടെയാണ് അദ്ദേഹത്തിന്റെ നിയമനം. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. നേരത്തെ കോൺഗ്രസ് നേതൃത്വവും കമ്മീഷൻ ചെയർമാന്റെ പദവിക്കായി അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് മുന്നണി അംഗീകാരം നൽകുകയായിരുന്നു. ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച ഇന്ത്യ സഖ്യം. ഒക്ടോബർ 8 വരെ രാജ്യവ്യാപക പ്രതിഷേധം നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാജ്യത്ത് 5 മഹാറാലികൾ സംഘടിപ്പിക്കും. ജനാധിപത്യത്തിനായി ഒറ്റക്കെട്ടെന്ന് നേതാക്കൾ. ഓൺലൈനായി ഉദ്ധവ് താക്കറെയും ഹേമന്ത് സോറനും പങ്കെടുത്തു. ഒക്ടോബർ 6 പ്രതിപക്ഷ എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. ഒക്ടോബർ 2 വാരം പ്രതിപക്ഷ എംപിമാർ രാഷ്ട്രപതിയെ കാണാൻ സമയം തേടും. ജനങ്ങളുടെ അവകാശം ബിജെപി തട്ടിയെടുക്കുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയെന്ന് മമതാ ബാനർജിയും ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഒക്ടോബർ 6 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനത്തെ കളിയാക്കി ബിജെപി. പ്രതിപക്ഷത്തിന്റെ നീക്കം ജനാധിപത്യം സംരക്ഷിക്കാനല്ലെന്നും മറിച്ച് കുടുംബാധിപത്യം സംരക്ഷിക്കാനെന്നും ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാൻ ആരോപിച്ചു. യോഗം ചേരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ സഖ്യം പൊളിഞ്ഞുവെന്നും അരവിന്ദ് കെജ്രിവാൾ, എം കെ സ്റ്റാലിൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യമില്ലായ്മ ചൂണ്ടിക്കാട്ടി അദ്ദേഹം കളിയാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ SIR ഏറെ വിവാദമായ ഫോം 6 അനുബന്ധ ചോദ്യങ്ങൾ നീക്കം ചെയ്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR ഫോം 6 അപേക്ഷകന്റെ രക്ഷാകർത്താവിന്റെയോ മുത്തശ്ശൻ മുത്തശ്ശിയുടെയോ മുൻ SIR വിവരങ്ങൾ തേടുന്ന അനുബന്ധ ചോദ്യം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് 2 കമ്മീഷണർമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനോട് എതിർപ്പ് അറിയിച്ചിരുന്നു. ഈ അനുബന്ധ ചോദ്യമാണ് പോർട്ടലിൽ നിന്ന് നീക്കം ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിശോധന SIR അശാസ്ത്രീയമാണെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അർഹത തെളിയിക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടർമാരിലേക്ക് മാറ്റുന്ന ഈ രീതി പഴയ സംവിധാനത്തെ തലകീഴായി മറിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം DCC ഓഫീസിനു നേരെ കല്ലേറ്, മുൻവശത്തെ ഗ്ലാസ് ഉൾപ്പെടെ എറിഞ്ഞു തകർത്തു. DCC ഓഫീസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നത് വെച്ചുപൊറുപ്പിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. പ്രവർത്തകരെ BJP കയറൂരിവിടുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആനാവൂരിലെ കോൺഗ്രസ് ഓഫീസിന് തീവച്ച സംഭവത്തിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. ആനാവൂർ സ്വദേശി സുരേഷ് കുമാറാണ് പിടിയിലായത്. നെയ്യാറ്റൻകരയിൽ മന്ത്രി OG ജനീഷിനെ കരിങ്കൊടി കാണിച്ചതിന് BJP സൌത്ത് ജില്ലാ പ്രസിഡന്റിന്റെ കാർ കോൺഗ്രസുകാർ തടഞ്ഞിരുന്നു. കയ്യാങ്കളിയുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ആനാവൂരിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് കത്തിച്ചത്. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OJ ജനീഷ് കുമാറിനെതിരെ BJP രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ BJP രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് BJP. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും BJP ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. മന്ത്രി OJ ജനീഷ് പോസ്റ്റ് പിൻവലിച്ച് അംബി റമോ അന്യൻ കളിക്കുന്നു. പോസ്റ്റ് ഇട്ടത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, പക്ഷെ പിൻവലിച്ചത് മന്ത്രി എന്ന വിചിത്ര വിശദീകരണമാണ് ഇതൊക്കെയെന്നും SFI സംസ്ഥാന സെക്രട്ടറി. ദുബായ് അബുദാബിയെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യയാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഒരു മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹവും. ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലൈസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ ഷാർജ ഫിജൈറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. ദുബായിൽ നിന്ന് ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് പറന്ന ഫ്ളൈ ദുബായ് വിമാനം അടിയന്തരമായി സൌദി അറേബ്യയിലെ തബൂക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. യാത്രയ്ക്കിടെ അടിയന്തര സിഗ്നലുകൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ലഭിക്കുകയായിരുന്നു. തുടർന്ന് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് വിമാനം തിരിച്ചുവിട്ടതെന്ന് അറിയുന്നു. യാത്രക്കാരും ജീവനക്കാരും എല്ലാവരും സുരക്ഷിതരാണെന്ന് ഫ്ളൈ ദുബായ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയിലെ ടെൻഡർ നടപടികൾ ചോർന്നതിൽ പ്രതികരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, വളരെ കാലമായി നിലനിന്ന ശീലങ്ങളാണ് ഇതിന് കാരണമായത്. പതുക്കെ ഈ ശീലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ജയകുമാർ. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. സർക്കാർ ആശുപത്രികളിൽ മരുന്നക്ഷാമം രൂക്ഷമാണെന്നും മരുന്നുകൾക്ക് വലിയ തോതിൽ വിലക്കയറ്റമുണ്ടായിട്ടും അത് നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നില്ലെന്നും കെ ശൈലജ കുറ്റപ്പെടുത്തി. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രേംകുമാർ ചുമതലയേറ്റു. ഇത് ദൈവത്തിന്റെ നീതിയെന്ന് പ്രേംകുമാർ. വലിയ ചുമതലയാണ് സർക്കാർ ഏൽപ്പിച്ചത്. പദവി എന്നതിലുപരി വലിയ ഉത്തരവാദിത്തമായി കാണുന്നു. അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതിൽ ആരോടും പരാതിയോ പരിഭവമോ ഇല്ല. എന്നാൽ പറഞ്ഞുവിടുമ്പോൾ കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ അഗസ്റ്റിന് നോട്ടീസ് നൽകി കളമശ്ശേരി പോലീസ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയാണ് ആദ്യം നോട്ടീസ് നൽകിയത്. എന്നാൽ ഒക്ടോബർ 5 ശേഷമേ ഹാജരാകൂ എന്നാണ് ആന്റോ മറുപടി നൽകിയത്. ഇത്രയും ദിവസം നൽകാനാകില്ലെന്നാണ് പോലീസിന്റെ മറുപടി. മുട്ടിൽ മരമുറിക്കേസിലെ കുറ്റപത്രം മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിശദീകരണം തേടി വനംവകുപ്പ്. ചുമതലയിലുണ്ടായിരുന്ന മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്ക് മെമ്മോ. കോടതി നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും ഫയലുകൾ കോടതിയിൽ എത്തിക്കുന്നതിലും BFOമാർക്ക് വീഴ്ചയുണ്ടായെന്ന് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. വനംവകുപ്പ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബത്തേരി കോടതി ഫയലിൽ സ്വീകരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് CPM വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റു പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ പാർട്ടിക്ക് തുടർ ഭരണം നഷ്ടമായത് മാധ്യമങ്ങൾ കാരണമെന്ന് MV ഗോവിന്ദൻ. തൃശൂർ വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പ്രതികരണം. ലൈംഗിക അതിക്രമക്കേസിൽ മുൻമന്ത്രി നീല ലോഹിതദാസ് നാടാരെ വെറുതെ വിട്ട ഉത്തരവ് ശരിവച്ച സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ JB പർഡേവാല, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ചേംബറിൽ പരിഗണിച്ച ശേഷമാണ് പുനഃപരിശോധനാ ഹർജി തള്ളിയത്. പരാതിക്കാരിയായ വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററാണ് സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾക്ക് US മറുപടി നൽകിയെന്ന റിപ്പോർട്ട്. അമേരിക്കയുടെ മറുപടി ഇറാൻ വിശദമായി ചർച്ച ചെയ്ത ശേഷമാകും മുന്നോട്ട് പോവുക. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 3 സ്വർണം. ട്രാപ്പിനത്തിൽ ഏഷ്യൻ റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ നീരു കിനാൻ സഖ്യം സ്വർണം നേടിയത്. നീരു ഡണ്ടയ്ക്കിതോടെ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിക്കാനായി. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൌണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടി. ചൈനയാണ് തോൽപ്പിച്ചത്. ആർച്ചറിയിൽ 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ ജാധവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനലിൽ ചൈനയുടെ യാങ് ട്യൂവിനോട് തോറ്റ് പ്രിയ പുറത്തായി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ വിദർശയ്ക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകുമെന്ന് കായികമന്ത്രി OJ ജനീഷ്. കായിക മേഖലയിൽ മികവ് തെളിയിക്കുന്നവർക്ക് ഇനി കായിക വകുപ്പിൽ തന്നെ ജോലി നൽകാൻ ശ്രമിക്കും. ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് UAE. പെട്രോളിനും ഡീസലിനും വില കൂടി. സൂപ്പർ 98 പെട്രോളിന് 4.40 ദിർഹം പുതിയ നിരക്ക്. 3.80 ദിർഹം ഇന്നുവരെ. സ്പെഷ്യൽ 95 3.69 ദിർഹം 4.28 ദിർഹം ഉയർന്നു. ഡീസൽ 4.30 ദിർഹം എന്നത് 4.80 ദിർഹം കൂടിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസുവാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മൾ എല്ലാ മാസവും അവസാനിക്കുന്ന ആ ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ 29-30 തീയതിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത്, നമ്മൾ യു എയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കാര്യങ്ങളിൽ ഒന്ന് ഫ്യുവൽ പ്രൈസിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ മാസം കഴിയുമ്പോഴും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഒക്ടോബറിലേക്കുള്ള 2026 ഒക്ടോബറിലേക്കുള്ള ഇന്ധന വില പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. യു എയിൽ ഏതാണ്ട് 4 വർഷത്തിന് ശേഷം പെട്രോളിന്റെ വില 4 ദിർഹംസ് കടന്നിരിക്കുകയാണ്. സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 4 ദിർഹംസ് 40 പിൽസിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 2022 ശേഷം യു എയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉയർന്ന നിരക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം പ്രത്യേകിച്ചും യു എയിൽ 2026 ഒക്ടോബറിലെ ഇന്ധന വില എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സൂപ്പർ 98 സെപ്റ്റംബറിൽ 3.80 ആയിരുന്നെങ്കിൽ അത് 4.40 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. സ്പെഷ്യൽ 95 പെട്രോളിന് 3.69 ദിർഹംസ് ഉണ്ടായിരുന്നത് 4.28 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഇ പ്ലസ് 91 3.61 ഉണ്ടായിരുന്നത് 4.21 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഡീസലിന്റെ കാര്യം നോക്കാനാണെങ്കിൽ 4.30 ഉണ്ടായിരുന്നത് 4.80 ആയിട്ട് ഉയർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇന്ന് രാത്രി അർദ്ധരാത്രി മുതലായിരിക്കുമല്ലോ ഇത് നിലവിൽ വരുന്നത്. അതിന് മുൻപേ ആയിട്ട് ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാവും.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: DR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും
4: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. Call 050-000-2918.

0: നിങ്ങളുടെ തലച്ചോറ് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയട്ടെ.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: That's right, it's time for MVR Health Tips. അപ്പോൾ ഹെൽത്ത് ടിപ്സിൽ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ബ്രെയിന് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള 7 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് നമ്മൾ ഏറ്റവും കുറവ് വരുത്തുന്ന കാര്യങ്ങളിലൊന്നാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് കേട്ടോ. ശരീരത്തിലെ ചെറിയൊരു വെള്ളക്കുറവ് പോലും അല്ലെങ്കിൽ ജലാംശത്തിന്റെ കുറവ് പോലും ബ്രെയിനിന്റെ പെർഫോമൻസിനെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രമിക്കുക. രണ്ടാമത്തത് ശരിയായിട്ടുള്ള ഭക്ഷണവും നല്ല ഉറക്കമാണ്. ബ്രെയിന് എനർജി നൽകാനും മെമ്മറി മെച്ചപ്പെടുത്താനും ഒക്കെ ഇവ രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നാലാമത്തത് എക്സസൈസ് ആണ്. അഞ്ചാമത്തത് മാനസികമായിട്ടുള്ള റെസ്റ്റ് ആണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ്. ബോഡി മൂവ് ചെയ്യുന്നതും നമ്മുടെ മൈൻഡിന് റെസ്റ്റ് നൽകുന്നതും ഒക്കെ തലച്ചോറിനെ വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് എക്സ്പേർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആറാമത്തെ കാര്യം സൂര്യപ്രകാശം, ആൻഡ് ഏഴാമത്തെ കാര്യം സോഷ്യൽ കണക്ഷൻ ആണ് കേട്ടോ. ബ്രെയിനിന്റെ ഹെൽത്തിൽ ഇവയ്ക്കും വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ ദിവസത്തെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നമുക്ക് ശരീരം മാത്രമല്ല തലച്ചോറും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ തലച്ചോറ് നന്നായി അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുമ്പോൾ നല്ല ചിന്തകൾ തലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മറക്കാൻ പാടില്ലാത്ത നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ചിന്തകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള കൺസേൺ. ഏറ്റവും ബുദ്ധിപൂർവ്വം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്, ഒരു മുൻകരുതലാണ് നമ്മുടെ ശരീരത്തെ എല്ലാ കാലത്തും ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തേണ്ടുന്ന ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ പോലെയോ അല്ലെങ്കിൽ പ്രമേഹം പോലെയോ ഹൃദ്രോഗം പോലെയുള്ള മറ്റൊരു ഗുരുതര രോഗങ്ങളുടെയൊക്കെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ ശരീരത്തിൽ കൊടുക്കണം. കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതിന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണെന്നാണ് ഹെൽത്ത് എക്സ്പേർട്ടുകളൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ നടത്തണം, ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തണം, ബ്ലഡ് ടെസ്റ്റുകൾ, ഇമേജിംഗ് സ്റ്റഡീസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഒരിക്കലും നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയില്ല, പക്ഷേ നമ്മുടെ ഹെൽത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ ഫ്യൂച്ചറിനെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ അത് എഫക്റ്റ് ആക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഒരു ഹെൽത്ത് ചെക്കപ്പ് നാളെ നമുക്ക് വലിയൊരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സഹായിച്ചേക്കാം. പക്ഷേ പലരുടെയും ഏറ്റവും വലിയ കൺസേൺ ഇത് വളരെ പോക്കറ്റ് കാലിയാക്കുന്ന പരിപാടിയല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ ചെയ്താൽ പോലെ നാട്ടിലല്ലേ കുറച്ചുകൂടെ അഫോർഡബിൾ എന്നൊക്കെ കരുതുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നാട്ടിലേക്കൊന്നും പോകണ്ട. കാരണം ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരിടം അതാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, ഗർഭൂതിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. എത്രയോ നാളുകളായി നമ്മൾ പ്രവാസികൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും പ്രീമിയം സൗകര്യങ്ങളോടെ ഹെൽത്ത് ചെക്കപ്പുകളാവട്ടെ, ഇത്തരത്തിൽ രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി നൽകുന്ന ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും സാന്നിധ്യവും ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സും ആൻഡ് മോർ ഓവർ പലവിധ പാക്കേജുകളിലായി 50% മുകളിൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ഇടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ നമ്പറും സേവ് ചെയ്ത് വെച്ചോളൂ, 050-860-9611. ഈ ഒരു കോളിനപ്പുറം മറുതലക്കിൽ കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെർട്ടിന്റെ സേവനം സദാ ലഭ്യമായിരിക്കും. സോ 050-860-9611 എന്ന നമ്പർ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് ടു യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ஒரு ஆபீஸ்ல மின்ன எந்த கூட ஒரு ஜனம் இல்ல. எங்க கூட யாரு?
3: இங்கே கரையில அண்ணன் பிரச்சனை என்ன? லைசன்ஸ் உண்டாயிட்டு கார் இல்லாததல்லே. அல்மராய கார் அண்ட் ஸ்டாண்டர்ஸ் உள்ளப்போ ஆ காரியத்தில் டென்ஷன் வேண்டா. யுவையிலே யாத்திரകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമരായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
4: ഏറ്റവും
5: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
6: വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
7: ആഹാ, പാസ്തയോ?
3: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
6: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
7: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
3: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
6: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
5: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: ശാസ്ത്ര സാങ്കേതിക മേഖല പലതരത്തിൽ ഇന്ന് വികാസം പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിൽ നമ്മൾ സ്വപ്നം പോലും കാണാത്തത്ര വലിയ ഉയരങ്ങളിലേക്ക് സാങ്കേതിക മേഖലയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് ഇലോൺ മസ്ക്. അപ്പോൾ ഇലോൺ മസ്കിന്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്ന അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മനുഷ്യനെ സൂപ്പർ ഹ്യൂമൻ ആക്കി മാറ്റുന്ന ഒരു വലിയ സംഗതി അത് ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിന്റെ കമ്പനികൾ. ന്യൂറാലിങ്കിനെ കുറിച്ചിട്ടും ന്യൂറാലിങ്കിന്റെ പുതിയ പല പരിപാടികളെ കുറിച്ചിട്ടും നമ്മൾ ഇതിന് മുൻപേയും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചിരിക്കുന്ന വിഷയങ്ങൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത് അന്ധരായുള്ളവർ അല്ലെങ്കിൽ ലോകത്തിന്റെ അന്ധത മാറ്റാൻ വേണ്ടിയിട്ട് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള ഒരു ഇൻവെൻഷനുമായിട്ടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് കേട്ടോ. അതായത് അന്ധരായവർക്ക് കാഴ്ച നൽകുന്ന ചിപ്പുകൾ അടുത്ത 6 മാസത്തിനുള്ളിൽ മനുഷ്യരിലേക്ക് കടന്നു വരികയാണ്, ജനങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാവുന്ന രീതിയിലേക്ക് വരികയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആൻഡ് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഉള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിൽ സൂപ്പർ ഹീറോസിനെ പോലെ നമുക്ക് ഇൻഫ്രാറെഡ് ആൻഡ് അൾട്രാവയലറ്റ് കാഴ്ചകൾ വരെ ഇതുവഴി ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ സൂപ്പർ ഹീറോ മൂവീസോ അല്ലെങ്കിൽ അവഞ്ചേഴ്സിന്റെയോ അല്ലെങ്കിൽ DCയുടെയോ മാർവലിന്റെയോ ഒക്കെ സിനിമകളിൽ കാണുന്ന പോലെ തരത്തിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് പോലും ആക്സസ് ഇല്ലാത്ത കാഴ്ചകളിലേക്കൊക്കെ തന്നെ നമുക്ക് ആക്സസ് കിട്ടുന്ന ആൻഡ് കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകിച്ചും അവരുടെ തലച്ചോറിലേക്ക് കണ്ണിൽ ഘടിപ്പിക്കുന്ന ചിപ്പുകളിലൂടെ അത് കൃത്യമായി കണ്ടെത്തി സിഗ്നലുകൾ നമ്മുടെ തലച്ചോറിലേക്ക് നൽകിക്കൊണ്ട് കാഴ്ചയില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് എപ്പോഴോ കേട്ടുകേൾവി മാത്രമുള്ള ഒന്നായി മാറുന്ന ലോകത്തിന്റെ അന്ധത ഇല്ലാതാകാൻ പോകുന്ന ഒരു വലിയ ഇൻവെൻഷനായിട്ടായിരുന്നു ഇത് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത 6 മാസത്തിനുള്ളിൽ അത് മനുഷ്യരിലേക്ക് ആ ഒരു പരീക്ഷണങ്ങളും കാര്യങ്ങളും കടന്നു വരികയും ആൻഡ് സർവ്വ സുലഭമായിട്ട് മാറും എന്നാണ് പറയുന്നത് കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി, ബിജെപി കോൺഗ്രസ് വാക്പോര് രൂക്ഷം. കോൺഗ്രസ് ഓഫീസിന് തീയിട്ട സംഭവത്തിൽ ബിജെപി പ്രവർത്തകൻ അറസ്റ്റിൽ. ഇത്തിഹാദ് ട്രെയിന് ദുബായിൽ വൻ വരവേൽപ്പ്, ഷാർജ ഫിജേറ സർവീസിനും തുടക്കം. യുഎയിൽ പെട്രോളിനും ഡീസലിനും വില കൂടി. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾക്ക് യുഎസ് മറുപടി നൽകിയെന്ന് റിപ്പോർട്ട്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ ഡോക്ടർ എം കെ മുനീറിനെ കേരളത്തിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. ക്യാബിനറ്റ് പദവിയോടെയാണ് അദ്ദേഹത്തിന്റെ നിയമനം. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. നേരത്തെ കോൺഗ്രസ് നേതൃത്വവും കമ്മീഷൻ ചെയർമാന്റെ പദവിക്കായി അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് മുന്നണി അംഗീകാരം നൽകുകയായിരുന്നു. ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച ഇന്ത്യ സഖ്യം ഒക്ടോബർ 8 വരെ രാജ്യവ്യാപക പ്രതിഷേധം നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാജ്യത്ത് 5 മഹാറാലികൾ സംഘടിപ്പിക്കും. ജനാധിപത്യത്തിനായി ഒറ്റക്കെട്ടെന്ന് നേതാക്കൾ. ഓൺലൈനായി ഉദ്ധവ് താക്കറെയും ഹേമന്ത് സോറനും പങ്കെടുത്തു. ഒക്ടോബർ 6 പ്രതിപക്ഷ എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. ഒക്ടോബർ 2 വാരം പ്രതിപക്ഷ എംപിമാർ രാഷ്ട്രപതിയെ കാണാൻ സമയം തേടും. ജനങ്ങളുടെ അവകാശം ബിജെപി തട്ടിയെടുക്കുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയെന്ന് മമതാ ബാനർജിയും ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഒക്ടോബർ 6 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനത്തെ കളിയാക്കി ബിജെപി. പ്രതിപക്ഷത്തിന്റെ നീക്കം ജനാധിപത്യം സംരക്ഷിക്കാനല്ലെന്നും മറിച്ച് കുടുംബാധിപത്യം സംരക്ഷിക്കാനെന്നും ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാൻ ആരോപിച്ചു. യോഗം ചേരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ സഖ്യം പൊളിഞ്ഞുവെന്നും അരവിന്ദ് കെജ്രിവാൾ, എം കെ സ്റ്റാലിൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യമില്ലായ്മ ചൂണ്ടിക്കാട്ടി അദ്ദേഹം കളിയാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ SIR ഏറെ വിവാദമായ ഫോം 6 അനുബന്ധ ചോദ്യങ്ങൾ നീക്കം ചെയ്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR ഫോം 6 അപേക്ഷകന്റെ രക്ഷാകർത്താവിന്റെയോ മുത്തശ്ശൻ മുത്തശ്ശിയുടെയോ മുൻ SIR വിവരങ്ങൾ തേടുന്ന അനുബന്ധ ചോദ്യം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് 2 കമ്മീഷണർമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനോട് എതിർപ്പ് അറിയിച്ചിരുന്നു. ഈ അനുബന്ധ ചോദ്യമാണ് പോർട്ടലിൽ നിന്ന് നീക്കം ചെയ്തത്. തിരുവനന്തപുരം DCC ഓഫീസിനു നേരെ കല്ലേറ്, മുൻവശത്തെ ഗ്ലാസ് ഉൾപ്പെടെ എറിഞ്ഞു തകർത്തു. DCC ഓഫീസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നത് വെച്ചുപൊറുപ്പിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. പ്രവർത്തകരെ ബിജെപി കയറൂരി വിടുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആനാവൂരിലെ കോൺഗ്രസ് ഓഫീസിന് തീവച്ച സംഭവത്തിൽ ബിജെപി പ്രവർത്തകൻ അറസ്റ്റിൽ. ആനാവൂർ സ്വദേശി സുരേഷ് കുമാറാണ് പിടിയിലായത്. നെയ്യാറ്റൻകരയിൽ മന്ത്രി OG ജനീഷിനെ കരിങ്കൊടി കാണിച്ചതിന് ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റിന്റെ കാർ കോൺഗ്രസുകാർ തടഞ്ഞിരുന്നു. കയ്യാങ്കളിയുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ആനാവൂരിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് കത്തിച്ചത്. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OG ജനീഷ് കുമാറിനെതിരെ ബിജെപി രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ ബിജെപി രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് ബിജെപി. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും ബിജെപി ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. മന്ത്രി OJ ജനീഷ് പോസ്റ്റ് പിൻവലിച്ച് അംബി റമോ അന്യൻ കളിക്കുന്നു. പോസ്റ്റ് ഇട്ടത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, പക്ഷെ പിൻവലിച്ചത് മന്ത്രി എന്ന വിചിത്ര വിശദീകരണമാണ് ഇതൊക്കെയെന്നും SFI സംസ്ഥാന സെക്രട്ടറി. ദുബായ് അബുദാബിയെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യയാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. 1 മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹവും. ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലായിസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ ഷാർജ ഫിജൈറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. ദുബായിൽ നിന്ന് ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് പറന്ന ഫ്ളൈ ദുബായ് വിമാനം അടിയന്തരമായി സൌദി അറേബ്യയിലെ തബൂക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. യാത്രയ്ക്കിടെ അടിയന്തര സിഗ്നലുകൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ലഭിക്കുകയായിരുന്നു. തുടർന്ന് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് വിമാനം തിരിച്ചുവിട്ടതെന്ന് അറിയുന്നു. യാത്രക്കാരും ജീവനക്കാരും എല്ലാവരും സുരക്ഷിതരാണെന്ന് ഫ്ളൈ ദുബായ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുട്ടിൽ മരമുറിക്കേസിലെ കുറ്റപത്രം മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിശദീകരണം തേടി വനംവകുപ്പ്. ചുമതലയിലുണ്ടായിരുന്ന മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്ക് മെമ്മോ. കോടതി നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും ഫയലുകൾ കോടതിയിൽ എത്തിക്കുന്നതിലും BFOമാർക്ക് വീഴ്ചയുണ്ടായെന്ന് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. വനംവകുപ്പ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബത്തേരി കോടതി ഫയലിൽ സ്വീകരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് CPM വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റ് പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ പാർട്ടിക്ക് തുടർ ഭരണം നഷ്ടമായത് മാധ്യമങ്ങൾ കാരണമെന്ന് MV ഗോവിന്ദൻ. തൃശൂർ വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പ്രതികരണം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾക്ക് US മറുപടി നൽകിയെന്ന് റിപ്പോർട്ട്. അമേരിക്കയുടെ മറുപടി ഇറാൻ വിശദമായി ചർച്ച ചെയ്ത ശേഷമാകും മുന്നോട്ടു പോവുക. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 3 സ്വർണം. ട്രാപ്പിനത്തിൽ ഏഷ്യൻ റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ നീരു കിനാൻ സഖ്യം സ്വർണം നേടിയത്. നീരു ഡണ്ടയ്ക്കിതോടെ ഇരട്ട സ്വർണ നേട്ടം കൈവരിക്കാനായി. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൌണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടി. ചൈനയാണ് തോൽപ്പിച്ചത്. ആർച്ചറിയിൽ 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ ജാധവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനലിൽ ചൈനയുടെ യാങ് ടെയുവിനോട് തോറ്റ് പ്രിയ പുറത്തായി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ വിദർശയ്ക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകുമെന്ന് കായികമന്ത്രി OJ ജനീഷ്. കായിക മേഖലയിൽ മികവ് തെളിയിക്കുന്നവർക്ക് ഇനി കായിക വകുപ്പിൽ തന്നെ ജോലി നൽകാൻ ശ്രമിക്കും. ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് UAE. പെട്രോളിനും ഡീസലിനും വില കൂടി. സൂപ്പർ 98 പെട്രോളിന് 4.40 ദിർഹം പുതിയ നിരക്ക്. 3.80 ദിർഹം ഇന്നുവരെ. സ്പെഷ്യൽ 95 3.69 ദിർഹം 4.28 ദിർഹം ഉയർന്നു. ഡീസൽ 4.30 ദിർഹം എന്നത് 4.80 ദിർഹം കൂടിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2. അപ്പം ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇനി ദുബായിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ കൂടുതൽ എളുപ്പമായിരിക്കും എന്നാണ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. RTA പുതിയൊരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്, അതാണ് സ്മാർട്ട് യാർ ടെസ്റ്റ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ വിഷന്റെയും ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു സംവിധാനമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഫേഷ്യൽ റെക്കഗ്നിഷനിലൂടെ തന്നെ ലേണറുടെ തിരിച്ചറിയൽ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ 2 സെന്റിമീറ്റർ വരെ കൃത്യതയിൽ വാഹനത്തിന്റെ നീക്കങ്ങളും ഒക്കെ തന്നെ നിരീക്ഷിക്കാൻ ഇനി മുതൽ ടെക്നോളജി ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഹാൻഡ് പൊസിഷൻ, മിററിൻ്റെതായിട്ടുള്ള ഒരു പരിശോധനകൾ, ബ്ലൈൻഡ് സ്പോട്ട് ചെക്കുകൾ, ഇവയൊക്കെ തന്നെ സ്മാർട്ട് ക്യാമറകൾ സ്വയം വിലയിരുത്തുന്നതായിരിക്കും. ആൻഡ് അപകട സാധ്യത കണ്ടെത്തിയാൽ മുന്നറിയിപ്പ് നൽകാനും ആവശ്യമുള്ള സമയത്ത് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ഉപയോഗിക്കാനും ഈ ഒരു സംവിധാനത്തിന് സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് കേട്ടോ. ആൻഡ് നമ്മുടെ ഈ ഒരു എക്സാമിനേഷനും കാര്യങ്ങൾക്കുമൊക്കെ ശേഷം നമ്മുടെ പ്രകടനത്തിന്റെ വീഡിയോ, അതിന്റെ ഒരു വീഡിയോ റിപ്ലൈയും ആൻഡ് നമുക്ക് പറ്റിപ്പോയ പിഴവുകളുടെ ആ ഒരു വിഷ്വൽ ഫീഡ്ബാക്സും കാര്യങ്ങളും ഒക്കെ തന്നെ ലേണേഴ്സിന് ഇതിലൂടെ കിട്ടുകയും ചെയ്യും. അതിൽ രണ്ട് വശമുണ്ട്. അതായത് പ്രോസസ്സ് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകും. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനാണ്, ഒരു തരത്തിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പാലിക്കുന്നവർക്കായിരിക്കും ലൈസൻസിന്റെ ആ ഒരു ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതായാലും ഈ ഒരു ടെക്നോളജി ദുബായിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പന കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം
2: മാത്രം. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ് എം ടു വിൻ ഇൻവൈറ്റ്സ്.
4: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
5: ശ്രദ്ധിക്കാണ്ടാ
4: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക,
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
2: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
10: Tickets available on ticketsfy.net.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
11: You are listening to Home 92.2 FM. Home is a feeling.

0: 92 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ഇവേരീസ് ക്ലബിൽ നവോമിത് 2026.
3: Tickets available on ticketsfy.net.
2: ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
4: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
4: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
2: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി, ബിജെപി കോൺഗ്രസ് വാക്പോര് രൂക്ഷം. കോൺഗ്രസ് ഓഫീസിന് തീയിട്ട സംഭവത്തിൽ ബിജെപി പ്രവർത്തകൻ അറസ്റ്റിൽ. ഇത്തിഹാദ് ട്രെയിന് ദുബായിൽ വൻ വരവേൽപ്പ്, ഷാർജ ഫിജേറ സർവീസിനും തുടക്കം. യുഎയിൽ പെട്രോളിനും ഡീസലിനും വില കൂടി. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾക്ക് യുഎസ് മറുപടി നൽകിയെന്ന് റിപ്പോർട്ട്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുസ്ലിം ലീഗ് നേതാവും മുൻമന്ത്രിയുമായ ഡോക്ടർ എം കെ മുനീറിനെ കേരളത്തിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. ക്യാബിനറ്റ് പദവിയോടെയാണ് അദ്ദേഹത്തിന്റെ നിയമനം. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. നേരത്തെ കോൺഗ്രസ് നേതൃത്വവും കമ്മീഷൻ ചെയർമാന്റെ പദവിക്കായി അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് മുന്നണി അംഗീകാരം നൽകുകയായിരുന്നു. ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച ഇന്ത്യ സഖ്യം ഒക്ടോബർ 8 വരെ രാജ്യവ്യാപക പ്രതിഷേധം നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാജ്യത്ത് 5 മഹാറാലികൾ സംഘടിപ്പിക്കും. ജനാധിപത്യത്തിനായി ഒറ്റക്കെട്ടെന്ന് നേതാക്കൾ. ഓൺലൈനായി ഉദ്ധവ് താക്കറെയും ഹേമന്ത് സോറനും പങ്കെടുത്തു. ഒക്ടോബർ 6 പ്രതിപക്ഷ എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. ഒക്ടോബർ 2 വാരം പ്രതിപക്ഷ എംപിമാർ രാഷ്ട്രപതിയെ കാണാൻ സമയം തേടും. ജനങ്ങളുടെ അവകാശം ബിജെപി തട്ടിയെടുക്കുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയെന്ന് മമതാ ബാനർജിയും ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഒക്ടോബർ 6 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനത്തെ കളിയാക്കി ബിജെപി. പ്രതിപക്ഷത്തിന്റെ നീക്കം ജനാധിപത്യം സംരക്ഷിക്കാനല്ലെന്നും മറിച്ച് കുടുംബാധിപത്യം സംരക്ഷിക്കാനെന്നും ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാൻ ആരോപിച്ചു. യോഗം ചേരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ സഖ്യം പൊളിഞ്ഞുവെന്നും അരവിന്ദ് കെജ്രിവാൾ, എം കെ സ്റ്റാലിൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യമില്ലായ്മ ചൂണ്ടിക്കാട്ടി അദ്ദേഹം കളിയാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ SIR ഏറെ വിവാദമായ ഫോം 6 അനുബന്ധ ചോദ്യങ്ങൾ നീക്കം ചെയ്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR ഫോം 6 അപേക്ഷകന്റെ രക്ഷാകർത്താവിന്റെയോ മുത്തശ്ശൻ മുത്തശ്ശിയുടെയോ മുൻ SIR വിവരങ്ങൾ തേടുന്ന അനുബന്ധ ചോദ്യം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് 2 കമ്മീഷണർമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനോട് എതിർപ്പ് അറിയിച്ചിരുന്നു. ഈ അനുബന്ധ ചോദ്യമാണ് പോർട്ടലിൽ നിന്ന് നീക്കം ചെയ്തത്. തിരുവനന്തപുരം DCC ഓഫീസിനു നേരെ കല്ലേറ്, മുൻവശത്തെ ഗ്ലാസ് ഉൾപ്പെടെ എറിഞ്ഞു തകർത്തു. DCC ഓഫീസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നത് വെച്ചു പൊറുപ്പിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. പ്രവർത്തകരെ ബിജെപി കയറൂരി വിടുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആനാവൂരിലെ കോൺഗ്രസ് ഓഫീസിന് തീവച്ച സംഭവത്തിൽ ബിജെപി പ്രവർത്തകൻ അറസ്റ്റിൽ. ആനാവൂർ സ്വദേശി സുരേഷ് കുമാറാണ് പിടിയിലായത്. നെയ്യാറ്റൻകരയിൽ മന്ത്രി OG ജനീഷിനെ കരിങ്കൊടി കാണിച്ചതിന് ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റിന്റെ കാർ കോൺഗ്രസുകാർ തടഞ്ഞിരുന്നു. കയ്യാങ്കളിയുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ആനാവൂരിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് കത്തിച്ചത്. കായികമന്ത്രിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ OG ജനീഷ് കുമാറിനെതിരെ ബിജെപി രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് മന്ത്രിക്കെതിരെ ബിജെപി രംഗത്തെത്തിയത്. പ്രതിഷേധം സംഘടനാ തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് ബിജെപി. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻവീഴ്ച സംഭവിച്ചുവെന്നും ബിജെപി ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. മന്ത്രി OJ ജനീഷ് പോസ്റ്റ് പിൻവലിച്ച് അംബി റമോ അന്യൻ കളിക്കുന്നു. പോസ്റ്റ് ഇട്ടത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, പക്ഷെ പിൻവലിച്ചത് മന്ത്രി എന്ന വിചിത്ര വിശദീകരണമാണ് ഇതൊക്കെയെന്നും SFI സംസ്ഥാന സെക്രട്ടറി. ദുബായ് അബുദാബിയെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല ഇത്തിഹാദ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കായിരുന്നു ഇത്തിഹാദ് ട്രെയിന്റെ ആദ്യയാത്ര. വൻ ആഘോഷ പരിപാടികളോടെയായിരുന്നു ദുബായിയുടെ ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമായത്. ഇത്തിഹാദ് റെയിൽ അധികൃതർ ആദ്യ യാത്രക്കാർക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. 1 മണിക്കൂർ കൊണ്ട് ട്രെയിൻ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസിന് 109 ദിർഹവും. ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദുബായിലെ ആദ്യ ഇത്തിഹാദ് ട്രെയിൻ സ്റ്റേഷനായ അൽ എലായിസ്. പാർക്കിംഗിൽ നിന്ന് ഷട്ടിൽ സർവീസുകളും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ, ഷാർജ, ഫിജൈറ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമായി. 19 ദിർഹം മുതലാണ് ടിക്കറ്റ്. 25 മിനിറ്റാണ് യാത്രാദൂരം. ദുബായിൽ നിന്ന് ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് പറന്ന ഫ്ളൈ ദുബായ് വിമാനം അടിയന്തരമായി സൌദി അറേബ്യയിലെ തബൂക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. യാത്രയ്ക്കിടെ അടിയന്തര സിഗ്നലുകൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ലഭിക്കുകയായിരുന്നു. തുടർന്ന് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് വിമാനം തിരിച്ചുവിട്ടതെന്ന് അറിയുന്നു. യാത്രക്കാരും ജീവനക്കാരും എല്ലാവരും സുരക്ഷിതരാണെന്ന് ഫ്ളൈ ദുബായ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുട്ടിൽ മരമുറിക്കേസിലെ കുറ്റപത്രം മടക്കിയതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിശദീകരണം തേടി വനംവകുപ്പ്. ചുമതലയിലുണ്ടായിരുന്ന മേപ്പാടി റേഞ്ചിലെ 2 BFOമാർക്ക് മെമ്മോ. കോടതി നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും ഫയലുകൾ കോടതിയിൽ എത്തിക്കുന്നതിലും BFOമാർക്ക് വീഴ്ചയുണ്ടായെന്ന് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. വനംവകുപ്പ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബത്തേരി കോടതി ഫയലിൽ സ്വീകരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് CPM വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. സംഘടനാ വീഴ്ചകളും മറ്റു പോരായ്മകളും ചർച്ച ചെയ്യുന്ന യോഗം കോവളത്താണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ പാർട്ടിക്ക് തുടർ ഭരണം നഷ്ടമായത് മാധ്യമങ്ങൾ കാരണമെന്ന് MV ഗോവിന്ദൻ. തൃശൂർ വിശാല ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പ്രതികരണം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് US മറുപടി നൽകിയെന്ന് റിപ്പോർട്ട്. അമേരിക്കയുടെ മറുപടി ഇറാൻ വിശദമായി ചർച്ച ചെയ്ത ശേഷമാകും മുന്നോട്ട് പോവുക. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് 3 സ്വർണം. ട്രാപ്പിനത്തിൽ ഏഷ്യൻ റെക്കോർഡോടെയാണ് ഇന്ത്യയുടെ നീരു കിനാൻ സഖ്യം സ്വർണം നേടിയത്. നീരു ഡണ്ടയ്ക്കിതോടെ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിക്കാനായി. ഏഷ്യൻ ഗെയിംസ് ആർച്ചറിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. അമ്പെയ്ത്തിൽ കോമ്പൌണ്ട് വനിതാ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടി. ചൈനയാണ് തോൽപ്പിച്ചത്. ആർച്ചറിയിൽ 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ചികിത, സഹിൽ, ജാദവ് സഖ്യമാണ് സ്വർണം നേടിയത്. ബോക്സിംഗിൽ ഇന്ത്യൻ താരം പ്രിയ ഗംഗസിന് വെങ്കലം. വനിതകളുടെ 60 കിലോ സെമിഫൈനലിൽ ചൈനയുടെ യാങ് ഷെയുവിനോട് തോറ്റ് പ്രിയ പുറത്തായി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ വിദർശയ്ക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകുമെന്ന് കായികമന്ത്രി OJ ജനീഷ്. കായിക മേഖലയിൽ മികവ് തെളിയിക്കുന്നവർക്ക് ഇനി കായിക വകുപ്പിൽ തന്നെ ജോലി നൽകാൻ ശ്രമിക്കും. ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് UAE. പെട്രോളിനും ഡീസലിനും വില കൂടി. സൂപ്പർ 98 പെട്രോളിന് 4 ദിർഹം 40 ഫിൽസാണ് പുതിയ നിരക്ക്. 3 ദിർഹം 80 ഫിൽസായിരുന്നു ഇന്നുവരെ. സ്പെഷ്യൽ 95 3 ദിർഹം 69 ആയിരുന്നത് 4 ദിർഹം 28 ഫിൽസായി ഉയർന്നു. ഡീസൽ 4 ദിർഹം 30 എന്നത് 4 ദിർഹം 80 ആയും കൂടിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴും കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവറാച്ചൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ് എം ടു വിൻ ഇൻവൈറ്റ്സ്.
4: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
5: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: Navaratri uda punyavum, samskarika tanimeyum, aakoshathinte nirappagittumayi, bhakti sandramaya oru sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomi 2026, a grand Navaratri cultural festival. Malayala Kareyude janapriya vanitha bhajan team ആയ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലിവേരീസ് ക്ലബിൽ നവോമിത് 2026.
3: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 92 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ചിങ്ങമാസത്തിന്റെ ആഘോഷതാളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാഡമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
3: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
2: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

കളി കണ്ടാ മൈകിൻഡുളിൽ പടപടയെന്ന് പടക്കം പൊട്ടാന കണ്ടാ എന്നായോളാനാർ എം ചിലം പുലഞ്ഞ പോലുള്ള വോളിയം തൊണ്ടേ ലണ്ണേ വീര്യം കളി പന്താനല്ലോ ക.